പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായ

നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂൺ 30 സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1905 ജൂൺ 30 ആൽബർട്ട് ഐൻസ്റ്റീന്റെ വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തം പ്രസിദ്ധീകൃതമായിരിക്കുന്നു. 1936 ജൂൺ 30 മാർഗരറ്റ് മിച്ചലിന്റെ കാറ്റിൽ പറന്നുപോയത് അഥവാ ഗോൺ വിത്ത് ദ വിൻഡ് എന്ന നോവൽ പ്രസിദ്ധീകൃതമായിരിക്കുന്നു. 1997 ജൂൺ 30 ഹോങ്കോങ് ഇനി ചൈനയ്ക്ക് സ്വന്തം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ഒരു രാത്രി മുഴുവൻ വഞ്ചി തുഴഞ്ഞിട്ടും മറുകരയിലെത്താൻ കഴിയാതിരുന്ന മദ്യപാനികളായ രണ്ട് ചെറുപ്പക്കാരുടെ കഥ കേട്ടിരിക്കുമല്ലോ. സാധാരണഗതിയിൽ തുഴഞ്ഞാൽ അരമണിക്കൂർ മതി മറുകരയിലെത്താൻ. വള്ളം തുഴഞ്ഞു തുഴഞ്ഞു മടുത്തു. കിഴക്ക് വെള്ളകീറി. ശരിക്ക് കണ്ണു തുറന്നു നോക്കിയപ്പോഴാണ് വള്ളം ഒരടി പോലും മുന്നോട്ടു പോയില്ലെന്ന് മനസ്സിലായത്. വഞ്ചി കെട്ടിയിട്ടിരുന്ന കയറ് പോലും അഴിക്കാതെയാണ് തുഴച്ചിൽ ആരംഭിച്ചതെന്നവർ കണ്ടുപിടിച്ചപ്പോൾ സമയമേറെ കടന്നുപോയി. നമ്മിൽ പലരുടെയും അനുഭവം ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. നാം മദ്യപാനികളും മടിയന്മാരുമാണെന്നല്ല പറയുന്നത്. ആവശ്യത്തിലേറെ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ കാര്യമായ ഫലമൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. കഠിനാധ്വാനം കൊണ്ട് മാത്രം വിജയത്തിലെത്തിച്ചേരുവാൻ സാധ്യമല്ല. ചെയ്യുന്ന കാര്യങ്ങൾ അതാതിന്റെ രീതിക്കനുസൃതമായി ചെയ്തെങ്കിലേ വിജയം നേടാനാകൂ. വഞ്ചിയുടെ കെട്ടഴിക്കാതിരുന്നിട്ട് ഉള്ള ശക്തി മുഴുവൻ ഉപയോഗിച്ച് തുഴഞ്ഞാൽ ഫലമുണ്ടാകുമോ? വിജയത്തിലേക്കുള്ള നമ്മുടെ നീക്കങ്ങളെ തളർത്തുകയും തകർക്കുകയും ചെയ്യുന്ന നിരവധി കെട്ടുകൾ നമുക്ക് ചുറ്റും കണ്ടെന്നിരിക്കും. അവ അഴിച്ചുവിട്ട് മുന്നേറാൻ ശ്രമിച്ചാൽ മാത്രമേ മുമ്പോട്ടുള്ള ഗമനം സാധ്യമാകൂ. വളർച്ചയുടെ പാതയിലേക്ക് നീങ്ങുവാൻ തുടങ്ങുമ്പോൾ ബീഭത്സരൂപം പൂണ്ട് ചില സാങ്കല്പിക സത്വങ്ങൾ ദംഷ്ടങ്ങൾ കാട്ടി നമ്മെ വിരട്ടിയോടിക്കുവാൻ ശ്രമിക്കുന്നു. കുരച്ചുകൊണ്ട് ഓടിയെടുക്കുന്ന ചില നായ്ക്കളുടെ സ്വഭാവമാണ് ഇവറ്റയ്ക്ക്. പേടിച്ച് വിറച്ച് പിന്നാക്കം തിരിഞ്ഞോടിയാൽ നായ് കടിച്ചത് തന്നെ. വെപ്രാളപ്പെടാതെ സധൈര്യം അതിനെ ആട്ടിയോടിച്ചാൽ അത് ഓടിയൊടിക്കും. നമ്മുടെ യാത്ര അഭംഗുരം തുടരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. പുരോഗതിക്ക് വിഘ്നം വരുത്തുന്ന ഈ ഭീകരസത്വം നമുക്കേവർക്കും സുപരിചിതമായ ഒന്നാണ് ഭയം. എന്തിനെക്കുറിച്ചെങ്കിലും ഭീതിയില്ലാത്തവർ വിരളമായിരിക്കും. പലതും പരമ്പരാഗതമോ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ നിന്ന് ലഭിച്ചവയോ ആയിരിക്കും. എന്തായാലും അന്ധവിശ്വാസങ്ങളും അജ്ഞതയുമാണ് ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ. ജീവിത വിജയം കാംക്ഷിക്കുന്നവർ ഈ നീരാളിയെ തങ്ങളുടെ മനോമുകുരങ്ങളിൽ നിന്നും നിഷ്കാസനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിന് പ്രഥമവും പ്രധാനവുമായി വേണ്ടത് അതിന്റെ രംഗപ്രവേശം എങ്ങനെ, എവിടെ വച്ച്, എപ്പോഴായിരുന്നുവെന്ന് മനസ്സിലാക്കുകയാണ്. ഇത് സാധിച്ചാൽ നമ്മുടെ പരിപാടിയുടെ അർത്ഥഭാഗം വിജയിച്ചു എന്നുറപ്പിക്കാം. എല്ലാ ജീവജാലങ്ങളിലും പൊതുവായി കുടികൊള്ളുന്ന ഭയത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അല്പം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ജന്തുവർഗത്തിലാണെങ്കിൽ ദുർബല വിഭാഗത്തിൽപ്പെട്ടവയെ കായികശേഷി ഏറെയുള്ളവ ആക്രമിക്കുന്നു. കായികശേഷി കൂടുതലുള്ളവയെ കുറഞ്ഞവ ഭയപ്പെടുന്നതിനുള്ള കാരണം മറ്റൊന്നുമല്ല. മനുഷ്യൻ ബുദ്ധിജീവി ആയതിനാൽ അവനെ ജന്തുക്കളെല്ലാം ഭയപ്പെടുന്നു. അതുപോലെ മനുഷ്യൻ മനുഷ്യനെ തന്നെയും. ഭയത്തിന് വൈവിധ്യമാർന്ന പല രൂപങ്ങളുമുണ്ട്. ദാരിദ്ര്യം, വാർദ്ധക്യം, രോഗം, വിമർശനം, മരണം, മറ്റുള്ളവരുടെ സ്നേഹനഷ്ടം എന്നിവയിൽ നിന്നുദ്ഭവിക്കുന്നവയാണ് മുഖ്യമായവ. ഭീതിയും അജ്ഞതയും കൂടപ്പിറപ്പുകളാണ്. അന്ധവിശ്വാസങ്ങളുടെ ഉറവിടം അജ്ഞതയാണ്. അജ്ഞതയെ ദൂരീകരിച്ചാൽ അന്ധവിശ്വാസവും തജ്ജന്യമായ ഭയവും ദൂരീകരിക്കാനൊക്കും. നമ്മെ ഗ്രസിച്ചുകൊണ്ടിരുന്ന പല രീതിയിലുള്ള ഭയങ്ങളും അപഗ്രഥനം ചെയ്താൽ അവയെല്ലാം കേവലം ഭാവനാ നിർമ്മിതങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അതേസമയം അവ നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങളിലെ പുരോഗതിയെ എത്ര ദയനീയമായ വിധത്തിൽ തടസ്സപ്പെടുത്തി. മനുഷ്യന്റെ മനസ്സിലെ ചിന്തകളാണ് അവനെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. ഇന്നത്തെ പ്രവൃത്തിയുടെ ഫലമായിരിക്കും നാളത്തെ അവന്റെ അനുഭവം. നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്ന ഭീതികളിൽ ഭൂരിഭാഗവും മിഥ്യാധാരണയിൽ നിന്നുളവായവയാണ്. അവയെ നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക. അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും അവയുടെ സ്ഥാനത്ത് ക്രിയാത്മകമായ ചിന്തകൾ പ്രതിഷ്ഠിക്കുകയും ചെയ്യുക. ജീവിത വിജയം കൈവരിച്ചവരിൽ ആർക്കും തന്നെ ഒന്നിലും ഭയമില്ലായിരുന്നു. അവരുടെ പുരോഗതിയുടെ മുഖ്യകാരണവും ഇതുതന്നെയായിരുന്നു. ദൃഢനിശ്ചയത്തോടുകൂടി ഭയത്തെ മനസ്സിൽ നിന്നും ദൂരീകരിക്കുക. ശുഭാപ്തി വിശ്വാസത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി നിങ്ങളുടെ തീരുമാനം ഫലദായകമാക്കുവാൻ ദിവസങ്ങൾ ഏറെ വേണ്ടിവരികയില്ലെന്ന് അനുഭവം വ്യക്തമാക്കും.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. കുടുംബം മനഃശാന്തിക്ക് അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ്. നല്ല കുടുംബ ബന്ധങ്ങൾ വ്യക്തിയുടെ മാനസികാരോഗ്യം നിലനിർത്തുവാൻ ആവശ്യമാണ്. മനുഷ്യന്റെ അസ്തിത്വം തന്നെ കുടുംബത്തോട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. ഓരോ മനുഷ്യന്റെ ശരീരത്തിലും മാഞ്ഞുപോകാത്ത ഒരടയാളമുണ്ട്, പൊക്കിൾ. ഇത് കുടുംബ ബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. എനിക്കാരുമില്ല എന്നാർക്കും പറയുവാൻ അവകാശമില്ല. ജനിച്ചു വീഴുമ്പോൾ മുതൽ കുടുംബത്തിന്റെ ഊഷ്മളത അനുഭവിക്കുന്നവർ ഉത്തമ പൌരന്മാരായി തീരുകയും മനഃശാന്തിയോടെ ജീവിതം നയിക്കുകയും ചെയ്യും.

എക്കാലവും നിഷേധാത്മകമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അന്യോന്യം മനസ്സിലാക്കുന്ന ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുകയാണ് എല്ലാവരുടെയും മാനസികാരോഗ്യത്തിനും മനഃശാന്തിക്കും ആവശ്യം. അങ്ങനെയുള്ള ഊഷ്മള ബന്ധങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ പോലും മനഃശാന്തിയുടെ അനുരണനങ്ങൾ ഉളവാക്കുമെന്നത് ശ്രദ്ധേയമാണ്. കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വ്യക്തി സാമൂഹ്യ ഇടപെടലുകളിലൂടെ തനിക്കൊരു സാമൂഹ്യ ഇടം കണ്ടെത്തുവാനുള്ള പരിശ്രമം ആരംഭിക്കുന്നു. ഇതിന് സഹായിക്കുന്നത് പ്രധാനമായും സുഹൃത്തുക്കളാണ്. നിന്റെ സുഹൃത്തുക്കൾ ആരെന്ന് പറയുക, നീ ആരെന്ന് ഞാൻ പറയാം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം അവിടെയാണ്. നല്ല സുഹൃത്തുക്കൾ നല്ല വ്യക്തിബന്ധങ്ങളും നല്ല ശീലങ്ങളും പഠിപ്പിക്കുക മാത്രമല്ല, വ്യക്തിക്ക് അധികമായ മനഃശാന്തി നൽകി വരികയും ചെയ്യുന്നു. ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളില്ലാത്തിടത്തു നിന്ന് വരുന്ന വ്യക്തിയുമായുള്ള കൂട്ടുകൂടൽ മനഃശാന്തി നഷ്ടപ്പെടാൻ കാരണമാകും. പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ്. ആരും സുഹൃത്തുക്കളായി ഇല്ലാത്ത ഒരാളെ സുഹൃത്താക്കി നന്നാക്കി കളയാം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അതിനൊരു ശതമാനം മാത്രമേ വിജയസാധ്യതയുള്ളൂ. ബാക്കി 99% തെറ്റിപ്പോകാനാണ് സാധ്യത. ഏകാന്തത ഇഷ്ടപ്പെടുന്ന, നിഷേധാത്മക ചിന്തകളുള്ള, സാമൂഹ്യ ഇടപെടലുകൾ അറിയാത്ത ഒരു വ്യക്തിയായിരിക്കാം അയാൾ. അയാളോട് കൂട്ടുകൂടുമ്പോൾ അയാളുടെ മാനസിക നിലയിലേക്കും സ്വഭാവ പ്രത്യേകതകളിലേക്കും ശീലങ്ങളിലേക്കും മാറിപ്പോകുവാനുള്ള സാധ്യതയാണ് അധികവും. സുഹൃത്ത് ബന്ധങ്ങളിൽ അതിരുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ പരസ്പര ചൂഷണത്തിനും അതിലൂടെ ചതിക്കുഴികളിൽ അകപ്പെടുന്നതിനും ഇടയാകും. ആൺപെൺ സുഹൃത്ത് ബന്ധങ്ങളിൽ ഇത് വളരെ കൂടുതലാണ്. ഇവയെല്ലാം അപകടകരമായ രീതിയിൽ മനഃശാന്തി നശിപ്പിക്കുമെന്ന് മാത്രമല്ല, ജീവിതം തന്നെ അപകടപ്പെടുത്തിക്കളയും എന്നത് വിസ്മരിക്കരുത്. ഭക്ഷണവും മനഃശാന്തിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഇഷ്ടഭക്ഷണം മനഃശാന്തിയും സന്തോഷവും പ്രദാനം ചെയ്യും. അമിത ഭക്ഷണം മനഃശാന്തി കെടുത്തിക്കളയും എന്നത് മറക്കരുത്. അത് ശരീരത്തെ തളർത്തുകയും തുടർന്ന് മനസ്സിനെ ക്ലേശിപ്പിക്കുകയും ചെയ്യും. കുഞ്ഞിന് പാൽ കൊടുക്കുന്ന അമ്മ കേവലം ശരീരത്തിനാവശ്യമായ ഭക്ഷണം മാത്രമല്ല നൽകുന്നത്, മാനസികാരോഗ്യത്തിനാവശ്യമായ സ്നേഹവും കരുതലും കൂടെയാണ്. വിരുന്നു സൽക്കാരങ്ങളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെ സമത്വവും സാഹോദര്യവുമാണ് ഊട്ടിയുറപ്പിക്കപ്പെടുന്നത്. ശരീരത്തിന് ലഭിക്കുന്ന പ്രോട്ടീൻ, വിറ്റാമിനുകൾ മുതലായവയ്ക്ക് മാനസികാരോഗ്യവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. മനഃശാന്തി നിലനിർത്താൻ ഭക്ഷണം ക്രമീകൃതമായും സമീകൃതമായും കഴിക്കേണ്ടതുണ്ട്. തലച്ചോറിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും പ്രവർത്തനക്ഷമതയ്ക്കും അത് അത്യാവശ്യമാണ്. പ്രോട്ടീൻ ഏത് പ്രായത്തിലും ആവശ്യമാണ്. 5 വയസ്സുവരെയുള്ള പ്രായത്തിൽ പ്രോട്ടീൻ ആവശ്യമായ അളവിൽ ഭക്ഷണത്തിലൂടെ ലഭിച്ചില്ല എങ്കിൽ കുഞ്ഞിന്റെ തലച്ചോറിന്റെ വികാസത്തെ അത് സാരമായി ബാധിക്കും. അതുകൊണ്ടാണ് നഴ്സറി തലത്തിലുള്ള സർക്കാരിന്റെ പോഷകാഹാര പദ്ധതികൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ മനഃശാന്തി നിലനിർത്താൻ വിറ്റാമിൻ ബി അത്യാവശ്യമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ജീവകങ്ങൾ വിഷാദം, ദേഷ്യം, പ്രതികാര ചിന്ത ഇവയിൽ നിന്ന് മനസ്സിനെ അകറ്റി നിർത്തുന്നു. ഇത് സമ്മർദ്ദങ്ങളെയും നിഷേധാത്മക ചിന്തകളെയും ഒഴിവാക്കാൻ മനസ്സിനെ ശാക്തീകരിക്കുന്നു. ടിവി കണ്ടുകൊണ്ടോ മൊബൈൽ കളിച്ചുകൊണ്ടോ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഭക്ഷണം കഴിച്ചു എന്നത് മറന്നുപോകുന്നതുകൊണ്ട് വീണ്ടും കഴിക്കണമെന്ന പ്രേരണയുണ്ടാകും. ഇത് അമിത ഭക്ഷണശീലങ്ങളിൽ കൊണ്ടെത്തിക്കും. എന്താണ് കഴിച്ചത് എന്നോർക്കാത്തതുകൊണ്ട് അതേ ആഹാരം വീണ്ടും വീണ്ടും കഴിക്കുവാൻ ഇടയുണ്ട്. എത്ര അളവിൽ കഴിച്ചു എന്നും വിശപ്പ് മാറിയോ എന്നും ചിന്തിക്കാത്തതുകൊണ്ട് അമിത ഭക്ഷണശീലത്തിന് അടിമയായിത്തീരാം. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പുലർത്തുന്നതും ഭക്ഷണ സമയത്ത് ശ്രദ്ധയോടുകൂടെ പ്രസാദാത്മകമായി ഭക്ഷിക്കുന്നതും മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. പ്രഭാത ഭക്ഷണത്തിന് ഇന്ന് ഇഡലിയാണ് എന്ന് പറയുമ്പോൾ, അയ്യേ ഇന്ന് ഇഡലിയാണോ, ദോശ മതിയായിരുന്നു എന്ന് പറയും. നാളെ ദോശ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി മതിയായിരുന്നു എന്ന് പറയും. ഇത് ഭക്ഷണത്തിന്റെ ആസ്വാദ്യത തന്നെ സ്വയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് സ്വന്തം മനഃശാന്തി മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെയും വിളമ്പുന്നവരുടെയും മനഃശാന്തി കൂടി നഷ്ടപ്പെടുത്തും. ഇത് സ്വന്തം മനഃശാന്തി മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെയും

0: വിളമ്പുന്നവരുടെയും മനഃശാന്തി കൂടി നഷ്ടപ്പെടുത്തും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

സ്വരരാഗങ്ങളുടെയും കിഴക്ക് പടിഞ്ഞാറുകളുടെയും വൃതിവ്യാപനങ്ങളുടെയും സമ്മോഹനത. പ്രഭാത ശബ്ദത്തിൽ ഇനി രാഗലയം, ഒരു ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ.

0: ராணி. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ചിന്തിച്ച് വ്യത്യസ്തമായി തയ്യാറാക്കി അവതരിപ്പിച്ച ബജറ്റാണെന്ന പ്രതിപക്ഷ ആക്ഷേപം പൂർണ്ണമായും അംഗീകരിക്കുന്നതായി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നും പ്രവാസികൾ തിരിച്ചുവരുന്ന സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ കൂടുതൽ മൂലധനം വരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നികുതി പിരിവ് കാര്യക്ഷമമാക്കും. ആരുടെയും തലയിൽ അമിത നികുതി ഭാരം കെട്ടിവെക്കാതെ ബദൽ മാർഗങ്ങളാണ് ഗവൺമെന്റ് തേടുന്നതെന്നും നികുതി ഘടന പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നികുതി വെട്ടിപ്പുകാരെ കർശനമായി നേരിടുമെന്നും യഥാർത്ഥ നികുതിദായകരെ ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 52 ദിവസത്തേക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. തൊഴിലില്ലായ്മ നേരിടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്കാണ് സൌജന്യ റേഷൻ. വീടുകളിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് ഗവൺമെന്റ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾ തല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. UDF ഗവൺമെന്റിന്റെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി KSRTC പ്രതിദിനം 2 കോടി രൂപ വരുമാന ബാധ്യതയുണ്ടാക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ അത് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് മന്ത്രി CP ജോൺ നിയമസഭയിൽ പറഞ്ഞു. പദ്ധതി പ്രാബല്യത്തിൽ വന്നതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. മുൻപ് പ്രതിദിനം 10 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് അത് 15 ലക്ഷമായി ഉയർന്നതായും CP ജോൺ അറിയിച്ചു. സംസ്ഥാനത്ത് സമഗ്രമായ ഗതാഗത നയം രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 4, മലപ്പുറത്ത് 2 പേരിലുമാണ് രോഗബാധ. സംസ്ഥാനത്ത് ജൂൺ മാസം 197 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 273 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത്. കോഴിക്കോട്ട് നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ഒരാൾ രോഗബാധിതന്റെ കുടുംബാംഗവും മറ്റ് 3 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. കൂടാതെ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 25 പേരെയും നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. ഇതോടെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് ക്വാറന്റൈൻ ഒഴിവാക്കിയവരുടെ ആകെ എണ്ണം 11, നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയവരുടെ എണ്ണം 59 ആയി. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി June 10 മുതൽ നിപ സമാന ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിഞ്ഞു. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ശാരദാ മുരളീധരൻ വിരമിച്ച ഒഴിവിൽ 2025 മെയ്യിലാണ് ജയലിതക് ചീഫ് സെക്രട്ടറിയായത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്കാണ് വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാന്റെ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണമാണെന്നും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഡ്രോൺ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അതിർത്തി പ്രദേശത്തിന് സമീപം തകർന്നു വീണു. ലാഹോറിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെ നാരംഗമണ്ഡി പ്രദേശത്താണ് ഡ്രോൺ തകർന്നു വീണത്. പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചു. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഇതിന് ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്ന് വിരമിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. July 1 വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. 2 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ തുടർച്ചയായ 2 ദിവസമായ ഇന്നും അതിശക്തമായ മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരത്ത് July 2 മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ കാനറിപ്പട ഇരമ്പിയാർത്തപ്പോൾ ഒരു സെക്കൻഡിൽ സംഭവിച്ച പിഴവിൽ ജപ്പാൻ വീണു. ആക്രമിച്ചും പ്രതിരോധിച്ചും തുല്യശക്തികൾ തമ്മിലുള്ള കാൽപന്ത് യുദ്ധത്തിന്റെ അവസാനം മൈതാനത്ത് വീണത് ജപ്പാന്റെ കണ്ണീർ. വിജയശ്രീലാളിതരായി ബ്രസീൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക്. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിലായി പോയ ബ്രസീൽ രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ അടിച്ചാണ് വിജയം പിടിച്ചെടുത്തത്. അതും അവസാന മിനിറ്റ് ഗോളിൽ. 29th കൈഷിയു സാനോയിലൂടെ ജപ്പാൻ മുന്നിലെത്തി. തിരിച്ചടിക്കാൻ വിനീഷ്യസ് ജൂനിയറും സംഘവും തുടർച്ചയായി നടത്തിയ മുന്നേറ്റങ്ങൾക്കൊടുവിൽ 56th കസിമറയിലൂടെ സമനില ഗോൾ. പിന്നീട് 90th കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ ഗാബ്രിയൽ മാർട്ടിനെല്ലിയിലൂടെ നീല സമുറായികളെ കരയിച്ച നിർണായക വിജയ ഗോൾ. തോറ്റെങ്കിലും ജപ്പാൻ നടത്തിയ പോരാട്ടം അവിസ്മരണീയവും വീരോചിതവുമെന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെടുമെന്ന് തീർച്ച. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ ടീമായ ഇക്വഡോറിൽ നിന്നേറ്റ പരാജയത്തിന് മറ്റൊരു തുടർച്ച സംഭവിച്ചപ്പോൾ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി ലോകകപ്പിൽ നിന്നും പുറത്തായി. തെക്കേ അമേരിക്കൻ ടീമായ പരാഗ്വേയാണ് ഈ ലോകകപ്പിലെ വൻ അട്ടിമറി സൃഷ്ടിച്ച് ജർമ്മൻ സംഘത്തിന്റെ വഴിയടച്ചത്. നിശ്ചിത സമയത്ത് ഓരോ ഗോൾ വീതം നേടി സമനിലയിലായതിനെ തുടർന്ന് അധിക സമയവും പിന്നിട്ട് പെനാൾട്ടി ഷൂട്ടൌട്ടിലായിരുന്നു പരാഗ്വേയുടെ ചരിത്ര ജയം.
0: ഇപ്പോൾ നെതർലാൻഡ്സ് മൊറോക്കയെ നേരിടുകയാണ്. രാത്രി 10 മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2 ദിനത്തിൽ സംസ്ഥാനത്ത് 130,000 കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി. ഇതോടെ 5 വയസ്സിന് താഴെ ആകെ 1980,000 കുട്ടികളിൽ 1,883,000 കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 95.1% കുട്ടികൾക്ക് വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 100,000 കുട്ടികൾക്ക് കൂടി ഇന്ന് വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ ഞായറാഴ്ച തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാതെയിരുന്ന 5 വയസ്സിന് താഴെ 5,358 കുട്ടികൾക്ക് വീടുകളിലെത്തി ആരോഗ്യ പ്രവർത്തകർ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ജില്ലയിൽ 98.7% കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാൻ കഴിഞ്ഞതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ 2 ദിനം കോഴിക്കോട് ജില്ലയിൽ 12,846 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 307 കുട്ടികളും ഉൾപ്പെടുന്നു. പാർശ്വവൽക്കൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർകോട്ട് തുടരെ വിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികൾ, കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30,00,000 രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. ഉറക്കച്ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു! മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തുകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണ്ണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത! കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികോതി മലർച്ചൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നു തിങ്ങും പൂത്തുമ്പികൾ, വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

നിലാവുദിച്ചതുപോലെ കൺതടങ്ങളിൽ തിളഞ്ഞു മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ. പ്രണയിനി, നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ. ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ, അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത. പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ, എൻ്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് പി എൻ പണിക്കർ എന്ന സാക്ഷര കേരളത്തിന്റെ ശില്പിയെക്കുറിച്ച് കേൾക്കാം. വായിച്ചു വളരുക എന്ന മുദ്രാവാക്യം കേൾക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. എഴുത്തു പഠിച്ച് കരുത്ത് നേടുക എന്ന ആഹ്വാനവുമായി കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പി എൻ പണിക്കർ അരനൂറ്റാണ്ടുകാലത്തെ ഗ്രന്ഥശാല പ്രവർത്തനത്തിൽ നിന്നും നിരക്ഷരത നിർമ്മാർജ്ജന യജ്ഞത്തിൽ നിന്നും പി എൻ പണിക്കർ കടഞ്ഞെടുത്ത പുനർനിർമ്മാണത്തിന്റെ അമൃത ബിന്ദുക്കളായിരുന്നു വായിച്ചു വളരുക, എഴുത്തു പഠിച്ച് കരുത്തരാവുക എന്നീ ആശയങ്ങൾ. ഈ രണ്ട് മുദ്രാവാക്യങ്ങളും അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങളായി മാറി. 1991 ഏപ്രിൽ 18 കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ സംസ്ഥാനമായി മാറി. ഈ നേട്ടം കൈവരിക്കാൻ കേരളത്തെ പ്രാപ്തരാക്കിയതിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനുള്ള പങ്ക് നിസ്സാരമല്ല. ആ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച 4 വ്യക്തികളായിരുന്നു പി എൻ പണിക്കർ, പി ടി ഭാസ്കര പണിക്കർ, കെ ആർ രാജൻ, സി ജി ശാന്തകുമാർ എന്നിവർ. ഇതിൽ പി എൻ പണിക്കർ ഒറ്റയ്ക്കാണ് 3500 വരുന്ന ഗ്രന്ഥശാലകളുടെ പ്രവർത്തനം ജനാധിപത്യ രീതിയിൽ സംഘടിപ്പിച്ചത്. വെളുത്ത നിറത്തിലുള്ള ഖദർ മുണ്ട്, ഖദറിൽ തന്നെയുള്ള ഫുൾ കൈയുള്ള ഷർട്ട്, തോളിൽ കരയുള്ള ഷാൾ, ഇത്രയും മതി പി എൻ പണിക്കർ എന്ന വ്യക്തിയെ അടയാളപ്പെടുത്താൻ. കേരളത്തിലെ 3500 ഗ്രന്ഥശാലകളിലും പി എൻ പണിക്കർ എന്ന വ്യക്തി കയറിയിറങ്ങി. അനാഥമായി കിടന്ന ലൈബ്രറികളെ അടുക്കും ചിട്ടയുമുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റി. ഗ്രന്ഥശാലാ പ്രവർത്തകരെ സാമൂഹ്യ സേവന സന്നദ്ധതയുള്ള പൌരന്മാരാക്കി മാറ്റി. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഗ്രന്ഥശാല പ്രസ്ഥാനമായി കേരള ഗ്രന്ഥശാലാ സംഘത്തെ മാറ്റിത്തീർക്കാൻ പി എൻ പണിക്കർക്ക് കഴിഞ്ഞു. പി എൻ പണിക്കരും പി ടി ഭാസ്കര പണിക്കരും ഡോക്ടർ ശിവദാസൻ പിള്ളയും മറ്റും ചേർന്ന് 1977 കാൻഫർഡിന്, അതായത് കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന കൌൺസിലിന് രൂപം കൊടുത്തു. ജനബോധത്തെ വളർത്തിയിടാതെ എങ്ങനെ നാടിനെ മാറ്റാനാകും എന്ന മുദ്രാവാക്യവുമായി കാൻഫർഡ് കേരളമാകെ പ്രവർത്തിച്ചു. വായിച്ചു വളരുക, എഴുത്തു പഠിച്ച് കരുത്ത് നേടുക, നാം ഒന്ന്, സൗഹൃദ ഗ്രാമം തുടങ്ങിയ നവീന ആശയങ്ങളുമായി പി എൻ പണിക്കർ കാൻഫർഡിനെ മുന്നോട്ട് നയിച്ചു. സർവമത സമഭാവത്തിനും മദ്യമുക്ത കേരളത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും കാൻഫർഡിന്റെ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകി. കേരളത്തെ ഒരു സൗഹൃദ ഗ്രാമമായി വളർത്തിയെടുക്കണമെന്നായിരുന്നു ദേശസ്നേഹിയായ പി എൻ പണിക്കർ ആഗ്രഹിച്ചിരുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു പി എൻ പണിക്കർ. സത്യസന്ധതയുടെയും ആദർശശുദ്ധിയുടെയും ലാളിത്യത്തിന്റെയും അധ്വാനത്തിന്റെയും പ്രതിരൂപം ആയിരുന്നു നവോത്ഥാന നായകനായ പി എൻ പണിക്കർ. ഗാന്ധിയൻ ആശയങ്ങളെ അദ്ദേഹം ജീവിതത്തോട് ചേർത്തു പിടിച്ചു. കേരളത്തെയും കേരള സംസ്കാരത്തെയും ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു യുഗപുരുഷനായിരുന്നു പി എൻ പണിക്കർ. 1995 ജൂൺ 19 അദ്ദേഹം വിടവാങ്ങി. ജൂൺ 19 ആ സ്മരണാർത്ഥം വായനാ ദിനമായി ആചരിച്ചു പോരുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, തയ്യാറാക്കിയത് എല്ലാം.

പരിതാപ കുളിർന്ന ഒരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികേ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു ലാസ്യമായി സൗന്ദര്യലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി, മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർസ്പർശം.

പ്രഭാതരശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെ പോലെ ഹൃദ്യമായ വാക്കുകൾ. വസന്തം കണം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ബൗദ്ധികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ. ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. സെയ്ഷൽസ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ശക്തിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചെത്തി. കഴിഞ്ഞ 50 വർഷത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ള വിശ്വാസത്തിലും പരസ്പര പുരോഗതിയിലും അധിഷ്ഠിതമാണെന്നും എന്നാൽ വരാനിരിക്കുന്ന 50 വർഷങ്ങൾ നവീകരണം, സുസ്ഥിരത എന്നിവയാൽ രൂപപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 12-ന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഒരു ഉപഭോക്താവിനോ വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഹൈസ്പീഡ് ഡീസൽ മാത്രമായി പരിമിതപ്പെടുത്തുകയും വ്യവസായ വാണിജ്യ ഉപഭോക്താക്കൾക്ക് പ്രത്യേക നിബന്ധനകൾ ബാധകമാക്കുകയും ചെയ്തിരുന്നു. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, ദുരുപയോഗം എന്നിവ തടയുന്നതിനൊപ്പം റീറ്റെയിൽ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പെട്രോളും ഡീസലും ലഭ്യമാക്കുക എന്നതായിരുന്നു നടപടികളുടെ ലക്ഷ്യം. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാനും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും താൽക്കാലിക നടപടികളിലൂടെ സാധിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗുവാഹത്തിയിൽ കേന്ദ്രമന്ത്രി ഉന്നതതല അവലോകന യോഗം ചേരും. അസമിലും പരിസര പ്രദേശങ്ങളിലും പ്രളയം മൂലമുണ്ടായ വിളനാശം, അടിസ്ഥാന സൌകര്യ മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തും. നാളെ അരുണാചൽ പ്രദേശിലെ പ്രളയബാധിത പ്രദേശങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. സിനിമാ മേഖലയിലെ അടിസ്ഥാന സൌകര്യം വേഗത്തിലാക്കുന്നതിനായി മന്ത്രാലയം തയ്യാറാക്കിയ മാതൃകാ ചട്ടങ്ങളുടെ കരട് നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ നിക്ഷേപ അടിസ്ഥാന സൌകര്യ ഫണ്ടിലേക്കുള്ള കേന്ദ്ര സർക്കാർ നിക്ഷേപ വിഹിതം 60,000 കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസന നിക്ഷേപങ്ങൾ വേഗത്തിലാക്കാൻ ഫണ്ടിലേക്ക് 30,000 കോടി രൂപയുടെ അധിക നിക്ഷേപത്തിനുകൂടി കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞയാഴ്ച അംഗീകാരം നൽകിയിരുന്നു. NIIF രണ്ടാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ അധിഷ്ഠിത ഫണ്ട് രൂപീകരിക്കുന്നതിനാണ് ഈ അധിക തുക വിനിയോഗിക്കുകയെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭയിൽ ഇന്ന് പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: 16 വകുപ്പുകളിലേക്കുള്ള ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പുമാണ് നിയമസഭയിൽ ഇന്ന് നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രമേയവും ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആയിരിക്കും അവതരിപ്പിക്കുക. ആലുവയിൽ പുതിയ ജലശുദ്ധീകരണശാല ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് ടി ജെ വിനോദ്

നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീട് വീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധയുണ്ടായത്. ഈ മാസം ഇതുവരെ 197 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിന്നും ജർമ്മനി പുറത്തായി. ഇന്നലെ നടന്ന മത്സരത്തിൽ പരാഗ്വേയോടാണ് മുൻ ലോക ചാമ്പ്യന്മാർ പരാജയപ്പെട്ടത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 ഗോളുകൾക്കാണ് പരാഗ്വേയുടെ വിജയം. മറ്റൊരു പോരാട്ടത്തിൽ ജപ്പാനെ വീഴ്ത്തി ബ്രസീലും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-2 ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ജയം. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ കടന്നു. മൊറോക്കോയും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാവിലെ 10:30 ആരംഭിക്കും. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ദേശീയ സമുദ്രോൽപ്പന്ന നൈപുണ്യ ഒളിമ്പ്യാഡിന്റെ 2ാം പതിപ്പ് അടുത്ത മാസം 1 മുതൽ രാജ്യത്ത് നടക്കും. സീഫുഡ് എക്സ്പോ ഭാരത് 2026 ഭാഗമായി 3 ദിവസത്തെ ഒളിമ്പ്യാഡാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി സംഘടിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്ക് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ 4 മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്ന് കേൾക്കാൻ അല്പം പ്രയാസം എന്ന് തോന്നുന്ന ഒരു വിഷയമാണ് പറയാൻ പോകുന്നത്. എന്നാലാകട്ടെ, ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയും വേണം. അതുകൊണ്ടാണ് അല്പം പ്രയാസമെങ്കിലും ഇക്കാര്യം പറയുന്നത്. കാരണം വിഷയം സമ്മർദ്ദത്തെക്കുറിച്ചാണ്. മനുഷ്യജീവിതത്തിൽ സമ്മർദ്ദം എന്നത് ഒഴിവാക്കാനാകാത്ത ഒന്നാണ്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്കും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന തൊഴിലാളിക്കും രോഗിയെ പരിചരിക്കുന്ന അമ്മയ്ക്കും നാളെ എന്താകുമെന്ന ആശങ്കയോടെ ജീവിക്കുന്ന സാധാരണ മനുഷ്യനും സമ്മർദ്ദം ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ എല്ലാ സമ്മർദ്ദങ്ങളും ദോഷകരമല്ല. ചിലപ്പോൾ സമ്മർദ്ദം

കൂടുതൽ ജാഗ്രതയുള്ളവരാക്കുകയും വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഒരു പരീക്ഷയ്ക്കു മുൻപുള്ള ഉത്കണ്ഠ, ഒരു പ്രസംഗത്തിന് മുമ്പുള്ള ചെറിയ പരിഭ്രമം, അപകട സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശരീരം കാണിക്കുന്ന ത്വരിത പ്രതികരണം എന്നിവയെല്ലാം ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന സ്വാഭാവിക സംവിധാനങ്ങളാണ്. പക്ഷേ പ്രശ്നം ആരംഭിക്കുന്നത് സമ്മർദ്ദം താൽക്കാലിക അതിഥിയല്ലാതെ സ്ഥിര താമസക്കാരനായി മാറുമ്പോഴാണ്. ദിവസങ്ങൾ, മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന മാനസിക സമ്മർദ്ദം ശരീരത്തിന്റെ ഓരോ കോശത്തിലും പതിയെ പതിയെ തന്റെ അടയാളങ്ങൾ പതിപ്പിക്കാൻ തുടങ്ങുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരാൾ സാധാരണ നിലയിൽ ജീവിക്കുന്നതായി തോന്നാമെങ്കിലും ഉള്ളിൽ ശരീരത്തിന്റെ പല സംവിധാനങ്ങളും നിരന്തരം അമിത ഭാരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാം. ഈ ദീർഘകാല തേയ്മാനത്തെയാണ് ശാസ്ത്രലോകം അലോസ്റ്റാറ്റിക് ലോഡ് എന്ന് വിളിക്കുന്നത്. ശരീരം സമ്മർദ്ദത്തിന് നൽകുന്ന വില എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. അലോസ്റ്റാറ്റിക് ലോഡ് മനസ്സിലാക്കാൻ ആദ്യം അലോസ്റ്റാസിസ് എന്ന ആശയം മനസ്സിലാക്കണം. നമ്മുടെ ശരീരം ഒരു അത്ഭുതകരമായ ക്രമീകരണ സംവിധാനമാണ്. പുറത്തുള്ള സാഹചര്യങ്ങൾ മാറുമ്പോൾ ശരീരവും അതിനനുസരിച്ച് മാറി സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന്, പെട്ടെന്നൊരു ഭീഷണി നേരിടുമ്പോൾ ഹൃദയമിടിവ് വർദ്ധിക്കുന്നു, രക്തസമ്മർദ്ദം ഉയരുന്നു, അഡ്രിനാലിനും കോർട്ടിസോളും പോലുള്ള ഹോർമോണുകൾ പുറത്തുവരുന്നു. ഇതിലൂടെ ശരീരം പോരാടുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്ന അവസ്ഥയിലേക്ക് തയ്യാറാകുന്നു. ഈ ക്രമീകരണ പ്രക്രിയയാണ് അലോസ്റ്റാസിസ്. സാധാരണയായി ഭീഷണി മാറിയാൽ ശരീരം പഴയ നിലയിലേക്ക് മടങ്ങും. എന്നാൽ ഭീഷണി മാറാതെ തുടരുകയോ മനസ്സ് നിരന്തരം ഭീഷണിയിലാണെന്ന് കരുതുകയോ ചെയ്താൽ ഈ സംവിധാനങ്ങൾ ഒരിക്കലും പൂർണ്ണമായി വിശ്രമിക്കില്ല. അപ്പോഴാണ് അലോസ്റ്റാസിസ് എന്ന സംരക്ഷണ സംവിധാനം അലോസ്റ്റാറ്റിക് ലോഡായി മാറുന്നത്. ഒരിക്കലും ഓഫ് ചെയ്യാത്ത ഒരു യന്ത്രം പതിയെ തേയുന്നതുപോലെ ശരീരവും മനസ്സും ക്ഷയിക്കാൻ തുടങ്ങുന്നു. ഈ ആശയത്തെ കൂടുതൽ ലളിതമായി മനസ്സിലാക്കാൻ ഒരു വാഹനത്തെ ഉദാഹരണമായി എടുക്കാം. ഒരു കാർ ചിലപ്പോൾ ദീർഘദൂര യാത്ര ചെയ്യുന്നത് പ്രശ്നമല്ല, എന്നാൽ ദിവസവും ബ്രേക്കിടാതെ വിശ്രമമില്ലാതെ അമിത വേഗത്തിൽ ഓടിച്ചാൽ എഞ്ചിനും ടയറുകളും ബ്രേക്കുകളും വേഗത്തിൽ തേയുകയും തകരുകയും ചെയ്യും. മനുഷ്യ ശരീരവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഒരു വലിയ ദുരന്തം മാത്രം അലോസ്റ്റാറ്റിക് ലോഡിന് കാരണമാകണം എന്നില്ല. ദിവസേന അനുഭവിക്കുന്ന ചെറിയ ചെറിയ സമ്മർദ്ദങ്ങൾ പോലും ഇതിന് കാരണമാകാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ, ജോലിയിലെ അനിശ്ചിതത്വം, ഉറക്കക്കുറവ്, സാമൂഹിക ഒറ്റപ്പെടൽ, വിഷലിപ്ത ബന്ധങ്ങൾ, നിരന്തരമായ നെഗറ്റീവ് വാർത്തകൾ, ഡിജിറ്റൽ അമിത ഉപയോഗം എന്നിവയെല്ലാം ശരീരത്തിന്റെ സമ്മർദ്ദ സംവിധാനത്തെ തുടർച്ചയായി ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രൂസ് മക്യുവനും സംഘവും നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്, ജീവിതത്തിലെ വലിയ ദുരന്തങ്ങളെക്കാൾ ചിലപ്പോൾ ദിവസേനയുള്ള ചെറിയ സമ്മർദ്ദങ്ങളാണ് ശരീരത്തിൽ കൂടുതൽ തേയ്മാനം സൃഷ്ടിക്കുന്നത് എന്നാണ്.

അലോസ്റ്റാറ്റിക് ലോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ശരീരത്തിലെ ഒരു അവയവത്തെ മാത്രം ബാധിക്കുന്നില്ല എന്നതാണ്. തലച്ചോർ, ഹൃദയം, പ്രതിരോധ സംവിധാനം, ഉപാപചയ സംവിധാനം, ഹോർമോൺ സംവിധാനം തുടങ്ങി ശരീരത്തിലെ മിക്കവാറും എല്ലാ സംവിധാനങ്ങളെയും അത് ബാധിക്കുന്നു. തുടർച്ചയായി കോർട്ടിസോൾ ഉയർന്ന നിലയിൽ തുടരുമ്പോൾ ശരീരത്തിൽ വീക്കം വർദ്ധിക്കുന്നു, രക്തസമ്മർദ്ദം ഉയരുന്നു, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി മാറുന്നു, പ്രതിരോധ ശേഷി ദുർബലമാകുന്നു, കൊഴുപ്പ് പ്രത്യേകിച്ച് വയറിനു ചുറ്റും അടിഞ്ഞുകൂടുന്നു. ദീർഘകാലത്ത് പ്രമേഹം, ഹൃദ്രോഗം, സ്ട്രോക്ക്, അമിതവണ്ണം, വിഷാദരോഗം, ഉത്കണ്ഠ, വൈകല്യങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു. ചില ഗവേഷണങ്ങൾ പ്രകാരം അൽഷിമേഴ്സ് പോലുള്ള നാഡീക്ഷയ രോഗങ്ങളുമായും ഉയർന്ന അലോസ്റ്റാറ്റിക് ലോഡിന് ബന്ധമുണ്ട്. പ്രത്യേകിച്ച് തലച്ചോറിലാണ് ഈ തേയ്മാനത്തിന്റെ അടയാളങ്ങൾ കൂടുതലായി വ്യക്തമായി കാണപ്പെടുന്നത്. കാരണം സമ്മർദ്ദത്തെ തിരിച്ചറിയുന്നതും അതിനോട് പ്രതികരിക്കുന്നതും നിയന്ത്രിക്കുന്നതും തലച്ചോറാണ്. ദീർഘകാല സമ്മർദ്ദം ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ട ഹിപ്പോകാമ്പസിന്റെ പ്രവർത്തനത്തെ ബാധിക്കാം. അതേസമയം ഭയവും അപകട സൂചനകളും തിരിച്ചറിയുന്ന അമിഗ്ഡല കൂടുതൽ സജീവമാകുന്നു. അതിന്റെ ഫലമായി ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഭീഷണിയായി അനുഭവപ്പെടാം. തീരുമാനമെടുക്കൽ, ഏകാഗ്രത, വികാര നിയന്ത്രണം എന്നിവയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ചില ആളുകൾ എന്തുകൊണ്ടാണ് എപ്പോഴും ജാഗ്രതയോടെയും ഉത്കണ്ഠയോടെയും ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അലോസ്റ്റാറ്റിക് ലോഡ് എന്ന ആശയം വലിയ സഹായമാണ്. ഇത് കേവലം മനസ്സിന്റെ പ്രശ്നം മാത്രമല്ല, തലച്ചോറിന്റെയും ശരീരത്തിന്റെയും ജൈവിക പ്രതികരണങ്ങളുടെ ഫലമാണ്. അലോസ്റ്റാറ്റിക് ലോഡ് എന്ന ആശയത്തിന്റെ ഏറ്റവും വിചിത്രമായ വശങ്ങളിലൊന്ന് അത് പലപ്പോഴും വർഷങ്ങളോളം നിശബ്ദമായി പ്രവർത്തിക്കുന്നു എന്നതാണ്. ശരീരത്തിൽ വലിയൊരു രോഗലക്ഷണം ആരംഭിച്ചിട്ടുണ്ടാകും. പലരും എനിക്കെന്തുകൊണ്ടാണ് എപ്പോഴും ക്ഷീണം തോന്നുന്നത്, എന്തുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ പോലും എന്നെ അമിതമായി അസ്വസ്ഥനാക്കുന്നത്, ഉറങ്ങിക്കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് ഉന്മേഷം തോന്നാത്തത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പലപ്പോഴും ഇതിന്റെ പിന്നിൽ അലോസ്റ്റാറ്റിക് ലോഡിന്റെ സാധ്യതയുണ്ടാകാം. കാരണം ശരീരത്തിന്റെ സമ്മർദ്ദ നിയന്ത്രണ സംവിധാനം വർഷങ്ങളോളം അമിത ഭാരത്തിൽ പ്രവർത്തിച്ചാൽ അത് പതിയെ പതിയെ ക്ഷയിക്കാൻ തുടങ്ങും. അതിന്റെ ആദ്യ ലക്ഷണങ്ങൾ പലപ്പോഴും രോഗങ്ങളായിട്ടല്ല, മറിച്ച് സ്ഥിരമായ ക്ഷീണമായോ ഏകാഗ്രത കുറവായോ മറവിയായോ ഉറക്ക പ്രശ്നങ്ങളായോ നിരന്തരമായ ഉത്കണ്ഠയായോ ആണ് പ്രത്യക്ഷപ്പെടുന്നത്. ആധുനിക ജീവിതശൈലിയിൽ ജീവിക്കുന്ന നിരവധി ആളുകൾക്ക് ഈ ലക്ഷണങ്ങൾ പരിചിതമാണ്. എന്നാൽ ഇവയെ വെറും തിരക്കിന്റെ പ്രശ്നം അല്ലെങ്കിൽ പ്രായത്തിന്റെ ഭാഗം എന്നൊക്കെ കരുതി അവഗണിക്കുകയാണ് പലരും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ശരീരം നൽകുന്ന മുന്നറിയിപ്പ് സന്ദേശങ്ങളായിരിക്കാം അവ. അലോസ്റ്റാറ്റിക് ലോഡ് അളക്കാൻ ഡോക്ടർമാർക്ക് ഒരു ഒറ്റ പരിശോധനയില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. രക്തസമ്മർദ്ദം പോലെ ഒരു യന്ത്രത്തിൽ നോക്കി ഇതിന്റെ അളവ് പറയാൻ സാധിക്കില്ല. പകരം ശരീരത്തിലെ പല ജൈവ സൂചകങ്ങളെയും ഒരുമിച്ച് വിലയിരുത്തിയാണ് ഗവേഷകർ ഇത് മനസ്സിലാക്കുന്നത്. രക്തസമ്മർദ്ദം, വിശ്രമാവസ്ഥയിലെ ഹൃദയമിടിപ്പ്, കോർട്ടിസോളിന്റെ അളവ്, രക്തത്തിലെ പഞ്ചസാര, കൊളസ്ട്രോൾ, ശരീരത്തിലെ വീക്കവുമായി ബന്ധപ്പെട്ട സി റിയാക്ടീവ് പ്രോട്ടീൻ, അരക്കെട്ടിന്റെ വലിപ്പം തുടങ്ങി നിരവധി ഘടകങ്ങൾ ചേർന്നാണ് അലോസ്റ്റാറ്റിക് ലോഡിന്റെ ചിത്രം രൂപപ്പെടുന്നത്. ഒരൊറ്റ ഘടകം നോക്കുമ്പോൾ പ്രശ്നമൊന്നും തോന്നാതിരിക്കാം, പക്ഷെ അവയെല്ലാം ഒരുമിച്ച് നോക്കുമ്പോൾ ശരീരം എത്രത്തോളം സമ്മർദ്ദ ഭാരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ എല്ലാ പരിശോധനാ ഫലങ്ങളും ഏകദേശം സാധാരണ നിലയിലാണെങ്കിലും ഒരാൾക്ക് കടുത്ത ക്ഷീണവും മാനസിക തളർച്ചയും അനുഭവപ്പെടുന്നത്.

ഈ വിഷയത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തലുകളിൽ ഒന്ന് കുട്ടിക്കാല അനുഭവങ്ങളും അലോസ്റ്റാറ്റിക് ലോഡും തമ്മിലുള്ള ബന്ധമാണ്. ഒരു കുട്ടി സുരക്ഷിതവും സ്നേഹപൂർണവുമായ അന്തരീക്ഷത്തിലാണ് വളരുന്നതെങ്കിൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ സമ്മർദ്ദ നിയന്ത്രണ സംവിധാനങ്ങൾ സാധാരണഗതിയിൽ വികസിക്കും. എന്നാൽ നിരന്തരമായ വിമർശനങ്ങൾ, കുടുംബകലഹങ്ങൾ, അവഗണന, മാനസികമോ ശാരീരികമോ ആയ ദുരുപയോഗം, സാമ്പത്തിക അരക്ഷിതാവസ്ഥ തുടങ്ങിയ സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികളുടെ ശരീരം വളരെ ചെറുപ്പത്തിൽ തന്നെ ജാഗ്രതാ മോഡിൽ ജീവിക്കാൻ പഠിക്കുന്നു. ശാസ്ത്രജ്ഞർ ഇതിനെ ചിലപ്പോൾ ടോക്സിക് സ്ട്രെസ് എന്നാണ് വിളിക്കുന്നത്. അത്തരത്തിൽ വളരുന്ന കുട്ടികളുടെ നാഡീവ്യവസ്ഥ പിന്നീട് പ്രായപൂർത്തിയായ ശേഷവും അമിത ജാഗ്രതയുടെ അവസ്ഥയിൽ തുടരാൻ സാധ്യതയുണ്ട്. ഒരു യഥാർത്ഥ ഭീഷണി ഇല്ലാത്ത സാഹചര്യങ്ങളിലും ശരീരം ഭീഷണി ഉണ്ടെന്ന പോലെ പ്രതികരിക്കാം. അതുകൊണ്ടാണ് ചില മുതിർന്നവർ ചെറിയ വിമർശനങ്ങളെപ്പോലും വലിയ ആക്രമണമായി അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും എന്തോ മോശം സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നലോടെ ജീവിക്കുന്നത്. അലോസ്റ്റാറ്റിക് ലോഡ് വ്യക്തിയുടെ മനസ്സിനെയും ശരീരത്തെയും മാത്രമല്ല ബന്ധങ്ങളെയും സ്വാധീനിക്കുന്നു. നിരന്തരം സമ്മർദ്ദ ഭാരത്തിൽ കഴിയുന്ന ഒരാൾക്ക് ക്ഷമ കുറയാം, പെട്ടെന്ന് ദേഷ്യം വരാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വൈകാരികമായി അകന്നു നിൽക്കാൻ തുടങ്ങാം. ചിലർക്ക് സ്വന്തം വികാരങ്ങൾ മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. മനഃശാസ്ത്രത്തിൽ ഇതിനെ എമോഷണൽ നമ്പിംഗ് എന്ന് വിളിക്കാറുണ്ട്. സന്തോഷം, ആവേശം, കൗതുകം തുടങ്ങിയ പോസിറ്റീവ് വികാരങ്ങൾ പോലും മങ്ങിയതായി തോന്നാം. ഇത് വ്യക്തിയുടെ സാമൂഹിക ജീവിതത്തെയും കുടുംബ ബന്ധങ്ങളെയും ബാധിക്കും. അതുകൊണ്ടുതന്നെ അലോസ്റ്റാറ്റിക് ലോഡ് എന്നത് വെറും വൈദ്യശാസ്ത്രപരമായ ഒരു ആശയം മാത്രമല്ല, അത് മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ കഥയുടെ ഏറ്റവും പ്രത്യാശ നൽകുന്ന ഭാഗം അലോസ്റ്റാറ്റിക് ലോഡ് പൂർണ്ണമായും അനിവാര്യമായ വിധിയല്ല എന്നതാണ്. നമ്മുടെ ശരീരത്തിന് അത്ഭുതകരമായ ഒരു പുനരുദ്ധാരണ ശേഷിയുണ്ട്. വർഷങ്ങളോളം സമ്മർദ്ദത്തിൽ കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ശരീരത്തിനും തലച്ചോറിനും വീണ്ടും സന്തുലിതാവസ്ഥയിലേക്ക് മടങ്ങാനുള്ള കഴിവുണ്ട്. അതിനാവശ്യമായത് വലിയ അത്ഭുത ചികിത്സകളല്ല, മറിച്ച് വളരെ ലളിതമായ എന്നാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചില ജീവിതശൈലി മാറ്റങ്ങളാണ്. സ്ഥിരമായ ഉറക്കം, ദിവസേനയുള്ള ശാരീരിക ചലനം, ആരോഗ്യകരമായ ഭക്ഷണം, പ്രകൃതിയുമായി സമ്പർക്കം, അർത്ഥവത്തായ സാമൂഹിക ബന്ധങ്ങൾ, മൈൻഡ്ഫുൾനെസ് തുടങ്ങിയവയെല്ലാം അലോസ്റ്റാറ്റിക് ലോഡ് കുറയ്ക്കാൻ സഹായിക്കുന്നതായി നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ശരീരം നിരന്തരം അപകടാവസ്ഥയിലല്ലെന്ന് വീണ്ടും പഠിപ്പിക്കുന്ന അനുഭവങ്ങളാണ് രോഗമുക്തിയുടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഇന്ന് നാഡീശാസ്ത്രജ്ഞരും മനഃശാസ്ത്രജ്ഞരും ഒരു പ്രധാന കാര്യം പറയുന്നത്, സമ്മർദ്ദത്തെ പൂർണ്ണമായി

ഒഴിവാക്കുക എന്നത് അസാധ്യമാണ്. എന്നാൽ സമ്മർദ്ദത്തിൽ നിന്ന് ശരീരത്തിന് തിരിച്ചു വരാനുള്ള അവസരങ്ങൾ നൽകുക എന്നത് സാധ്യമാണ്. ഒരു യന്ത്രം ഇടയ്ക്കിടെ ഓഫ് ചെയ്ത് വിശ്രമിപ്പിക്കേണ്ടതുപോലെ മനുഷ്യ ശരീരത്തിനും അത്തരം വിശ്രമം ആവശ്യമാണ്. നാം ഉറങ്ങുമ്പോഴും ഒരു നല്ല സുഹൃത്തിനോട് സംസാരിക്കുമ്പോഴും കടൽ തീരത്ത് നടക്കുമ്പോഴും സംഗീതം കേൾക്കുമ്പോഴും പുസ്തകം വായിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളോട് ചിരിക്കുമ്പോഴും ശരീരമൊരു പ്രധാന സന്ദേശം സ്വീകരിക്കുന്നു. ഇപ്പോൾ സുരക്ഷിതമാണ്. ആ സന്ദേശമാണ് അലോസ്റ്റാറ്റിക് ലോഡിന്റെ ഭാരം പതിയെ കുറയ്ക്കാൻ സഹായിക്കുന്നത്. അലോസ്റ്റാറ്റിക് ലോഡ് എന്നത് സമ്മർദ്ദത്തിന്റെ മറ്റൊരു പേരല്ല. അത് ശരീരത്തിൽ സമ്മർദ്ദം അവശേഷിപ്പിക്കുന്ന അദൃശ്യമായ പാടുകളുടെ ശാസ്ത്രീയമായ വിവരണമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവവും ശരീരം ഓർക്കുന്നു എന്ന സത്യം അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അതോടൊപ്പം മറ്റൊരു വലിയ സത്യവും അത് പറയുന്നു. ശരീരം മുറിവുകൾ ഓർക്കുന്നത് പോലെ രോഗമുക്തിയും ഓർക്കാൻ പഠിക്കും. സുരക്ഷിതത്വം, വിശ്രമം, സ്നേഹം, ബന്ധങ്ങൾ, അർത്ഥവത്തായ ജീവിത അനുഭവങ്ങൾ എന്നിവയിലൂടെ ശരീരത്തിന് വീണ്ടും സന്തുലിതാവസ്ഥ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ജീവിതം എന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ശരീരത്തിന്റെ സമ്മർദ്ദഭാരം കുറയ്ക്കുന്ന ഒരു ജീവിത രീതിയാണ്. ഒരുപക്ഷെ ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠവും അത് തന്നെയായിരിക്കാം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വിഷാദത്തിന്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞു പോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്ത സ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിന്റെ തീയാളും വെയിൽ പ്രജ്ഞുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം തളിരില്ല.
1: ഒരിടത്ത് സാന്നിധ്യമുണ്ടായിരിക്കുക എന്നതല്ല പ്രധാനം, അവിടെ മുഴുവനായും ഉണ്ടായിരിക്കുക എന്നതാണ് കാര്യം. ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെയാണ് ഈ വരികൾ വിരൽ ചൂണ്ടുന്നത്. നാം പലയിടങ്ങളിലുമുണ്ട്, എന്നാൽ എവിടെയും പൂർണ്ണമായും ഇല്ല എന്നതാണ് സത്യം. ഒരു കുടുംബസംഗമത്തിനിടയിലോ സുഹൃത്തുക്കൾക്കൊപ്പമോ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം അവിടെ ഉണ്ടാകും. പക്ഷേ മനസ്സ് സ്മാർട്ട് ഫോണിലോ നാളത്തെ ജോലികളിലോ കഴിഞ്ഞുപോയ സങ്കടങ്ങളിലോ ആയിരിക്കും. പകുതി മനസ്സോടെ ഒരിടത്തിരിക്കുന്നത് അവിടുത്തെ നിശബ്ദതയേക്കാൾ ഭാരമുള്ള ഒന്നാണ്. കൂടെയുള്ളവർക്ക് നമ്മുടെ ശരീരം കാണാം, പക്ഷേ നമ്മുടെ ആത്മാവിനെ തൊടാൻ അവർക്ക് സാധിക്കില്ല. പൂർണ്ണമായും ഒരിടത്തുണ്ടായിരിക്കുക എന്നാൽ ആ നിമിഷത്തെ അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി അനുഭവിക്കുക എന്നാണ് അർത്ഥം. കേൾക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക, നോക്കുമ്പോൾ കരുണയോടെ നോക്കുക, സംസാരിക്കുമ്പോൾ ഹൃദയങ്ങളിൽ നിന്ന് സംസാരിക്കുക. ഈ മുഴുവനായും ഉണ്ടായിരിക്കലാണ് ബന്ധങ്ങളെ ജീവസുറ്റതാക്കുന്നത്. പകുതി വെന്ത ഭക്ഷണം പോലെയാണ് പകുതി മനസ്സുള്ള സാന്നിധ്യം. അത് ആർക്കും തൃപ്തി നൽകില്ല. സന്നിഹിതനായിരിക്കുന്നതിനേക്കാൾ അടയാളമായിരിക്കുന്നതാണ് നല്ലത്. ഈ വരികൾ ജീവിതത്തിന്റെ ലക്ഷ്യബോധത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. സന്നിഹിതനാകുക എന്നത് കേവലം ഒരു ഭൗതിക പ്രക്രിയയാണ്. ഒരു മുറിയിൽ പത്തുപേർ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ പത്തുപേരും അവിടെ സന്നിഹിതരാണ്. എന്നാൽ അവരിൽ ഒരാൾ മാത്രം അവിടെ ഒരു അടയാളമായി മാറുന്നു. എന്താണ് ആ വ്യത്യാസം? സന്നിഹിതനായ ഒരാൾ വന്നു പോകുന്നത് ആരും ശ്രദ്ധിക്കണമെന്നില്ല. എന്നാൽ അടയാളമായ ഒരാൾ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ശൂന്യത അനുഭവപ്പെടും. അയാളുടെ വാക്കുകളോ പ്രവൃത്തികളോ ആ ചടങ്ങിലോ ആ വ്യക്തികളിലോ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടാവും. വെറുതെയിരിക്കുന്നവനല്ല അടയാളമാകുന്നത്. തന്റെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസമോ അറിവോ നൽകുന്നവനാണ് അടയാളമാകുന്നത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന സുഹൃത്ത് അവിടെ വെറുമൊരു സാന്നിധ്യമല്ല, മറിച്ച് ആപത് ഘട്ടത്തിലെ ഒരു അടയാളമാണ്. സന്നിഹിതരായവരെ നാം പെട്ടെന്ന് മറന്നു പോകുന്നു. എന്നാൽ അടയാളമായി മാറിയവർ നമ്മുടെ മനസ്സിൽ കാലങ്ങളോളം ജീവിക്കുന്നു. അവരുടെ ലാളിത്യമോ സ്നേഹമോ കർമ്മശേഷിയോ നമ്മുടെ ഉള്ളിൽ ഒരു മുദ്ര പതിപ്പിക്കുന്നു. നാം എവിടെ പോകുമ്പോഴും ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഞാനിവിടെ വെറുമൊരു കാഴ്ചക്കാരനാണോ, അതോ ഇവിടെ എന്തെങ്കിലും നല്ല മാറ്റം കൊണ്ടുവരാൻ എനിക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ഒരു അടയാളമായി മാറണമെങ്കിൽ നാം ചില കാര്യങ്ങൾ ശീലിക്കേണ്ടതുണ്ട്. അതിന് വലിയ വിപ്ലവങ്ങൾ വേണമെന്നില്ല, ചെറിയ കാര്യങ്ങളിലെ വലിയ ആത്മാർത്ഥത മതിയാകും. ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായി മുഴുകുക. ഒരു കപ്പ് ചായ കുടിക്കുമ്പോഴാണെങ്കിൽ പോലും അത് ആസ്വദിച്ചു കുടിക്കുക. ഈ ശീലം നമ്മെ ഓരോ നിമിഷവും മുഴുവനായും അവിടെ ഉണ്ടായിരിക്കാൻ സഹായിക്കും. മറ്റൊരാളുടെ വേദനയെ സ്വന്തം വേദനയായി കാണാൻ കഴിയുമ്പോഴാണ് നാം അവരുടെ ജീവിതത്തിൽ ഒരു അടയാളമായി മാറുന്നത്. വാക്കുകൾ കൊണ്ട് നൽകുന്ന ആശ്വാസത്തെക്കാൾ വലിയ അടയാളം മറ്റൊന്നുമില്ല. സ്വന്തം വ്യക്തിത്വത്തിൽ വിശ്വസിക്കുക. മറ്റൊരാളുടെ നിഴലാകാൻ ശ്രമിക്കാതെ സ്വന്തം പ്രകാശം പരത്താൻ ശ്രമിക്കുന്നവർ സ്വാഭാവികമായും അടയാളങ്ങളായി മാറും. ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾ ചരിത്രങ്ങളിൽ അടയാളപ്പെടുത്തും. കരുണാസായി പോലുള്ള ഇടങ്ങളിൽ സേവനം ചെയ്യുന്നവർ അവിടെ വെറുമൊരു സാന്നിധ്യമല്ല, മറിച്ച് മാറ്റത്തിന്റെ അടയാളങ്ങളാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ആയുസ് എത്രയെന്നതല്ല, ആ ആയുസിനുള്ളിൽ നാം എത്ര പേരുടെ ജീവിതത്തിൽ അടയാളങ്ങൾ പതിപ്പിച്ചുവെന്നതാണ് പ്രധാനം. ഒരിടത്ത് പോകുമ്പോൾ അവിടെ പൂർണ്ണമായും ഹൃദയം കൊണ്ട് സന്നിഹിതരാകുക. ജനക്കൂട്ടത്തിനിടയിലെ വെറുമൊരു തലയെണ്ണമായി മാറാതെ ഇരുട്ടിലെ ഒരു നക്ഷത്രമായി അടയാളപ്പെടാൻ ശ്രമിക്കുക. അപ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത്. നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ.

0: കായാമ്പൂവുകൾ വീണ് കിടക്കുന്ന പാതയോരങ്ങൾ, നിരത്ത് നിറയെ നീലപ്പൂവുകൾ, നിത്യമായ കാഴ്ചവട്ടങ്ങൾ പകർന്നു തന്ന ധ്യാനാത്മകത. എന്തുകൊണ്ടെന്നറിയില്ല, നിരത്തിൽ നിരന്ന് വീണുകിടക്കുന്ന നീലപ്പൂവുകൾ റൂമിയുടെ കവിതകളെ ഓർമ്മിപ്പിക്കുന്നു. ധ്യാനാത്മകമായ പ്രണയ കവിതകൾ, ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പടരുന്ന വേരുകൾ, ഇത്രമേൽ ധന്യമാർ നൂൽഭൂതമാകുന്ന പ്രണയാമൃതത്തിന്റെ ചാരുലതകൾ വേറെ എവിടെയാണ് അനുഭവിക്കാനാവുക? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ.
1: Beloved spiritual master Shams of Tabriz. When I start over, he is my leader. When I seek my heart, he is its beloved. When I search for peace, he is my intercessor. When I go to war, he is my dagger. When I come to a gathering, he is the wine and sweets. When I enter the rose garden, he is the narcissus. When I go into a mine, he is the ruby and carnelian. When I come into the sea, he is the pearl. When I wander in the desert, he is the oasis. When I fly to the heavens, he is the stars. When I exercise patience, he is my heart. When I burn with heartache, he is the censer. When I enter battle in wartime, he, as commander, controls the formation of the ranks. When I go to a banquet for festivities, he is the wine pourer, musician, and cup. When I write letters to friends, he is the paper, pen, and ink. When I awaken, he is my new awareness. When I fall asleep, he enters my dreams. When I seek a verse for my poetry, he stretches my mind for rhyme. Whatever form you can imagine, he stands above it, like painter and pen. No matter how much higher you look, he is higher than that higher of yours. Go and leave behind lectures and textbooks. You'd be better off having him as your manual. Now be silent, for all six directions are his light. And when you pass beyond the six directions, he is the ruler. O love, your satisfaction is my satisfaction. This is what's most effective.

0: Shams of Tabriz, who is shining like the sun and deeply worthy of himself.
1: Namaste, Malayalam.
2: അകലെ എവിടെയോ ആണ് പച്ചത്തുരുത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവ ഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

ദൂരം ദൂരെ മൊട്ടച്ചിക്കുന്നതിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിൻ്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: ഇംഗ്ലീഷ് പദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമാ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേനെ തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ, വ്യാകരണങ്ങൾ സ്വന്തമായുള്ളൊരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: പത്രം പത്രം ഇന്നത്തെ പത്രം ആർക്കും വായിക്കാം, എങ്ങനെയും വായിക്കാം. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചെറുതേരെ പത്രം എന്ന് വായിച്ചേ. ആ പത്രം പത്രം പത്രം വായിക്കു രുചിയായിട്ട് വായിക്കാം ഇന്നത്തെ പത്രം. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. കുമ്പറോ നേരെ നല്ല ചൂടുള്ള സാധനം
2: ചായ ആയിരിക്കും.
1: അല്ലപ്പാ, പത്രം പത്രം
3: കാര്യത്തിന് ഇപ്പൊ പത്ര ഉൽപ്പന്നം തുടങ്ങിയോ? ഇന്നലത്തെ വണ്ടേ മാച്ചിൽ ന്യൂസ് ഉണ്ടോ?
1: ആനക്കാര്യത്തിലല്ല അവന്റെ ചേനക്കാര്യം. പത്രം വായിക്കണ ചക്ക.
3: അമ്മേ, ദേ സബ്സിഡി ആഘോഷം, വല്യമാമയുടെ സബ്സിഡി ആഘോഷ വാർത്ത.
4: ഞാനും വായിച്ചു മോനെ, അത്ഭുതമായിരിക്കണം. വല്യേട്ടൻ സബ്സിഡി ആഘോഷം നടത്തുന്നില്ല പറഞ്ഞതല്ലേ, പിന്നെ ഇത് എങ്ങനെയാ പത്രത്തിൽ വന്നത്?
3: അതാ എനിക്കും മനസ്സിലാകാത്തത്. ആരാ ഈ വാർത്ത കൊടുത്തത്?
1: ആര് കൊടുത്ത വാർത്തയായാലും എന്താ, സബ്സിഡി നടക്കണമെന്നും ഒരു അധികാര കൈമാറ്റം വേണമെന്നും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? വാർത്ത കൊടുത്തത് ഞാന്.
5: സമ്മതിച്ചിരിക്കുന്നു, രാമനാഥൻ കലക്കി.
1: നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അതിനൊരു പ്രായച്ചിത്തം വേണമല്ലോ. അതുകൊണ്ടാ, എന്താ ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ?
6: ഏയ്, ഒരു എതിർപ്പില്ല. ഇക്കാര്യത്തിൽ ഞങ്ങളുടെയൊക്കെ ശക്തമായ സപ്പോർട്ട് രാമനാഥൻ ഉണ്ടാവും, അല്ലേ അളിയ?
3: അതെ, എന്തായാലും രാമനാഥൻ ചെയ്ത ഒരു നല്ല കാര്യമാണ്. ഇനി ഏതായാലും സബ്സിഡി ആഘോഷം പൊടി പൂരമാക്കിയിട്ട് തന്നെ കാര്യം.
4: അതെ, അത് തന്നെ.
3: ആരാ ഈ വാർത്ത കൊടുത്തവ?
1: വാർത്ത കൊടുത്തത് ഞാനാ. എല്ലാവരുടെയും ആഗ്രഹം അതാ. എന്തേ, നമുക്ക് ഈ സബ്സിഡി ഒരു ചരിത്ര സംഭവം.
3: അത് നടക്കില്ല.
1: സോറി, എനിക്ക് കുറച്ചുപേർ കൂടി പത്രം എത്തിക്കാനുണ്ട്. പത്രം
3: അനുവദിക്കില്ല ഞാൻ. നമസ്കാരം, പത്രവാർത്ത കണ്ടു, സന്തോഷായി.
7: പരാതി ഉണ്ടേ, വാർത്ത പത്രത്തിൽ അറിയേണ്ടി വന്നു.
3: ഈ പത്രവാർത്ത തീർത്തും
1: അനുയോജ്യം തന്നെ, അത്ര പ്രാധാന്യത്തിലല്ലേ വാർത്ത വന്നിരിക്കുന്നത്?
3: അത് പിന്നെ പത്മനാഭൻ അദ്ദേഹത്തിന്റെ കാര്യമല്ലേ
1: ഈ സബ്സിഡി ആഘോഷം? സംശയം ഗംഭീരമായിട്ട് തന്നെ നടത്തും.
3: അതെ, നടത്തും.
1: രാമനാഥൻ നീ? ഞാനുണ്ടാകും. എല്ലാത്തിനും ചുക്കാൻ പിടിക്കാൻ മുമ്പിൽ തന്നെ ഈ രാമനാഥൻ ഉണ്ടാവും. അമ്മാമം ഉണ്ടാവരടുത്ത് നിന്നാ മതി.
3: ഇത് കുടുംബക്കാരുടെ മാത്രം കാര്യമല്ലല്ലോ. പത്മനാഭൻ നായർ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനം കണക്കിലെടുത്താ ഇത് നാട്ടുകാരുടെ ആവശ്യമാ. സബ്സിഡി ഞങ്ങള് ദേശീയോത്സവമാക്കി മാറ്റും. എന്താ അങ്ങയുടെ അഭിപ്രായം?
1: അയ്യോ, അദ്ദേഹം ഇപ്പൊ ഒന്നും പറയില്ല, സന്തോഷം കൊണ്ട് അവിടെ വീർപ്പ് മുട്ടിയിരിക്കുകയാണേ. പറയാനുള്ളത് സബ്സിഡി ആഘോഷ സമയത്ത് പറഞ്ഞോളൂ. എന്തായാലും ഞങ്ങൾ കുടുംബക്കാരുടെ പരിപൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവും, ഇല്ലേ?
4: സംശയം ഈ ഉണ്ടാവാനുണ്ടോ?
1: എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കൂ.
3: അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. ആഘോഷം ഇത്ര ആർഭാടപൂർവ്വം വേണ്ടെന്ന.
7: അത് ഞങ്ങൾ കരക്കാരെ നിശ്ചയിക്കും. അപ്പൊ തീയതി നിശ്ചയിച്ച് മുമ്പോട്ട് നീങ്ങല്ലേ.
1: അയ്യോ, അതിന് ഉത്തരം പറയേണ്ടത് അദ്ദേഹമല്ല, ദാ ഇദ്ദേഹമാ. ഇപ്പൊ തറവാട്ടിൽ ജീവിച്ചിരിക്കണ ഏറ്റവും പുത്ത സംബന്ധക്കാരൻ, അപാര പണ്ഡിതൻ, വിവേകി ക്വാന്തണ്ണി മാമ. അപ്പൊ നമുക്ക് സബ്സിഡി ആഘോഷത്തിന്റെ തീയതി നിശ്ചയിച്ചിട്ട് മുമ്പോട്ട് പോവാല്ലേ? ഉവ കേട്ടില്ലേ, ഉവ എന്നൊരു വാക്കാ വായിന്ന് വീണ അതിനെ തറവാട്ടിൽ എതിർവാക്കില്ല. അപ്പൊ നമുക്ക് ഭാവി പരിപാടികളെ കുറിച്ച് ആലോചിക്കാം. എന്താ?
3: അതെ,
1: അക്കരയിൽ
3: രാമനാഥ.
1: എന്താ അമ്മമ്മേ, അമ്മമ്മ അവരുടെ ചെന്നട്ടെ.
3: രാമനാഥ
1: അങ്ങോട്ട് ചെന്നട്ടെ. അമ്മമ്മേ അന്ന് വന്ന് വിശ്രമിച്ചാട്ടെ.
3: എന്താ നിന്റെ ഉദ്ദേശം?
1: നല്ല ഉദ്ദേശം തന്നെ. മരുമക്കത്തായൊക്കെ പോയി, ഇപ്പൊ മക്കത്തായോ? എന്തായാലും സപ്തതി ആഘോഷ ദിവസം ഒരു പ്രഖ്യാപനം ഉണ്ടാവുമല്ലോ. ഈ മകൻ ജീവിച്ചിരിക്കുമ്പോ അനന്തരവന്മാരെ അവകാശികളെന്ന് അങ്ങേക്ക് പറയാൻ കഴിയൂ?
3: ഇല്ല, നിന്റെ ഉദ്ദേശം നടക്കില്ല.
1: പയ്യാരത്ത് പത്മനാഭൻ നായർക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ. അങ്ങ് സത്യമേ പറയൂ, കർമ്മമേ പ്രവർത്തിക്കൂ. ഇതെന്റെ വാക്കുകളല്ല, സമൂഹം പറയണതാണ്. സത്യം വധ, ധർമ്മം ചര.
6: പായസീനി തയ്യാറായില്ലേ?
4: ഞാൻ റെഡിയായി കഴിഞ്ഞു.
6: ഏതായിട്ടുണ്ടോ? കുടിച്ചാ കാരണമൊക്കെ മനസ്സ് തെളിയണം, അതാ നമ്മുടെ വിജയം.
4: വല്യമാമയുടെ ടേസ്റ്റ് ഒക്കെ എനിക്കറിയാം.
6: എന്തായാലും ഒരു വലിയ കനത്തിലെടുത്തോ.
4: അയ്യോ, അമ്മാമയ്ക്ക് കുറച്ച് മതി.
6: എന്നാ ഒരു സ്പൂൺ എടുക്ക്.
1: ചർച്ചയിലാണ്. ക്യൂ പാലിക്കൂ, ആരും ആക്രാന്തം കാണിക്കരുത്. ക്യൂ പാലിക്കൂ പ്ലീസ്. എന്തെങ്ങനെ
4: പകുതി എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ, കയ്യിൽ ഒരു പാത്രം പിടിച്ചിട്ടുണ്ട്.
6: സൂചി കുത്താൻ ഇടവില്ലല്ലോ.
1: അവസാനം വന്നവൻ ക്യൂന്റെ അറ്റത്ത് നിൽക്കുക, അതിക്രമിച്ച് കയറ്റം പാടില്ല.
6: ഇതെന്താ ടിക്കറ്റ് നിൽക്കുക?
1: അതേ,
2: ഇലക്ഷൻ അടുത്ത് വരികയാണല്ലോ, സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള തള്ളിക്കയറ്റാണ്. അതുകൊണ്ട് ഇവിടെ നിക്ക.
8: അങ്ങനെ
2: ഞാൻ ഓർഡറാക്കിട്ട് വരാം.
9: മീനാക്ഷി എന്താടി കൊണ്ടുവന്നേ?
10: ഓ ഒന്നുമില്ല, ഇത്തിരി പാൽപായസ വല്യമ്മയുടെ കയ്യിലുണ്ടാ.
9: എനിക്ക് വല്യേട്ടനെ ഒന്ന് കണ്ട് ഇത്തിരി ഫ്രീ ആയിട്ട് സംസാരിക്കണമെന്നേ ഉള്ളൂ. അതിനൊന്നും വേണമെന്നില്ല, എന്നാലും ഇത്തിരി പാലട ആയിക്കോട്ടെ എന്ന് കരുതി.
10: അത് ശരി, അപ്പൊ വല്യേട്ടന് വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയാ എടുത്ത് എന്റെ തിരുമേനി അടുക്കളയിൽ നിന്ന് പുറത്തിയാടിച്ചു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കുവാൻ പ്രകാശചിന്തകൾക്ക് സാധിക്കും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം സത്യസന്ധതയുടെ പാത. സത്യസന്ധത എന്നത് വെറുമൊരു വാക്കു മാത്രമല്ല, അതൊരു ജീവിത രീതിയാണ്. നമ്മൾ നമ്മളോടും മറ്റുള്ളവരോടും സത്യസന്ധരായിരിക്കണം. സത്യസന്ധത ഒരു വിളക്ക് പോലെയാണ്, അത് നമ്മെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. സത്യസന്ധത നമ്മളെ കൂടുതൽ ശക്തരാക്കും, കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്നവരാക്കും. സത്യസന്ധനായ ഒരു മനുഷ്യന് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും. സത്യസന്ധത ഇല്ലാത്തൊരു മനുഷ്യന് ആത്മാഭിമാനം ഉണ്ടായിരിക്കില്ല. സത്യസന്ധത എന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല, അത് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലൂടെ വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. ഒരു ചെറിയ നുണ പോലും നമ്മുടെ സത്യസന്ധതയെ നശിപ്പിക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്തൊരു ചെറിയ ഗ്രാമത്തിൽ ഒരു മരക്കച്ചവടക്കാരനുണ്ടായിരുന്നു. അയാൾ സത്യസന്ധനായിരുന്നു. അയാൾ ഒരിക്കലും ആരെയും വഞ്ചിച്ചിരുന്നില്ല. അയാൾ വിൽക്കുന്ന മരങ്ങൾ ഏറ്റവും മികച്ചതായിരുന്നു. ഒരു ദിവസം ഒരു വലിയ രാജാവ് ആ ഗ്രാമത്തിലേക്ക് വന്നു. രാജാവിന് ഒരുപാട് മരങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. രാജാവ് മരക്കച്ചവടക്കാരന്റെ അടുത്തേക്ക് പോയി. രാജാവ് മരക്കച്ചവടക്കാരനോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും മികച്ച മരങ്ങൾ വേണം, നിങ്ങൾക്കത് നൽകാൻ കഴിയുമോ? മരക്കച്ചവടക്കാരൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും മികച്ച മരങ്ങൾ നൽകാം, ഞാൻ ഒരിക്കലും ആരെയും വഞ്ചിക്കില്ല. രാജാവ് മരക്കച്ചവടക്കാരന്റെ സത്യസന്ധതയിൽ സന്തോഷിച്ചു. രാജാവ് മരക്കച്ചവടക്കാരന് ഒരുപാട് പണം നൽകി. മരക്കച്ചവടക്കാരൻ ആ പണം കൊണ്ട് അവന്റെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തി. ഈ കഥയിലെ മരക്കച്ചവടക്കാരനെ പോലെയാണ് നമ്മളും. നമ്മൾ സത്യസന്ധരായിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം ലഭിക്കും. നമുക്കെങ്ങനെ സത്യസന്ധരായിരിക്കാൻ സാധിക്കും? നമ്മളോട് സത്യസന്ധരായിരിക്കുക. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾക്കറിയാൻ സാധിക്കണം. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരോട് സത്യസന്ധരായിരിക്കുക. നമുക്ക് മറ്റുള്ളവരോട് സത്യം പറയാൻ സാധിക്കണം. തെറ്റുകൾ അംഗീകരിക്കുക. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സത്യസന്ധരായിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ സത്യസന്ധത നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ സത്യസന്ധത നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് സത്യസന്ധതയുടെ പാതയിൽ സഞ്ചരിക്കാനുള്ള ധൈര്യം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സത്യസന്ധത നൽകിയ സംതൃപ്തി എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ, ഉത്തരം സന്തോഷം നൽകിയേക്കും.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ. എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ, അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ, കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത, മനസ്സിന്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിന്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിന്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

ജീവിതം എന്നത് നമ്മൾ ഓരോരുത്തരും അറിയാതെ പോകുന്ന മഹാ അത്ഭുതങ്ങളുടെ ഒരു തുടർച്ചയാണ്. നാം ഇന്നിവിടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു, കേൾക്കുന്നു, ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ എന്തുണ്ട്? ഒരു നിമിഷം കൂടി ശ്വസിക്കാൻ സാധിക്കുന്നു എന്നത് കേവലം ഒരു ശാരീരിക പ്രക്രിയയല്ല, മറിച്ച് പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനമാണ്. ഓരോ ശ്വാസവും ഒരു പുതിയ തുടക്കമാണ്, ഓരോ നിമിഷവും ഒരു പുതിയ ജന്മമാണ്. നമ്മുടെ തിരക്ക് പിടിച്ച ഈ ലോകത്ത് നാം പലപ്പോഴും മറന്നുപോകുന്ന ഒരു സത്യമുണ്ട്. ഈ നിമിഷം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഓർമ്മകളാണ്, വരാനിരിക്കുന്നവ സ്വപ്നങ്ങളും. എന്നാൽ ഇപ്പോൾ നാം ശ്വസിക്കുന്ന ഈ വായു, അത് മാത്രമാണ് യാഥാർത്ഥ്യം. ഒരു നിമിഷം കൂടി ശ്വസിക്കാൻ കഴിയുന്നത് ഭാഗ്യമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ പരാതികളെല്ലാം അപ്രസക്തമാകുന്നു. ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം തന്നെ മാറുന്നു. എത്രയോ പേർ ഈ നിമിഷം തങ്ങളുടെ അവസാന ശ്വാസത്തിനായി പൊരുതുന്നുണ്ടാകാം. അവർക്ക് ലഭിക്കാത്ത ആ മഹാഭാഗ്യമാണ് നമുക്ക് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തിരിച്ചറിവ് നമ്മളെ വിനയമുള്ളവരാക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം നാം ശ്വസിക്കുമ്പോൾ നാം ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലാക്കാം. മരങ്ങളും ചെടികളും പുഴകളും കാറ്റും എല്ലാം ഈ മഹാശ്വാസത്തിന്റെ ഭാഗമാണ്. ഹരിത വിപ്ലവം എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ശ്വാസത്തിന്റെ കാവലാളാകാനാണ്. മണ്ണ് ശ്വസിക്കുമ്പോഴാണ് ചെടികൾ വളരുന്നത്. ചെടികൾ ശ്വസിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ ലഭിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഈ ശ്വാസത്തിന്റെ കൈമാറ്റം തടസ്സപ്പെടുമ്പോഴാണ് ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഓരോ ശ്വാസവും പ്രകൃതിയോടുള്ള കടപ്പാട് കൂടിയാണ്. നാം എന്തിനാണ് എപ്പോഴും വേവരാതിപ്പെടുന്നത്? നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ഇന്നലെയെക്കുറിച്ചുള്ള കുറ്റബോധവും നമ്മുടെ ഇന്നത്തെ ശ്വാസത്തിന്റെ താളം തെറ്റിക്കുന്നു. ജീവിതം സങ്കീർണമാണെന്ന് നാം പരാതിപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന ലളിതമായ സത്യത്തെ നാം അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ശ്വസിക്കാൻ സാധിക്കുന്നിടത്തോളം കാലം നമുക്ക് പ്രതീക്ഷയുണ്ട്, മാറ്റങ്ങൾ വരുത്താൻ അവസരമുണ്ട്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സമയമുണ്ട്. ഭാഗ്യമെന്നത് ലോട്ടറി അടിക്കുന്നതോ വലിയ വീട് വയ്ക്കുന്നതോ അല്ല, മറിച്ച് ശ്വാസം നിലയ്ക്കാതെ പ്രപഞ്ചത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നതാണ്. ഈ നിമിഷത്തിന്റെ മൂല്യം അറിയുന്നവർക്ക് ജീവിതം ഒരു ആഘോഷമാണ്. ഒരു ചെറിയ പൂവ് വിരിയുന്നത് കാണുമ്പോഴോ മഴയുടെ മണം അനുഭവിക്കുമ്പോഴോ പ്രിയപ്പെട്ടവരുടെ ശബ്ദം കേൾക്കുമ്പോഴോ നാം ആ ഭാഗ്യം അനുഭവിക്കുന്നു. ഓരോ ശ്വാസവും നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നീ ഇപ്പോഴും ഇവിടെയുണ്ട്, നിനക്കിനിയും ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കും. ഈ വിചാരം മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ ക്രോധവും അസൂയയും പുകച്ചിലുകളും പമ്പകടക്കും. കാരണം ഈ ശ്വാസം എപ്പോൾ വേണമെങ്കിലും നിലയ്ക്കാം എന്ന സത്യം അറിയുന്നവൻ മറ്റൊരാളെ വേദനിപ്പിക്കാൻ മുതിരില്ല. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നോക്കൂ. നാം ശ്വസിക്കുന്ന വായു മലിനമാകുമ്പോൾ നാം സത്യത്തിൽ നമ്മുടെ ഭാഗ്യത്തെയാണ് നശിപ്പിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല, മറിച്ച് നമ്മുടെ ശ്വാസത്തെ സംരക്ഷിക്കലാണ്. ഓരോ മരവും നമുക്കായി കരുതി വച്ചിരിക്കുന്ന ശ്വാസത്തിന്റെ അറകളാണ്. ആ പച്ചപ്പിനെ പ്രണയിക്കാതെ നമുക്ക് ഈ ഭാഗ്യം നിലനിർത്താൻ കഴിയില്ല. പച്ചപ്പുള്ള സ്നേഹമെന്നത് വെറുമൊരു വാക്കല്ല, അത് ജീവവായുവാണ്. ഒരു നിമിഷം ശാന്തമായിരിക്കൂ. നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്ന ആ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കൂ. അത് നിങ്ങളോട് പറയുന്നത് ജീവിതത്തിന്റെ രഹസ്യമാണ്. ആ ശ്വാസം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ഭാഗ്യവാനാണെന്നാണ്. പരാതികൾ മാറ്റിവെക്കാം, പരിഭവങ്ങൾ മറക്കാം. നമുക്ക് ലഭിച്ച ഈ ശ്വാസത്തിന് നന്ദി പറയാം. മരണത്തിന്റെ തണുപ്പ് തൊട്ടു നിൽക്കുമ്പോഴും ജീവിതത്തിന്റെ ചൂട് നിലനിർത്തുന്നത് ഈ ശ്വാസമാണ്. ഓരോ നിമിഷവും ബോധപൂർവം ജീവിക്കുക. സ്നേഹത്തോടെയും കരുണയോടെയും ഈ ലോകത്തെ നോക്കി പുഞ്ചിരിക്കുക. കാരണം ഈ ശ്വാസം നിലച്ചാൽ പിന്നെ ഒന്നുമില്ല. ഉള്ളിടത്തോളം കാലം അത് പച്ചപ്പുള്ള സ്നേഹമായി മാറട്ടെ. മണ്ണും വിണ്ണും മനുഷ്യനും ഒന്നാകുന്ന ആ മഹാശ്വാസത്തിന്റെ ഭാഗമായി നമുക്ക് മാറാം. ജീവിതമെന്ന അത്ഭുതത്തെ ഓരോ നിമിഷവും തൊട്ടറിയാം. ഈ ശ്വാസം തുടരുന്നിടത്തോളം കാലം നാമും ഈ പ്രപഞ്ചവും തമ്മിലുള്ള സ്നേഹസംവാദം തുടർന്നുകൊണ്ടേയിരിക്കട്ടെ.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിൻ്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായ ഉദിരം ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ഏരിസ് ഫിലിംസിന്റെ ബാനറിൽ വേലായുധൻ നിർമ്മിച്ച് പി ബി ഉണ്ണി കഥാസംവിധാനം എന്നിവ നിർവഹിച്ച ചിത്രമായിരുന്നു ശീലാവതി. പി ജെ ആന്റണിയുടെ സംഭാഷണം, പാച്ചു ആയിരുന്നു ഛായാഗ്രഹണം നിർവഹിച്ചത്. ജി വെങ്കട്ടരാമൻ ചിത്രസന്നിവേശം ചെയ്തു. ജയചന്ദ്രൻ, ശിവറാം എന്നിവർ ചേർന്ന് ശബ്ദലേഖനം നിർവഹിച്ചു. എസ് കൊന്നനാട്ടിന്റെ കലാസംവിധാനം. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് ജി ദേവരാജൻ ഈണം പകർന്നു. പി ജയചന്ദ്രൻ, പി ബി ശ്രീനിവാസ്, എസ് ജാനകി, ജി ദേവരാജൻ എന്നിവരായിരുന്നു ഗായകർ. 1967 മാർച്ച് 3-നായിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത്. സത്യൻ, പി ജെ ആന്റണി, എസ് പി പിള്ള, കോട്ടയം ചെല്ലപ്പൻ, നെല്ലിക്കോട് ഭാസ്കരൻ, ശങ്കരാടി, കെ ആർ വിജയ, രാജകുമാരി, ടി ആർ ഓമന, വിജയലളിത എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 9 പാട്ടുകളായിരുന്നു ശീലാവതി എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ കേൾക്കാം ശീലാവതി എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേത് പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കണ്ണാടിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കണ്ണാടിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
2: തമിഴ് ഭക്തി പ്രസ്ഥാനത്തിലെ കനക നക്ഷത്രവും വാക്കുകൾ കൊണ്ട് ആത്മാവിനെ ഒരുക്കിയ ശിവഭക്തനുമായ മാണിക്യവാസകർ സിദ്ധരയാണ് തിരുവാചകത്തിനൊരുകാത്തവർ ഒരു വാക്കിലും ഉരുകുകയില്ല എന്ന ചൊല്ല അന്വർത്ഥമാക്കിയ. തമിഴ് ഭക്തി പ്രസ്ഥാനത്തിലെ കനക നക്ഷത്രവും വാക്കുകൾ കൊണ്ട് ആത്മാവിനെ ഒരുക്കിയ ശിവഭക്തനുമായ മാണിക്യവാസകർ സിദ്ധരയാണ് ഇന്ന് വ്യക്തിവിശേഷത്തിൽ പരിചയപ്പെടുത്തുന്നത്. തിരുവാചകത്തിനൊരുകാത്തവർ ഒരു വാക്കിലും ഉരുകുകയില്ല എന്ന ചൊല്ല് അന്വർത്ഥമാക്കിയ ആ മഹാത്മാവിന്റെ ജീവിതം ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും അപൂർവ സംഗമമാണ്. 9-ാം നൂറ്റാണ്ടിൽ മധുരയ്ക്കടുത്ത് വൈഗാനദിക്കരയിലുള്ള തിരുവാടാവൂരിലാണ് മാണിക്യവാസകർ ജനിച്ചത്. വടവൂരാൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അസാമാന്യ ബുദ്ധിശക്തിയും വിവേകവുമുണ്ടായിരുന്ന അദ്ദേഹം പാണ്ഡ്യരാജാവായ അരിമർദ്ദന പാണ്ഡ്യന്റെ പ്രധാനമന്ത്രിയായി മാറി. തെന്നവൻ ബ്രഹ്മരായർ എന്ന പദവി നൽകിയാണ് രാജാവ് അദ്ദേഹത്തെ ആദരിച്ചിരുന്നത്. സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഉന്നതിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈശ്വരീയമായ ഒരു ശൂന്യത നിലനിന്നിരുന്നു. ഒരിക്കൽ രാജാവിനായി യുദ്ധക്കുതിരകളെ വാങ്ങാൻ പണവുമായി പോയ വടവൂരാൻ തിരുപ്പെരുന്തുറയിൽ വച്ച് ഒരു ജ്ഞാനവൃദ്ധനെ കണ്ടുമുട്ടി. ആ വൃദ്ധൻ മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ പരമശിവൻ ഗുരുവായി അവതരിച്ചതായിരുന്നു. ആ കാഴ്ചയിൽ അദ്ദേഹത്തിന്റെ അഹം ലയിച്ചുപോയി. കുതിരകളെ വാങ്ങാൻ കൊണ്ടുവന്ന രാജകീയ ധനം മുഴുവൻ അദ്ദേഹം അവിടെ ഒരു ശിവക്ഷേത്രം നിർമ്മിക്കാനായി ചിലവഴിച്ചു. അധികാരത്തിന്റെ ഉടയാടകൾ ഉപേക്ഷിച്ച് അദ്ദേഹം ശിവഭക്തിയിൽ ലയിച്ച സിദ്ധനായി മാറി. മാണിക്യവാസകരുടെ ഏറ്റവും വലിയ സംഭാവന തിരുവാചകമാണ്. ഇത് വെറുമൊരു കവിതയോ സ്തോത്രമോ അല്ല, മറിച്ച് ഒരു ഭക്തന്റെ ആത്മവിലാപമാണ്. ആത്മാവ് ദൈവത്തിനായി ദാഹിക്കുന്നതിന്റെയും ആ വിരഹത്തിൽ ഉരുകുന്നതിന്റെയും ശബ്ദമാണത്. ഭക്തി സാഹിത്യത്തിലെ അമൂല്യരത്നമായ ഇതിൽ വേദാന്തം ലളിതമായ ഭാഷയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. മറ്റൊരു പ്രധാന കൃതിയാണ് തിരുക്കോവയ്യാർ. ഉപരിപ്ലവമായി വായിക്കുമ്പോൾ ഇതൊരു പ്രണയകവിതയായി തോന്നാമെങ്കിലും ആഴത്തിൽ പരിശോധിച്ചാൽ അതിന്റെ ജീവാത്മാവ് പരമാത്മാവിനെ തേടുന്നതിന്റെ അതിസൂക്ഷ്മമായ ആത്മമനഃശാസ്ത്ര കൃതിയാണെന്ന് കാണാം. വാക്കുകൾ കൊണ്ട് മാണിക്യങ്ങൾ കോർത്തതുപോലെ ഉപരിപ്ലവമായി വായിക്കുമ്പോൾ ഇത് പ്രണയകവിതയായി തോന്നാമെങ്കിലും ആഴത്തിൽ പരിശോധിച്ചാൽ അത് ജീവാത്മാവ്

0: പരമാത്മാവിനെ തേടുന്നതിന്റെ അതിസൂക്ഷ്മമായ ആത്മമനഃശാസ്ത്ര കൃതിയാണെന്ന് കാണാം. വാക്കുകൾ കൊണ്ട് മാണിക്യങ്ങൾ കോർത്തതുപോലെ മനോഹരമായ വരികൾ രചിച്ചതിനാലാണ് അദ്ദേഹം മാണിക്യവാസകർ, മാണിക്യം പോലെയുള്ള വാക്കുകൾ ഉടയവൻ എന്ന് വിളിക്കപ്പെട്ടത്. തായുമാനവരും രാമലിംഗാടികളും ഉൾപ്പെടെ പിൽക്കാല സിദ്ധർക്ക് അദ്ദേഹം വലിയൊരു പ്രചോദനമായിരുന്നു. മാണിക്യവാസകർ ഒരു ഭക്തൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഉന്നതമായ ബോധതലങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു സിദ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ ദർശനത്തിന് വലിയൊരു ശാസ്ത്രീയ വശമുണ്ട്. ദൈവം ക്ഷേത്രങ്ങൾക്കോ ആചാരങ്ങൾക്കോ പുറത്തല്ല, മറിച്ച് ഓരോ മനുഷ്യന്റെയും ഉള്ളിലാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത നോളജ് പരാലിസിസ് പോലുള്ള മാനസിക തടസ്സങ്ങളിൽ നിന്ന് മോചനം നേടാൻ അഹംഭാവം ഇല്ലാതാകണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആചാരങ്ങൾ ലക്ഷ്യമല്ല, മറിച്ച് വഴി മാത്രമാണെന്നും ഉള്ളിലെ ശിവത്തെ കണ്ടെത്തുകയാണ് പരമമായ ലക്ഷ്യമെന്നും അദ്ദേഹം സിദ്ധാന്തിച്ചു. ഞാൻ എന്ന ബോധം ഇല്ലാതാകുമ്പോൾ അവിടെ ഈശ്വരൻ പ്രകാശിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ അനുഭവം. മാണിക്യവാസകർ സിദ്ധർ ലോകത്തിന് നൽകിയത് വെറുമൊരു മതമല്ല, മറിച്ച് അനുഭവത്തിന്റെ തീക്ഷ്ണതയാണ്. ബുദ്ധി കൊണ്ട് ദൈവത്തെ അളക്കാൻ ശ്രമിക്കുന്ന ആധുനിക മനുഷ്യന് ഹൃദയം കൊണ്ട് സത്യത്തെ തൊട്ടറിയാനുള്ള വഴിയാണ് അദ്ദേഹം കാട്ടിത്തന്നത്. നിശബ്ദതയിലും ഭക്തിയിലും ലയിച്ച് സ്വന്തമുള്ളിലെ വെളിച്ചത്തെ കണ്ടെത്താൻ അദ്ദേഹത്തിന്റെ വരികൾ ഇന്നും നമ്മെ സഹായിക്കുന്നു. ആത്മീയത എന്നത് ആചാരങ്ങളുടെ പ്രദർശനമല്ല, അത് ആത്മാവിന്റെ ആഴങ്ങളിലേക്കുള്ള യാത്രയാണെന്ന് മാണിക്യവാസകർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
1: വ്യക്തിവിശേഷം: അവതരണം സ്മിത സുരേഷ്, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അതത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ, അതോ നാലാൾ അറിഞ്ഞു പോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിൻ്റെ ശിഖിരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിൻ്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിന്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മനസ്സിൽ പീലി വിടർത്തി നിന്നാടുന്ന പാട്ടിന്റെ മായാമയൂരങ്ങൾ, മന്ദാനിലനെ പോലെ അത് തഴുകി വന്നെത്തുന്നു. ശിശിരനിലാവിന്റെ ചാരുത, പാട്ടിന്റെ പത്മരാഗങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം, രചന സത്യനന്ദിക്കാട്, സംഗീതം എ ടി ഉമർ, ചിത്രം കാവൽമാടം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്രീനഗറിൽ നിന്നും കണ്ണൻ, പൊന്നു, രമ്യ എന്നിവർ.

0: ആകാശമേലാപ്പിൽ ആരോ കുടഞ്ഞിട്ട സ്വർണപ്പൊട്ടുകൾ പോലെ നക്ഷത്രങ്ങൾ. രാവിന്റെ ഹൃദ്യതയിൽ ആകാശം നോക്കിക്കിടന്ന ബാല്യകൗമാരങ്ങൾ. അന്നു കേട്ട പാട്ടുകൾക്കൊക്കെയും ഇന്ന് ഇത്ര കാലം എത്തുമ്പോൾ ആത്മീയമായ നൊമ്പരചാരുത. കേൾക്കുന്ന പാട്ടുകൾക്കൊക്കെയും ഹൃദയനിലാവിന്റെ പരിമളം. ശാസ്തമംഗലത്ത് നിന്നും രാധാകൃഷ്ണൻ, മനു, ശങ്കരൻ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനമാണെടുത്തത്. രചന കണിയാപുരം രാമചന്ദ്രൻ. സംഗീതം എം ജി രാധാകൃഷ്ണൻ. യൗവനം ദാഹം എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് പി ജെ ചന്ദ്രൻ.
1: അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി.
2: എന്താണ്
1: അടി കിട്ടി, ഇടി കിട്ടി, തൊഴി കിട്ടി, പിടിച്ചു കെട്ടി പോരാ നേരം കൂട്ടിനായൊരു വാഴയും കിട്ടി. അയ്യോ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി.
2: എന്താണ്
1: അടി കിട്ടി, ഇടി കിട്ടി, തൊഴി കിട്ടി, പിടി.

0: 아짜 아쪼 연다 쪼
1: ആളുവരുന്നുണ്ട് ഇടിയുടെ ആളു വരുന്നുണ്ട്. പിന്നെയും അച്ഛന് അടിയുടെ ഇടിയുടെ കോള് വരുന്നുണ്ട്. മുടിയുണ്ട് മുടിയുണ്ട് നടയുണ്ട് അന്ന നടയുണ്ട്.
2: കൊത്തി കൊത്തി മുറത്തിക്കേറി കൊത്താതട മകനെ, എടാ മകനെ ഭീമസേന.
1: അച്ഛൻ ഇന്നലെ വല്ലാത്തോരാക്കിടി വച്ചി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാ

പുഴയിലാളും വെയിൽ. സായാഹ്നം നിലയെ സ്വർണം കൊണ്ട് മൂടുന്നു. കാറ്റിലിളകുന്ന ഓളങ്ങളിൽ സൂര്യൻ തങ്കമായി അലിഞ്ഞു ചേരുന്നു. സ്വപ്നങ്ങൾ മാത്രം നിറഞ്ഞ മനസ്സുമായി പുഴയോരത്തെ മണൽപ്പരപ്പിൽ മലർന്നു കിടക്കുമ്പോൾ കാതിൽ കാറ്റുപറഞ്ഞ കിന്നാരം ഒരു പാട്ടായി തഴുകിത്തലോടി കടന്നുപോകുന്നു. കേൾക്കാം പുഴ എന്ന ചിത്രത്തിലെ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. സംഗീതം എം കെ അർജുനൻ, രചന പി ഭാസ്കരൻ. ഗാനം ആവശ്യപ്പെടുന്നത് ഉള്ളൂരിൽ നിന്നും മനോഹരൻ.

സ്വച്ഛന്തമായി തരുഛായകളിൽ മാരുതൻ മെല്ലെ എഴുതും കാവ്യബിംബങ്ങളിൽ പ്രണയം ഉപമാനമില്ലാതെ പൂത്തുനിൽക്കുമ്പോൾ പാട്ടൊരുക്കും വിരുന്നിന്റെ വസന്ത ചാരുതകൾ ചുറ്റും സ്വപ്നങ്ങൾ തൻ ചിത്രശലഭ നർത്തനം. എ പി ഗോപാലന്റെ രചനാവൈഭവത്തിൽ പിറന്ന ഗാനത്തിന് സംഗീത സുകൃതം അർപ്പിച്ചിരിക്കുന്നത് എം കെ അർജുനൻ. നെറ്റച്ചിറയിൽ നിന്നും പ്രഭ, സജി, സുമ, ഹരി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം ആലപിച്ചത് ജെൻസിയും സംഘവും. ചിത്രം രാഗം താനും പല്ലവി.

നീ വരുവോളം ഞാൻ ഈ നിഴലിന്റെ ഇഴകൾ നെയ്തുകൊണ്ടിരിക്കും. നീ വരുവോളം ജാലകത്തിലൂടെ അജ്ഞാത കാമുകിയായി കാത്തു നിൽക്കും. നിന്റെ കാലുച്ചയിൽ വസന്തം പീലി വിടർത്തുന്നത് ഞാൻ അറിയുന്നു. നിന്റെ മിഴിപ്പൂവുകളിൽ ശിശിരം ചിറകുകുടയുന്നതും ഞാൻ അറിയുന്നു. പടികടന്ന് കയറി വരുന്ന ഒരു പാട്ട് കേൾക്കാം. വിളപ്പിൽ ശാല നിന്നും വിജയൻ, അപ്പു, ബാബു എന്നിവരാവശ്യപ്പെട്ട ഗാനം. ചിത്രം മൂർഖൻ. രചന ബി മാണിക്യം. സംഗീതം എ ടി ഉമ്മർ. ആലാപനം കെ ജെ യേശുദാസ്.

സ്വയം സ്നേഹിക്കുന്നവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും അഭിനന്ദിക്കാനും കഴിയും. അഭിനന്ദിക്കുന്നവന്റെ മനസ്സും വാക്കും ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ളവയാണ്. അപരന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവർ ബലഹീനരാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം മനുഷ്യമൃഗം എന്ന ചിത്രത്തിലെ ഗാനം. രചന പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം കെ ജെ ജോയ്, ആലാപനം പി ജയചന്ദ്രനും സംഘവും. ഗാനം ആവശ്യപ്പെടുന്നത് കരകുളത്ത് നിന്നും ഷീല സുമം, ലില്ലി സുമം, ഷീബ സുമം എന്നിവർ.

നോക്ക്, എന്റെ പ്രണയച്ചപ്പിൽ ഞാൻ നിനക്കായി കരുതി വച്ചിരിക്കുന്നത് എന്തെന്ന് വസന്തമറിയാതെ ഞാൻ ഇറുത്തെടുത്ത നിലാവിന്റെ ഒരിതൽ, ശിശിരം കാണാതെ മഞ്ഞിന്റെ ഒരു മുത്ത്. മനസ്സിൽ എനിക്കറിയാം സ്നേഹത്തിന്റെ ചമ്പകം പൂത്തിരിക്കുന്നു. അന്തരംഗ സുഹൃതമായൊരു പല്ലവി നിന്റെ ചുണ്ടുകളിൽ ചിത്രമെഴുതി കഴിഞ്ഞിരിക്കുന്നു. പൂവച്ചൽ ഖാദർ രചന നിർവഹിച്ച ഗാനമാണ് ഇഷ്ടഗാനങ്ങളിൽ ഇനി. സംഗീതം എ ടി ഉമർ, ആലാപനം കെ ജെ യേശുദാസ്. ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മുരുക്കുംപുഴ നിന്നും അജിത്, ഷിജു, സജു, ഷിബു എന്നിവർ.

പകർന്ന സ്വപ്നത്തിന്റെ ഉൾച്ചൂടിലെത്രനാൾ പരിഭവം പറയാതിരുന്നുവെന്നറിയുക. പടർന്ന മൗനത്തിന്റെ ചില്ലകളിലെത്രനാൾ വ്യഥ പൊതിഞ്ഞെല്ലാം മറന്നുവെന്നറിയുക. എല്ലാം ഒരു പാട്ടിന്റെ പല്ലവിയിൽ ഒതുക്കുവാൻ വയ്യ. എങ്കിലും ഞാൻ എന്റെ നൊമ്പരപ്പൊട്ടുകൾ ഒരു പാട്ടിന്റെ ഹൃദയച്ചിമിഴിൽ എടുത്തുവയ്ക്കുന്നു. ശ്യാം ഈണം പകർന്ന ഗാനം ആവശ്യപ്പെടുന്നത് കാച്ചാണിയിൽ നിന്നും സ്മിത, ഉഷ, ശ്യാമ എന്നിവർ. രചന ശ്രീകുമാരൻ തമ്പി. ആലാപനം കെ ജെ യേശുദാസ്. ചിത്രം അമ്മയ്ക്കൊരു ഉമ്മ.

ഇടനാഴിയിൽ നിന്ന് പാട്ടിന്റെ പുഷ്പകമ്പളം. വയലിനിൽ ഒരു ദുഃഖ ഹേമന്ത സന്ധ്യമുരളുന്നു. നിലാവിൽ പൂത്തുനിൽക്കുന്ന കനകാംബരങ്ങൾ. അന്തിവയിൽ പൊന്ന് എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു വെള്ളാഞ്ചിറയിൽ നിന്നും സുജു, മജു, ബിച്ചു, ഗോപശ്രീ എന്നിവർ. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലീൽ ചൗധരി. ഗാനം ആലപിച്ചത് എസ് ജാനകിയും സംഘവും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: മുപ്പതിനായിരം രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1 കോടി രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജനശ്രവണാർത്ഥം കരുണസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദം. പ്രിയ ശ്രോതാക്കളെ, ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയെ കുറിച്ച് കേൾക്കാം. ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി അപ്രതീക്ഷിതമായി സംഗീതത്തിന്റെ മഹാപ്രവാഹത്തിൽ വന്നു ചേർന്ന ഒരു അഭ്രവാളിയുടെ കഥ. മലയാള ഗാനശാഖയുടെ ഭക്തിഭാവങ്ങൾക്ക് ചിരഞ്ജീവത്വം നൽകിയ കവി ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി. വിധിയൊരുക്കിയ ഒരു പരീക്ഷണശാലയിൽ സാക്ഷാൽ വയലാർ രാമവർമ്മയുടെ നിഴലിൽ നിന്നുകൊണ്ട് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എന്ന ആലാപന സൃഷ്ടാവ് സിനിമയിൽ പിറന്നുവീണ കഥ കാലം കാവ്യാത്മകമായി എഴുതിവെച്ച ഒരു അത്ഭുതമാണ്. 1976 എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത തുലാവർഷം എന്ന ചിത്രത്തിന്റെ പിറവിയോടെയാണ് ആ വിസ്മയം ബന്ധപ്പെട്ട് കിടക്കുന്നത്. അന്ന് പാട്ടെഴുത്തിന്റെ ലോകം തന്റെ മുന്നിൽ ഒരു താമരപ്പൊയ്ക പോലെ വിടരുമോ അതോ ഒറ്റയടിപ്പാതയിൽ അവസാനിക്കുമോ എന്ന ആകാംക്ഷയിൽ ഒരു പാവം തൃശൂർക്കാരൻ കവി ചെന്നൈ നഗരത്തിലെ ഹോട്ടൽ മുറിയുടെ ഏകാന്തതയിൽ തന്റെ വിധി കാത്തിരുന്നു. കാരണം ആ വിധി നിർണയിക്കേണ്ടത് സംഗീതലോകത്തെ അധികായനായ സലീൽ ചൗധരിയുടെ വിരൽത്തുമ്പിൽ നിന്നായിരുന്നു. വയലാറിനു വേണ്ടി കാത്തുസൂക്ഷിച്ച കസേരയിലേക്ക് തന്റെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള ഒരവസരമായി ആ വിളി ചൊവ്വല്ലൂരിനെ തേടിയെത്തിയത് യാദൃശ്ചികം മാത്രമായിരുന്നില്ല, അത് നിയോഗമായിരുന്നു.

അക്കാലത്തെ ചെന്നൈ നഗരത്തിലെ ഒരു ഹോട്ടൽ മുറി തീവ്രമായ കലാസൃഷ്ടിയുടെ ഒരു രംഗവീതിയായിരുന്നു. അവിടെ അക്ഷമനായി കാത്തിരുന്നത് ലോകോത്തര സംഗീതജ്ഞൻ സലിൽ ചൗധരി അഥവാ സലിൽദ ആയിരുന്നു. അദ്ദേഹത്തിന് അന്ന് രാത്രി തന്നെ മുംബൈയിലേക്ക് മടങ്ങിയെത്തേണ്ട അടിയന്തര സാഹചര്യമുണ്ടായിരുന്നു. സിനിമയിലെ യമുനെ നീ ഒഴുകോ, കേളി നളിനം വിടരുമോ എന്നീ ഗാനങ്ങൾ എഴുതി വയലാർ രാമവർമ്മ സ്ഥലം വിട്ടിരുന്നു. എന്നാൽ അവശേഷിക്കുന്ന ഒരു ഗാനം കൂടി അദ്ദേഹത്തിന്റെ തോലികയിൽ നിന്ന് പിറക്കേണ്ടതുണ്ടായിരുന്നു. നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ നായർ ഗാനരചയിതാവിനെ തേടി ചെന്നൈ നഗരം അരിച്ചുപെറുക്കിയെങ്കിലും വയലാർ എത്തിച്ചേരാതെ വന്നതോടെ ആ മുറിയിലെ ആകാംക്ഷയും സമ്മർദ്ദവും അണപൊട്ടിയൊഴുകാൻ തുടങ്ങി. ഈ സമ്മർദ്ദത്തിന്റെ തീച്ചുളയിൽ നിന്നാണ് ലളിതഗാന രചനയിൽ തന്റെ പ്രാവീണ്യം നിർമ്മാതാവിനും ഒപ്പമുണ്ടായിരുന്ന രാമു കാര്യാട്ടിനും അറിയാമായിരുന്ന ചൊവല്ലൂർ കൃഷ്ണൻകുട്ടിക്ക് പാട്ടെഴുതാൻ ക്ഷണമെത്തുന്നത്. ഹാർമോണിയത്തിന്റെ കട്ടകളിൽ സലിൽദായുടെ നേർത്ത വിരലുകൾ ഒഴുകി അപ്രത്യക്ഷമാവുന്നത് ഒരു ചെറിയ ഉൾക്കിടിലത്തോടെ നോക്കിയിരുന്ന ചൊവല്ലൂർ തന്നോട് തന്നെ പറഞ്ഞു, ഇതാ നിന്റെ പരീക്ഷണ ഘട്ടം. ഇവിടെ ജയിച്ചാൽ നിനക്ക് സിനിമാ പാട്ടെഴുത്തുകാരനാകാം, അല്ലെങ്കിൽ ഈ മോഹം എന്നേക്കുമായി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വണ്ടി കയറിക്കൊള്ളുക. സിനിമാ സംഗീതത്തിലെ ഏറ്റവും വലിയ പ്രതിഭകളായ ശൈലേന്ദ്രയുടെയും ഗുൽസാറിന്റെയും വയലാറിന്റെയും ഒക്കെ സിംഹാസനത്തിലിരുന്ന് ആദ്യമായി ഈണത്തിനനുസരിച്ച് പാട്ടെഴുതേണ്ടി വന്ന ഒരു പാവം ചൊവല്ലൂർക്കാരന്റെ മനസ്സിലെ തീവ്രമായ ഉൾവലിച്ചിൽ ആ മുറിയിൽ നിറഞ്ഞു നിന്നു.

0: എത്ര മനോഹരമായ പദം.
1: സിനിമാ ഗാനരചന എന്ന മഹാമേരുവിന് മുന്നിൽ പകച്ചു നിന്ന ആ നിമിഷം ചൊവലൂർ അനുഭവിച്ച മാനസിക സംഘർഷം ചെറുതായിരുന്നില്ല. സലിൽദ മൂന്ന് തവണ ഈണം മൂളി കേൾപ്പിച്ചിട്ടും അതിന്റെ സ്കെയിലും ഭാവവും ഉൾക്കൊള്ളാനാവാതെ അദ്ദേഹം മീഴ്ച്ചു നിന്നു. ഹോട്ടൽ മുറിയുടെ തണുപ്പിലും മനസ്സിനുള്ളിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ആ ലോകപ്രശസ്ത സംഗീതത്തിന്റെ താളവും ഗതിയും തിരിച്ചറിയാൻ കഴിയാതെ അദ്ദേഹം വിഷമിച്ചു. അപ്പോഴാണ് ആശാഭംഗത്തിന്റെയും പ്രതീക്ഷയുടെയും കനംതൂങ്ങിയ നോട്ടവുമായി രാമകരിയാട്ട് ഒരു നോട്ടുബുക്കും പെൻസിലും നീട്ടിയത്. വരരുട്ടി പേടിക്കണ്ട, ഈശ്വരമാരെ മുഴുവൻ ധ്യാനിച്ച് അപ്പുറത്തെ മുറിയിൽ പോരുന്ന് എഴുതിക്കൊള്ളൂ. ഈ വാക്കുകൾ വലിയൊരു ആശ്വാസമായിരുന്നു. അപ്പുറത്തെ മുറിയുടെ ഏകാന്തതയിലേക്ക് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞ കടലാസ് തൊണ്ടുകൾക്കിടയിലേക്ക് തന്റെ സിനിമാമോഹങ്ങളുടെ ഭാരം മുഴുവൻ ചുമലിലേറ്റിയാണ് അദ്ദേഹം തളർന്നിരുന്നത്. ഏകാന്തമായ ആ മുറിയിൽ വെച്ച് സിനിമാ ഗാനരചന എന്ന ദുർഘടമായ പാതയുടെ ആദ്യ ചുവടുവയ്പ്പിൽ അദ്ദേഹം വിജയത്തിനായി സർവശക്തിയും എടുത്തുപൊരുതി.

ആ ഏകാന്ത ധ്യാനത്തിന്റെ നിമിഷങ്ങളിൽ ചുവല്ലൂരിന്റെ മനസ്സിൽ ഓടിയെത്തിയത് ലളിതഗാന രചനയിൽ അദ്ദേഹത്തെ പിച്ചുവെച്ച് നടത്തിയ ഗുരുതുല്യനായ രാഘവൻ മാഷ്ടരുടെ രൂപമാണ്. ആകാശവാണിയിൽ ലളിത സംഗീത പാഠത്തിനു വേണ്ടി ഒരു പാട്ടെഴുതാൻ മാഷ് ആവശ്യപ്പെട്ടതും താൻ സർഗഭാവനയുടെ ഒരു സാഗരം പോലെ വാക്കുകൾ കടലാസിലേക്ക് ഒഴുക്കിവിട്ടതും അദ്ദേഹം ഓർമ്മിച്ചു. അന്ന് ചുവല്ലൂർ എഴുതിക്കൊടുത്തത് 24 വരികളുള്ള ഒരു മഹാകാവ്യമായിരുന്നു. ആ കവിതയും രചയിതാവിന്റെ മുഖവും മാറി മാറി നോക്കി രാഘവൻ മാഷ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇതെന്താ മഹാകാവ്യമോ? പാട്ടല്ലേ തന്നോട് എഴുതാൻ പറഞ്ഞത്? നിർദ്ദയമായി മാഷ് ആ മഹാകാവ്യത്തിന്റെ പകുതി ഭാഗം വെട്ടിമാറ്റിയതും എന്നിട്ട് ഇതിത്ര മതി എന്ന് പറഞ്ഞതും ഒരു പാഠപുസ്തകമായി അദ്ദേഹത്തിന് മുന്നിൽ തെളിഞ്ഞു. പല്ലവി, അനുപല്ലവി, ചരണം എന്നിങ്ങനെയുള്ള ചിട്ടവട്ടങ്ങൾ ലളിതഗാനത്തിനുണ്ടെന്ന് ചുവല്ലൂർ മനസ്സിലാക്കിയതെന്നാണ്. ആ ദിവസത്തിന് ശേഷം ലളിതഗാന രചനയിൽ അദ്ദേഹം ഒരിക്കലും പിന്നോട്ടു പോയിട്ടില്ല. രാഘവൻ മാഷിന്റെ ആ കണിശമായ പാഠം തന്നെയാണ് സനിൽദായിയുടെ ഈണത്തിന്റെ കെട്ടുപാടുകൾക്കുള്ളിൽ തളരാതിരിക്കാൻ അദ്ദേഹത്തിന് ആത്മബലം നൽകിയത്.

0: എങ്കിലും രാഘവൻ മാഷിന്റെ ലളിതഗാന ലോകത്തു നിന്ന് സലീൽ ചൗധരിയുടെ വിശ്വമാതൃകയിലുള്ള സിനിമാ ഈണത്തിലേക്ക് പ്രവേശിക്കുക എന്നത് കഠിനമായ ഒരു മലകയറ്റം തന്നെയായിരുന്നു. ഈണത്തിന്റെ സ്കെയിലിൽ വാക്കുകൾ ഒതുക്കി നിർത്തുക എന്നത് അത്ര എളുപ്പമുള്ള ഇടപാടല്ലെന്ന് ചൊവ്വലൂർ തിരിച്ചറിഞ്ഞത് ആ പാംഗ്രൂവ് ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ഈണവുമായി മല്ലിടേണ്ടി വന്നപ്പോഴാണ്. എഴുതിക്കൊടുത്താൽ മാത്രം പോരാ, ഈണത്തിന്റെ ഓരോ ചുവടിലും ഓരോ കയറ്റിറക്കത്തിലും ഭാവവും അർത്ഥവും ചോർന്നു പോകാതെ വാക്കുകൾ കൃത്യമായി വന്നൊതുങ്ങണം. ഹോട്ടൽ മുറിയിലെ മണൽത്തരികൾ പോലും അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷത്തിന് സാക്ഷ്യം വഹിച്ചു. എങ്കിലും വലിയൊരവസരം തന്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടുത്താൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. ആത്മസമർപ്പണത്തിന്റെയും ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെയും ശക്തി കൊണ്ട് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ധൈര്യം അദ്ദേഹം സംഭരിച്ചു. ആ നിമിഷം തന്റെ എല്ലാ കവിതാമോഹങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഏകാന്തതയുടെ ആ മുറിയിൽ അദ്ദേഹം പരീക്ഷണം ഏറ്റെടുത്തു. ഇനിയൊരു തിരിഞ്ഞുപോക്കില്ല, മുന്നോട്ട് മാത്രം.
1: നാണയം കണ്ടാൽ നക്കിയെടുക്കും, നാണമില്ലാത്തോരിസഹാക്കേ, കേട്ടാൽ കുളിക്കണം നിങ്ങളുടെ തട്ടിപ്പും, നാട്ടിൽ പാട്ടല്ലേ മൂരാച്ചി.

മുങ്കാരപ്പൊടുവാണ് സത്യം ഞങ്ങൾ ഓടിയോളിക്കുമെന്ന് ഓർക്കേണ്ട. പള്ളിപ്പടയുടെ മൂച്ചെന്നും നോക്കേണ്ട.

അത്യധികം ഏകാന്തമായ ധ്യാനത്തിന്റെ ഏതോ ഘട്ടത്തിൽ തന്റെ സർഗഭാവനയുടെ ആഴങ്ങളിൽ നിന്ന് സ്വപ്നാടനം എന്നൊരു മനോഹരമായ വാക്ക് കവിയുടെ മനസ്സിൽ വന്നു വീണു. തലേന്നത്തെ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ മനസ്സിൽ തങ്ങിയ ഒരു പദമാണെങ്കിലും ആ ഈണത്തിന് അതിനേക്കാൾ അനുയോജ്യമായ മറ്റൊരു വാക്ക് അപ്പോൾ ചിന്തിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ ഒറ്റ വാക്കിൽ നിന്ന് ദൈവാനുഗ്രഹം പോലെ അടുത്ത വാക്കുകളും പിന്നാലെ ഒഴുകിയെത്തി. അതൊരു കവിതയുടെ തുടക്കമായി മാറി. സ്വപ്നാടനം ഞാൻ തുടരുന്നു, എന്റെ സ്വപ്നാടനം ഞാൻ തുടരുന്നു, വിട തന്നാലും എന്റെ വിരഹദുഃഖ സ്മരണകളെ എന്ന് പല്ലവി പാടിക്കേൾപ്പിച്ചപ്പോൾ സലിൽദായുടെ കണ്ണുകളിലെ വിസ്മയം ചോല്ലൂർ ഇന്നും ഓർമ്മിക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യമായി പാട്ടെഴുതുകയാണെന്ന് പറഞ്ഞത് വെറുതെയാണ് അല്ലേ എന്ന ചോദ്യം ഒരു അഭിനന്ദനമായിരുന്നു. എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിന്നപ്പോൾ രാമു കാര്യട്ട് പുറത്തു തട്ടി പറഞ്ഞു, പോരെ, തനിക്കിതിലും വലിയൊരു അവാർഡ് വേണോ? ആ പ്രതികരണങ്ങൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരങ്ങളായി ചോല്ലൂർ മനസ്സിൽ സൂക്ഷിച്ചു.

ഒറ്റക്കമ്പി നാദം. പിന്നീട് പിറന്ന അടുത്ത വരികളും സലിൽദായുടെ ഈണത്തിന്റെ ചട്ടക്കൂടിൽ കൃത്യമായി ഒതുങ്ങി നിന്ന ഭാവനയുടെ മനോഹരമായ ആവിഷ്കാരമായിരുന്നു. വിടരും മുമ്പേ കൊഴിയുന്നു രാഗം, വിരൽ തൊടും മുമ്പേ പിതുമ്പുന്നു, അടുക്കും മുമ്പേ അകലുന്നു മോഹം, ഉണരും മുൻപേ മരിക്കുന്നു, എന്നിലുണരും മുമ്പേ മരിക്കുന്നു. ഈ വരികൾ വിരഹത്തിന്റെയും നഷ്ടസ്വപ്നങ്ങളുടെയും ആഴമായ വേദനയാണ് പകർന്നു നൽകിയത്. വിരൽ തൊടും മുമ്പേ വിതുമ്പിപ്പോകുന്ന രാഗങ്ങളെക്കുറിച്ചും ഉണരും മുൻപേ മരിക്കുന്ന മോഹങ്ങളെക്കുറിച്ചും എഴുതിയപ്പോൾ ചോവല്ലൂരിന്റെ മനസ്സിൽ ഒരു കവി മാത്രമായിരുന്നില്ല, സാധാരണ മനുഷ്യന്റെ ഹൃദയത്തൊടുപ്പുകൾ അറിയുന്ന ഒരു തത്വചിന്തകൻ കൂടിയുണ്ടായിരുന്നു. ഈണത്തിന്റെ സ്കെയിലിൽ കൃത്യമായി ഒഴുകിയെത്തിയ ആ ഭാവന മലയാള ഗാനശാഖയ്ക്ക് അതുവരെ പരിചിതമല്ലാത്ത ഒരു കാൽപ്പനിക സൗന്ദര്യം നൽകി. തനിച്ചിരിക്കുമ്പോൾ മെഴിപൊത്തുന്നു, തിരിഞ്ഞു നോക്കുമ്പോൾ മറയുന്നു, എങ്കിലും ഒരു നോക്ക് കാണാൻ കൊതിച്ചെന്റെ സങ്കല്പ നടനം തുടരുന്നു, എന്റെ മൗന സംഗീതം തുടരുന്നു. ഈ വരികളിലൂടെ ആലാപനത്തിന്റെ പരകോടിയിലേക്ക് ആ ഗാനം സഞ്ചരിച്ചു. യുവത്വത്തിന്റെ നിരാശയും പ്രണയത്തിന്റെ കൗമാരഭംഗിയും ഒത്തുചേർന്ന ആ ഗാനം താരതമ്യേന പുതുമുഖമായിരുന്ന ശ്രീദേവിക്ക് ചുണ്ടനക്കാൻ ലഭിച്ചത് ആ ഗാനത്തിന്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടി.

തുലാവർഷത്തിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ച പുതിയ ഗാനരചയിതാവിനെ കാലം പെട്ടെന്നൊന്നും അംഗീകരിച്ചില്ല. എസ് ജാനകിയമ്മ പാടി അനശ്വരമാക്കിയ ആ ഗാനം സിനിമയിലെ മറ്റ് രണ്ട് ഹിറ്റ് പാട്ടുകൾ എഴുതിയ വയലാർ രാമവർമ്മയുടേതാണെന്ന് വിശ്വസിച്ചവർ അന്നുമുണ്ട്, ഇന്നും കുറവല്ല. ആ സിനിമയിലെ ഏറ്റവും ജനപ്രിയമായ ഗാനം തന്റേതല്ലെന്ന് തിരിച്ചറിയുന്ന ഒരു കവിയുടെ നിസ്സഹായത ഒരു വേദനയായി അദ്ദേഹത്തിന്റെ മനസ്സിൽ ബാക്കിയായിരുന്നു. പടത്തിലെ മറ്റു ഗാനങ്ങൾ വയലാർ എഴുതിയതിനാലും ഈ ഗാനത്തിന്റെ കാവ്യാത്മകത വയലാറിന്റെ ശൈലിയോട് ചേർന്ന് നിന്നതിനാലുമാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടായത്. എന്നാൽ കാലം സത്യത്തെ മറച്ചുവെച്ചില്ല. അടുത്ത കാലം വരെ ഈ ഗാനം വയലാറിന്റേതാണെന്ന് ധരിച്ചിരുന്ന എസ് ജാനകി സത്യം മനസ്സിലാക്കിയതിനു പിന്നാലെ ഒരു ഗാനമേളാവേദിയിൽ സ്വപ്നാടനം ആലപിച്ച് അതിന്റെ യഥാർത്ഥ സൃഷ്ടാവായ ചൊവ്വല്ലൂരിന് സമർപ്പിക്കാനുള്ള സന്മനസ് കാണിച്ചു. ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്ന ശേഷം ലഭിച്ച ആ അംഗീകാരം ചൊവ്വല്ലൂരിന്റെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായി മാറുകയായിരുന്നു.

തുലാവർഷം എന്ന ചിത്രം വൈകിയാണ് വെളിച്ചം കണ്ടതെങ്കിലും സാമ്പത്തികമായി ഭേദപ്പെട്ട വിജയം നേടുകയും മലയാള സിനിമയ്ക്ക് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എന്ന പുതിയ എഴുത്തുകാരനെ സമ്മാനിക്കുകയും ചെയ്തു. സ്വപ്നാടനം എന്ന ഗാനത്തിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധേയനായ അദ്ദേഹം ആ രംഗത്ത് ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം കുറച്ച് ചിത്രങ്ങൾക്ക് വേണ്ടി കൂടി തൂലിക ചലിപ്പിച്ചു. കലോപാസനയിൽ ജയചന്ദ്രൻ പാടിയ

വൃക്ഷമലരികളുടെ നടുവിൽ ഇറങ്ങിയ കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഗാനമാണ്. സംഗീത സൃഷ്ടിയിൽ അദ്ദേഹത്തോടൊപ്പം പങ്കാളികളായവരുടെ നിരയും വലുതാണ്. നദി മുതൽ നദിവരയിൽ രഘുകുമാർ, ആനയിൽ ജെറിയ മൽദേവ്, പഞ്ചവടിപ്പാലത്തിൽ എം ബി ശ്രീനിവാസൻ, ചൈതന്യത്തിൽ രവീന്ദ്രൻ, അഷ്ടബന്ധത്തിൽ എറ്റി ഉമർ എന്നിങ്ങനെ പ്രഗത്ഭരായ സംഗീത സംവിധായകരുമായി അദ്ദേഹം കൈകോർത്തു. സിനിമാ ഗാനരംഗത്ത് തന്റേതായ ഒരിടം കണ്ടെത്താൻ ഈ ഗാനങ്ങൾ അദ്ദേഹത്തിന് സഹായകമായി. എന്നാൽ അദ്ദേഹത്തിന്റെ സർഗജീവിതം സിനിമയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ശ്രീരാഗം എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത്, സർഗം എന്ന ചിത്രത്തിന്റെ സംഭാഷണ രചയിതാവ് എന്നീ നിലകളിലും സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചു.

എന്നാൽ ചുവലൂർ കൃഷ്ണൻകുട്ടിയുടെ കലാസഭരയിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായം കുറിക്കപ്പെട്ടത് സിനിമാ ഗാനങ്ങളിലായിരുന്നില്ല, മറിച്ച് ഭക്തിഗാനങ്ങളുടെ ആത്മീയ ലോകത്തായിരുന്നു. ജനപ്രീതിയിൽ അദ്ദേഹത്തിന്റെ സിനിമാ പാട്ടുകളെ പോലും അതിശയിപ്പിക്കുന്നവയാണ് അദ്ദേഹം എഴുതിയ ആയിരക്കണക്കിന് ഭക്തിഗാനങ്ങൾ. തുളസി തീർത്ഥം എന്ന തരംഗിണി ആൽബത്തിനു വേണ്ടി ടി എസ് രാധാകൃഷ്ണൻ ഈണമിട്ട് യേശുദാസ് പാടി അവിസ്മരണീയമാക്കിയ ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം എന്ന ഗാനം ഒരു തലമുറയുടെ ഹൃദയതാളമായി ഇന്നും നിലനിൽക്കുന്നു. അമ്പലപ്പുഴയിലൻ മനസ്സോടി കളിക്കുന്നു, മൂകാംബികെ ദേവി ജഗദംബികെ, അഷ്ടമിരോഹിണി നാളിലൻ മനസ്സൊരു തുടങ്ങിയ ഗാനങ്ങൾ മലയാളിയുടെ ഭക്തിയുടെ നിർവചനമായി മാറി. 3000-ലധികം ഭക്തിഗാനങ്ങൾ എഴുതി എന്ന് അദ്ദേഹം പറയുമ്പോൾ പലതിലും തന്റെ ആത്മാംശമുണ്ടായിരുന്നു എന്നുകൂടി ഓർമ്മിപ്പിക്കപ്പെടുന്നു.

കവിതകളിലെ ആഴമേറിയ ഭക്തിഭാവന ഗായകരെ പോലും വികാരഭരിതരാക്കിയെന്നതിന് തെളിവുകളുണ്ട്. ഒരു കൃഷ്ണ തുളസി ദളമായി ഞാനൊരു ദിനം എന്ന പാട്ട് റെക്കോർഡ് ചെയ്യാൻ മൈക്കിന് മുന്നിൽ നിന്നപ്പോൾ ഗായകൻ ജയചന്ദ്രൻ കരച്ചിലടക്കാൻ പ്രയാസപ്പെട്ടത് ആ വരികളുടെ വൈകാരിക തീവ്രത വിളിച്ചോതുന്നു. ആ വരികൾ അദ്ദേഹത്തെ അത്രയേറെ സ്പർശിച്ചുവെന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നു. അതുപോലെ ഗായിക കെ എസ് ചിത്രയ്ക്ക് ഏറെ പ്രിയമുള്ളൊരു പാട്ടാണ് ഗുരുവായൂർ ഓമനക്കണ്ണ്. ലളിതഗാന രചനയിൽ പിച്ചവെച്ച ഒരു കവി ഒടുവിൽ ഭക്തിയുടെ ഉദാത്തമായ കാവ്യങ്ങൾ രചിച്ചുകൊണ്ട് മലയാളിയുടെ മനസ്സിൽ അനശ്വരമായ സ്ഥാനം നേടി. 2022 ജൂൺ 26 ചുവല്ലൂർ കൃഷ്ണൻകുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അദ്ദേഹം വാക്കുകളിലൂടെ സമ്മാനിച്ച സിനിമാ പാട്ടുകളും ഹൃദയത്തെ തൊട്ട ഭക്തിഗാനങ്ങളും എന്നും മലയാളികൾക്ക് ആശ്വാസത്തിന്റെയും ഓർമ്മയുടെയും ഒറ്റക്കമ്പി നാദമായി നിലനിൽക്കും.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചേഞ്ച്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

0: NPM ഗവൺമെന്റ് ITI ആയിരനാട് 2026 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 2 വർഷ NCVT കോഴ്സുകൾ, 1 വർഷ NCVT കോഴ്സുകൾ, 1 വർഷ SCVT കോഴ്സുകളാണുള്ളത്. SC 51%, ST 25% എന്ന ക്രമത്തിൽ സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ഓരോ ട്രേഡിലും പെൺകുട്ടികൾക്ക് 30% സംവരണം അനുവദിച്ചിരിക്കുന്നു. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷിക്കേണ്ട അവസാന തീയതി June 30. സംശയങ്ങൾക്കായി ബന്ധപ്പെടാം 9447520815 അല്ലെങ്കിൽ 9048600751.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്ന് കേൾക്കാൻ അല്പം പ്രയാസം എന്ന് തോന്നുന്ന ഒരു വിഷയമാണ് പറയാൻ പോകുന്നത്. എന്നാലാകട്ടെ, ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയും വേണം. അതുകൊണ്ടാണ് അല്പം പ്രയാസമെങ്കിലും ഇക്കാര്യം പറയുന്നത്. കാരണം വിഷയം സമ്മർദ്ദത്തെക്കുറിച്ചാണ്. മനുഷ്യ ജീവിതത്തിൽ സമ്മർദ്ദം എന്നത് ഒഴിവാക്കാനാകാത്ത ഒന്നാണ്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്കും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന തൊഴിലാളിക്കും രോഗിയെ പരിചരിക്കുന്ന അമ്മയ്ക്കും നാളെ എന്താകുമെന്ന ആശങ്കയോടെ ജീവിക്കുന്ന സാധാരണ മനുഷ്യനും സമ്മർദ്ദം ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ എല്ലാ സമ്മർദ്ദങ്ങളും ദോഷകരമല്ല. ചിലപ്പോൾ സമ്മർദ്ദം നമ്മെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കുകയും വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഒരു പരീക്ഷയ്ക്കു മുൻപുള്ള ഉത്കണ്ഠ, ഒരു പ്രസംഗത്തിന് മുമ്പുള്ള ചെറിയ പരിഭ്രമം, അപകട സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശരീരം കാണിക്കുന്ന ത്വരിത പ്രതികരണം എന്നിവയെല്ലാം ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന സ്വാഭാവിക സംവിധാനങ്ങളാണ്. പക്ഷേ പ്രശ്നം ആരംഭിക്കുന്നത് സമ്മർദ്ദം താൽക്കാലിക അതിഥിയല്ലാതെ സ്ഥിര താമസക്കാരനായി മാറുമ്പോഴാണ്. ദിവസങ്ങൾ, മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന മാനസിക സമ്മർദ്ദം ശരീരത്തിന്റെ ഓരോ കോശത്തിലും പതിയെ പതിയെ തന്റെ അടയാളങ്ങൾ പതിപ്പിക്കാൻ തുടങ്ങുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരാൾ സാധാരണ നിലയിൽ ജീവിക്കുന്നതായി തോന്നാമെങ്കിലും ഉള്ളിൽ ശരീരത്തിന്റെ പല സംവിധാനങ്ങളും നിരന്തരം അമിത ഭാരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാം. ഈ ദീർഘകാല തേയ്മാനത്തെയാണ് ശാസ്ത്രലോകം അലോസ്റ്റാറ്റിക് ലോഡ് എന്ന് വിളിക്കുന്നത്. ശരീരം സമ്മർദ്ദത്തിന് നൽകുന്ന വില എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. അലോസ്റ്റാറ്റിക് ലോഡ് മനസ്സിലാക്കാൻ ആദ്യം അലോസ്റ്റാസിസ് എന്ന ആശയം മനസ്സിലാക്കണം. നമ്മുടെ ശരീരം ഒരു അത്ഭുതകരമായ ക്രമീകരണ സംവിധാനമാണ്. പുറത്തുള്ള സാഹചര്യങ്ങൾ മാറുമ്പോൾ ശരീരവും അതിനനുസരിച്ച് മാറി സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന്, പെട്ടെന്നൊരു ഭീഷണി നേരിടുമ്പോൾ ഹൃദയമിടിവ് വർദ്ധിക്കുന്നു, രക്തസമ്മർദ്ദം ഉയരുന്നു, അഡ്രിനാലിനും കോർട്ടിസോളും പോലുള്ള ഹോർമോണുകൾ പുറത്തുവരുന്നു. ഇതിലൂടെ ശരീരം പോരാടുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്ന അവസ്ഥയിലേക്ക് തയ്യാറാകുന്നു. ഈ ക്രമീകരണ പ്രക്രിയയാണ് അലോസ്റ്റാസിസ്. സാധാരണയായി ഭീഷണി മാറിയാൽ ശരീരം പഴയ നിലയിലേക്ക് മടങ്ങും. എന്നാൽ ഭീഷണി മാറാതെ തുടരുകയോ മനസ്സ് നിരന്തരം ഭീഷണിയിലാണെന്ന് കരുതുകയോ ചെയ്താൽ ഈ സംവിധാനങ്ങൾ ഒരിക്കലും പൂർണ്ണമായി വിശ്രമിക്കില്ല. അപ്പോഴാണ് അലോസ്റ്റാസിസ് എന്ന സംരക്ഷണ സംവിധാനം അലോസ്റ്റാറ്റിക് ലോഡായി മാറുന്നത്. ഒരിക്കലും ഓഫ് ചെയ്യാത്ത ഒരു യന്ത്രം പതിയെ തേയുന്നതുപോലെ ശരീരവും മനസ്സും ക്ഷയിക്കാൻ തുടങ്ങുന്നു. ഈ ആശയത്തെ കൂടുതൽ ലളിതമായി മനസ്സിലാക്കാൻ ഒരു വാഹനത്തെ ഉദാഹരണമായി എടുക്കാം. ഒരു കാർ ചിലപ്പോൾ ദീർഘദൂര യാത്ര ചെയ്യുന്നത് പ്രശ്നമല്ല, എന്നാൽ ദിവസവും ബ്രേക്കിടാതെ, വിശ്രമമില്ലാതെ അമിത വേഗത്തിൽ ഓടിച്ചാൽ എഞ്ചിനും ടയറുകളും ബ്രേക്കുകളും വേഗത്തിൽ തേയുകയും തകരുകയും ചെയ്യും. മനുഷ്യ ശരീരവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഒരു വലിയ ദുരന്തം മാത്രം അലോസ്റ്റാറ്റിക് ലോഡിന് കാരണമാകണം എന്നില്ല. ദിവസേന അനുഭവിക്കുന്ന ചെറിയ ചെറിയ സമ്മർദ്ദങ്ങൾ പോലും ഇതിന് കാരണമാകാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ, ജോലിയിലെ അനിശ്ചിതത്വം, ഉറക്കക്കുറവ്, സാമൂഹിക ഒറ്റപ്പെടൽ, വിഷലിപ്ത ബന്ധങ്ങൾ, നിരന്തരമായ നെഗറ്റീവ് വാർത്തകൾ, ഡിജിറ്റൽ അമിത ഉപയോഗം എന്നിവയെല്ലാം ശരീരത്തിന്റെ സമ്മർദ്ദ സംവിധാനത്തെ തുടർച്ചയായി ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രൂസ് മക്യുവനും സംഘവും നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്, ജീവിതത്തിലെ വലിയ ദുരന്തങ്ങളെക്കാൾ ചിലപ്പോൾ ദിവസേനയുള്ള ചെറിയ സമ്മർദ്ദങ്ങളാണ് ശരീരത്തിൽ കൂടുതൽ തേയ്മാനം സൃഷ്ടിക്കുന്നത് എന്നാണ്.

അലോസ്റ്റാറ്റിക് ലോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ശരീരത്തിലെ ഒരു അവയവത്തെ മാത്രം ബാധിക്കുന്നില്ല എന്നതാണ്. തലച്ചോർ, ഹൃദയം, പ്രതിരോധ സംവിധാനം, ഉപാപചയ സംവിധാനം, ഹോർമോൺ സംവിധാനം തുടങ്ങി ശരീരത്തിലെ മിക്കവാറും എല്ലാ സംവിധാനങ്ങളെയും അത് ബാധിക്കുന്നു. തുടർച്ചയായി കോർട്ടിസോൾ ഉയർന്ന നിലയിൽ തുടരുമ്പോൾ ശരീരത്തിൽ വീക്കം വർദ്ധിക്കുന്നു, രക്തസമ്മർദ്ദം ഉയരുന്നു, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി മാറുന്നു, പ്രതിരോധശേഷി ദുർബലമാകുന്നു, കൊഴുപ്പ് പ്രത്യേകിച്ച് വയറിനു ചുറ്റും അടിഞ്ഞുകൂടുന്നു. ദീർഘകാലത്ത് പ്രമേഹം, ഹൃദ്രോഗം, സ്ട്രോക്ക്, അമിതവണ്ണം, വിഷാദരോഗം, ഉത്കണ്ഠ, വൈകല്യങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു. ചില ഗവേഷണങ്ങൾ പ്രകാരം അൽഷിമേഴ്സ് പോലുള്ള നാഡീക്ഷയ രോഗങ്ങളുമായും ഉയർന്ന അലോസ്റ്റാറ്റിക് ലോഡിന് ബന്ധമുണ്ട്. പ്രത്യേകിച്ച് തലച്ചോറിലാണ് ഈ തേയ്മാനത്തിന്റെ അടയാളങ്ങൾ കൂടുതലായി വ്യക്തമായി കാണപ്പെടുന്നത്. കാരണം സമ്മർദ്ദത്തെ തിരിച്ചറിയുന്നതും അതിനോട് പ്രതികരിക്കുന്നതും നിയന്ത്രിക്കുന്നതും തലച്ചോറാണ്. ദീർഘകാല സമ്മർദ്ദം ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ട ഹിപ്പോകാമ്പസിന്റെ പ്രവർത്തനത്തെ ബാധിക്കാം. അതേസമയം ഭയവും അപകട സൂചനകളും തിരിച്ചറിയുന്ന അമിഗ്ഡല കൂടുതൽ സജീവമാകുന്നു. അതിന്റെ ഫലമായി ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഭീഷണിയായി അനുഭവപ്പെടാം. തീരുമാനമെടുക്കൽ, ഏകാഗ്രത, വികാര നിയന്ത്രണം എന്നിവയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ചില ആളുകൾ എന്തുകൊണ്ടാണ് എപ്പോഴും ജാഗ്രതയോടെയും ഉത്കണ്ഠയോടെയും ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അലോസ്റ്റാറ്റിക് ലോഡ് എന്ന ആശയം വലിയ സഹായമാണ്. ഇത് കേവലം മനസ്സിന്റെ പ്രശ്നം മാത്രമല്ല, തലച്ചോറിന്റെയും ശരീരത്തിന്റെയും ജൈവിക പ്രതികരണങ്ങളുടെ ഫലമാണ്. അലോസ്റ്റാറ്റിക് ലോഡ് എന്ന ആശയത്തിന്റെ ഏറ്റവും വിചിത്രമായ വശങ്ങളിലൊന്ന് അത് പലപ്പോഴും വർഷങ്ങളോളം നിശബ്ദമായി പ്രവർത്തിക്കുന്നു എന്നതാണ്. ശരീരത്തിൽ വലിയൊരു രോഗലക്ഷണം ആരംഭിച്ചിട്ടുണ്ടാകും. പലരും എനിക്കെന്തുകൊണ്ടാണ് എപ്പോഴും ക്ഷീണം തോന്നുന്നത്, എന്തുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ പോലും എന്നെ അമിതമായി അസ്വസ്ഥനാക്കുന്നത്, ഉറങ്ങിക്കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് ഉന്മേഷം തോന്നാത്തത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പലപ്പോഴും ഇതിന്റെ പിന്നിൽ അലോസ്റ്റാറ്റിക് ലോഡിന്റെ സാധ്യതയുണ്ടാകാം. കാരണം ശരീരത്തിന്റെ സമ്മർദ്ദ നിയന്ത്രണ സംവിധാനം വർഷങ്ങളോളം അമിതഭാരത്തിൽ പ്രവർത്തിച്ചാൽ അത് പതിയെ പതിയെ ക്ഷയിക്കാൻ തുടങ്ങും. അതിന്റെ ആദ്യ ലക്ഷണങ്ങൾ പലപ്പോഴും രോഗങ്ങളായിട്ടല്ല, മറിച്ച് സ്ഥിരമായ ക്ഷീണമായോ ഏകാഗ്രത കുറവായോ മറവിയായോ ഉറക്ക പ്രശ്നങ്ങളായോ നിരന്തരമായ ഉത്കണ്ഠയായോ ആണ് പ്രത്യക്ഷപ്പെടുന്നത്. ആധുനിക ജീവിതശൈലിയിൽ ജീവിക്കുന്ന നിരവധി ആളുകൾക്ക് ഈ ലക്ഷണങ്ങൾ പരിചിതമാണ്. എന്നാൽ ഇവയെ വെറും തിരക്കിന്റെ പ്രശ്നം അല്ലെങ്കിൽ പ്രായത്തിന്റെ ഭാഗം എന്നൊക്കെ കരുതി അവഗണിക്കുകയാണ് പലരും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ശരീരം നൽകുന്ന മുന്നറിയിപ്പ് സന്ദേശങ്ങളായിരിക്കാം അവ. അലോസ്റ്റാറ്റിക് ലോഡ് അളക്കാൻ ഡോക്ടർമാർക്ക് ഒരു ഒറ്റ പരിശോധനയില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. രക്തസമ്മർദ്ദം പോലെ ഒരു യന്ത്രത്തിൽ നോക്കി ഇതിന്റെ അളവ് പറയാൻ സാധിക്കില്ല. പകരം ശരീരത്തിലെ പല ജൈവ സൂചകങ്ങളെയും ഒരുമിച്ച് വിലയിരുത്തിയാണ് ഗവേഷകർ ഇത് മനസ്സിലാക്കുന്നത്. രക്തസമ്മർദ്ദം, വിശ്രമാവസ്ഥയിലെ ഹൃദയമിടിപ്പ്, കോർട്ടിസോളിന്റെ അളവ്, രക്തത്തിലെ പഞ്ചസാര, കൊളസ്ട്രോൾ, ശരീരത്തിലെ വീക്കവുമായി ബന്ധപ്പെട്ട സി റിയാക്ടീവ് പ്രോട്ടീൻ, അരക്കെട്ടിന്റെ വലിപ്പം തുടങ്ങി നിരവധി ഘടകങ്ങൾ ചേർന്നാണ് അലോസ്റ്റാറ്റിക് ലോഡിന്റെ ചിത്രം രൂപപ്പെടുന്നത്. ഒരൊറ്റ ഘടകം നോക്കുമ്പോൾ പ്രശ്നമൊന്നും തോന്നാതിരിക്കാം. പക്ഷെ അവയെല്ലാം ഒരുമിച്ച് നോക്കുമ്പോൾ ശരീരം എത്രത്തോളം സമ്മർദ്ദഭാരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ എല്ലാ പരിശോധനാ ഫലങ്ങളും ഏകദേശം സാധാരണ നിലയിലാണെങ്കിലും ഒരാൾക്ക് കടുത്ത ക്ഷീണവും മാനസിക തളർച്ചയും അനുഭവപ്പെടുന്നത്.

ഈ വിഷയത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തലുകളിൽ ഒന്ന് കുട്ടിക്കാല അനുഭവങ്ങളും അലോസ്റ്റാറ്റിക് ലോഡും തമ്മിലുള്ള ബന്ധമാണ്. ഒരു കുട്ടി സുരക്ഷിതവും സ്നേഹപൂർണവുമായ അന്തരീക്ഷത്തിലാണ് വളരുന്നതെങ്കിൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ സമ്മർദ്ദ നിയന്ത്രണ സംവിധാനങ്ങൾ സാധാരണഗതിയിൽ വികസിക്കും. എന്നാൽ നിരന്തരമായ വിമർശനങ്ങൾ, കുടുംബകലഹങ്ങൾ, അവഗണന, മാനസികമോ ശാരീരികമോ ആയ ദുരുപയോഗം, സാമ്പത്തിക അരക്ഷിതാവസ്ഥ തുടങ്ങിയ സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികളുടെ ശരീരം വളരെ ചെറുപ്പത്തിൽ തന്നെ ജാഗ്രതാ മോഡിൽ ജീവിക്കാൻ പഠിക്കുന്നു. ശാസ്ത്രജ്ഞർ ഇതിനെ ചിലപ്പോൾ ടോക്സിക് സ്ട്രെസ് എന്നാണ് വിളിക്കുന്നത്. അത്തരത്തിൽ വളരുന്ന കുട്ടികളുടെ നാഡീവ്യവസ്ഥ പിന്നീട് പ്രായപൂർത്തിയായ ശേഷവും അമിത ജാഗ്രതയുടെ അവസ്ഥയിൽ തുടരാൻ സാധ്യതയുണ്ട്. ഒരു യഥാർത്ഥ ഭീഷണി ഇല്ലാത്ത സാഹചര്യങ്ങളിലും ശരീരം ഭീഷണി ഉണ്ടെന്ന പോലെ പ്രതികരിക്കാം. അതുകൊണ്ടാണ് ചില മുതിർന്നവർ ചെറിയ വിമർശനങ്ങളെപ്പോലും വലിയ ആക്രമണമായി അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും എന്തോ മോശം സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നലോടെ ജീവിക്കുന്നത്. അലോസ്റ്റാറ്റിക് ലോഡ് വ്യക്തിയുടെ മനസ്സിനെയും ശരീരത്തെയും മാത്രമല്ല ബന്ധങ്ങളെയും സ്വാധീനിക്കുന്നു. നിരന്തരം സമ്മർദ്ദ ഭാരത്തിൽ കഴിയുന്ന ഒരാൾക്ക് ക്ഷമ കുറയാം, പെട്ടെന്ന് ദേഷ്യം വരാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വൈകാരികമായി അകന്നു നിൽക്കാൻ തുടങ്ങാം. ചിലർക്ക് സ്വന്തം വികാരങ്ങൾ മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. മനഃശാസ്ത്രത്തിൽ ഇതിനെ എമോഷണൽ നമ്പിംഗ് എന്ന് വിളിക്കാറുണ്ട്. സന്തോഷം, ആവേശം, കൗതുകം തുടങ്ങിയ പോസിറ്റീവ് വികാരങ്ങൾ പോലും മങ്ങിയതായി തോന്നാം. ഇത് വ്യക്തിയുടെ സാമൂഹിക ജീവിതത്തെയും കുടുംബ ബന്ധങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ അലോസ്റ്റാറ്റിക് ലോഡ് എന്നത് വെറും വൈദ്യശാസ്ത്രപരമായ ഒരു ആശയം മാത്രമല്ല, അത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ കഥയുടെ ഏറ്റവും പ്രത്യാശ നൽകുന്ന ഭാഗം അലോസ്റ്റാറ്റിക് ലോഡ് പൂർണമായും അനിവാര്യമായ വിധിയല്ല എന്നതാണ്. നമ്മുടെ ശരീരത്തിന് അത്ഭുതകരമായ ഒരു പുനരുദ്ധാരണ ശേഷിയുണ്ട്. വർഷങ്ങളോളം സമ്മർദ്ദത്തിൽ കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ശരീരത്തിനും തലച്ചോറിനും വീണ്ടും സന്തുലിതാവസ്ഥയിലേക്ക് മടങ്ങാനുള്ള കഴിവുണ്ട്. അതിനാവശ്യമായത് വലിയ അത്ഭുത ചികിത്സകളല്ല, മറിച്ച് വളരെ ലളിതമായ എന്നാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചില ജീവിതശൈലി മാറ്റങ്ങളാണ്. സ്ഥിരമായ ഉറക്കം, ദിവസേനയുള്ള ശാരീരിക ചലനം, ആരോഗ്യകരമായ ഭക്ഷണം, പ്രകൃതിയുമായി സമ്പർക്കം, അർത്ഥവത്തായ സാമൂഹിക ബന്ധങ്ങൾ, മൈൻഡ്ഫുൾനെസ് തുടങ്ങിയവയെല്ലാം അലോസ്റ്റാറ്റിക് ലോഡ് കുറയ്ക്കാൻ സഹായിക്കുന്നതായി നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ശരീരം നിരന്തരം അപകടാവസ്ഥയിലല്ലെന്ന് വീണ്ടും പഠിപ്പിക്കുന്ന അനുഭവങ്ങളാണ് രോഗമുക്തിയുടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഇന്ന് നാഡീശാസ്ത്രജ്ഞരും മനഃശാസ്ത്രജ്ഞരും ഒരു പ്രധാന കാര്യം പറയുന്നത്, സമ്മർദ്ദത്തെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നത് അസാധ്യമാണ്. എന്നാൽ സമ്മർദ്ദത്തിൽ നിന്ന് ശരീരത്തിന് തിരിച്ചുവരാനുള്ള അവസരങ്ങൾ നൽകുക എന്നത് സാധ്യമാണ്. ഒരു യന്ത്രം ഇടയ്ക്കിടെ ഓഫ് ചെയ്ത് വിശ്രമിപ്പിക്കേണ്ടതുപോലെ മനുഷ്യ ശരീരത്തിനും അത്തരം വിശ്രമം ആവശ്യമാണ്. നാം ഉറങ്ങുമ്പോഴും ഒരു നല്ല സുഹൃത്തിനോട് സംസാരിക്കുമ്പോഴും കടൽ തീരത്ത് നടക്കുമ്പോഴും സംഗീതം കേൾക്കുമ്പോഴും പുസ്തകം വായിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളോട് ചിരിക്കുമ്പോഴും ശരീരം ഒരു പ്രധാന സന്ദേശം സ്വീകരിക്കുന്നു, ഇപ്പോൾ സുരക്ഷിതമാണ്. ആ സന്ദേശമാണ് അലോസ്റ്റാറ്റിക് ലോഡിന്റെ ഭാരം പതിയെ കുറയ്ക്കാൻ സഹായിക്കുന്നത്. അലോസ്റ്റാറ്റിക് ലോഡ് എന്നത് സമ്മർദ്ദത്തിന്റെ മറ്റൊരു പേരല്ല, അത് ശരീരത്തിൽ സമ്മർദ്ദം അവശേഷിപ്പിക്കുന്ന അദൃശ്യമായ പാടുകളുടെ ശാസ്ത്രീയമായ വിവരണമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവവും ശരീരം ഓർക്കുന്നു എന്ന സത്യം അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അതോടൊപ്പം മറ്റൊരു വലിയ സത്യവും അത് പറയുന്നു, ശരീരം മുറിവുകൾ ഓർക്കുന്നത് പോലെ രോഗമുക്തിയും ഓർക്കാൻ പഠിക്കും. സുരക്ഷിതത്വം, വിശ്രമം, സ്നേഹം, ബന്ധങ്ങൾ, അർത്ഥവത്തായ ജീവിത അനുഭവങ്ങൾ എന്നിവയിലൂടെ ശരീരത്തിന് വീണ്ടും സന്തുലിതാവസ്ഥ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ജീവിതം എന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ശരീരത്തിന്റെ സമ്മർദ്ദഭാരം കുറയ്ക്കുന്ന ഒരു ജീവിത രീതിയാണ്. ഒരുപക്ഷെ ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠവും അതുതന്നെയായിരിക്കാം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി
നാളെ വീണ്ടും കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠം.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി, വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. മത്സ്യത്തൊഴിലാളി ആനുകൂല്യങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ട്രോളിംഗ് നിരോധനകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാത്തത് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ട്രോളിംഗ് നിരോധനകാലത്ത് സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം നൽകുന്ന 4,500 രൂപയുടെ ആദ്യ ഗഡുവായ 1,500 രൂപ നൽകി വരികയാണെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ മറുപടി നൽകി. സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്നും എല്ലാ ആനുകൂല്യവും നൽകുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഗുണഭോക്തൃ വിഹിതം കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും ടി സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു.
2: കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ളതായ നൂതന വിജ്ഞാന മേഖലകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതായ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കപ്പെട്ടിട്ടില്ല. പെപ്പർ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ മോഡൽ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ, IoT ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ അതിന്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയിൽ കാർബൺ ക്രെഡിറ്റ് സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിയും കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്.
1: ഓരോ സ്കൂളിലും കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയും പരിശീലനത്തിനും മത്സരങ്ങൾക്കും ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളിൽ ഒരു ഗെയിം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി O.J. ജനീഷ്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സ്കൂൾ തലത്തിൽ കായിക മികവ് വളർത്തുന്നതിനും ലക്ഷ്യമിടുന്നതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. മത്സരത്തിനിടെ പരിക്കേൽക്കുന്ന കായിക താരങ്ങൾക്ക് ചികിത്സ സഹായം ലഭ്യമാക്കുന്നതിന് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി KSRTC 3,125 ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി C.P. ജോൺ. തിരുവനന്തപുരത്ത് മാത്രമാണ് സിറ്റി ഫാസ്റ്റ് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തു വരുന്നത്. സിറ്റി ഫാസ്റ്റ് സർവീസുകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്തു വരുന്ന റൂട്ടുകളിൽ ഓർഡിനറി സർവീസുകൾ ആരംഭിക്കുന്നത് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോവിഡ് കാലത്ത് റദ്ദാക്കിയ KSRTC സർവീസുകളിൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് സെമസ്റ്റർ ഇൻ കേരള പദ്ധതിയിലൂടെ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി Roji M. ജോൺ. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് നിന്നുള്ള അക്കാദമിക് പലായനം കുറയ്ക്കുന്നതിനും പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ കേരളത്തിൽ നിലനിർത്തുന്നതിനുമായാണ് പദ്ധതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന്

0: വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തെരുവ് നായ ശല്യം കാരണം തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന് ഇന്നും അവധി. നായകളെ പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ തുടർച്ചയായ രണ്ടാം ദിവസവും അധികൃതർ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചത്. വിശദവിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിനും പരിസരത്തുമുള്ള മുഴുവൻ നായ്ക്കളെയും നീക്കാതെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിയെ നായ കടിച്ചിരുന്നു. പിന്നീട് നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. തെരുവു നായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടിയതോടെ സ്കൂൾ അധികൃതരും പ്രദേശവാസികളും നൽകിയ പരാതിയിലാണ് നായ്ക്കളെ പിടിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റാൻ തീരുമാനമായത്. എന്നാൽ ഇന്നലെ ശ്രമം പരാജയപ്പെടുകയാണുണ്ടായത്. ഇന്നും നായ്ക്കളെ പിടികൂടുന്നതിനുള്ള ശ്രമം തുടരുകയാണ്.
1: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. ഇതോടെ നെതർലൻഡ്സ് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പൊരിഞ്ഞ പോരാട്ടത്തിൽ വമ്പന്മാരായ നെതർലൻഡ്സിനെ വീഴ്ത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. പെനാൾട്ടി ഷൂട്ടൌട്ടിൽ 3-2 അഷ്റഫ് ഹക്കീമിയുടെ സ്ക്വാഡ് ഡച്ച് പടയെ കീഴടക്കിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. 90 മിനിറ്റ് വരെ നെതർലൻഡ്സ് മത്സരത്തിൽ ഒരു ഗോളിനും മുന്നിലായി. ഇഞ്ചുറി ടൈമിലാണ് മൊറോക്കോയുടെ സമനില ഗോൾ വന്നത്. പ്രീ ക്വാർട്ടറിൽ കാനഡയാണ് മൊറോക്കോയുടെ എതിരാളികൾ.
1: ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാത്രി 10:30 തുടങ്ങും. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയുന്ന ഒഴിവിലേക്കാണ് അദ്ദേഹം നിയമിതനാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത ലോജിസ്റ്റിക്സ് കൂട്ടായ്മയായ MSE ഗ്രൂപ്പും അദാനി പോർട്സും തമ്മിൽ സഹകരണത്തിന് ധാരണ. ഇതേ തുടർന്ന് MSE ഗ്രൂപ്പിന്റെ കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തന നിക്ഷേപ വിഭാഗമായ TIL വിഴിഞ്ഞം തുറമുഖത്തിലെ 49% ഓഹരി സ്വന്തമാക്കും. ഏതാണ്ട് 27,000 കോടി രൂപ മൂല്യമുള്ള പദ്ധതിയിൽ TIL നിക്ഷേപിക്കുന്നത് ഏകദേശം 13,000 കോടി രൂപയാണ്. പ്രവർത്തനം ആരംഭിച്ച് 18 മാസത്തിനുള്ളിൽ തന്നെ 20 ലക്ഷം TEU കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ ആദ്യ തുറമുഖമെന്ന നേട്ടം ഇതിനകം വിഴിഞ്ഞം സ്വന്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ പെരിങ്ങോം CRPF കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 160-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് നടന്നു. പെരിങ്ങോം കേന്ദ്രം മേധാവി മാത്യു എ ജോൺ സല്യൂട്ട് സ്വീകരിച്ചു. 11 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ 266 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. വിഴിഞ്ഞം തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിൽ പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായ നിലയിൽ കണ്ടെത്തി. വെട്ടുകാട് സ്വദേശികളായ സനു, റോബിൻസൺ, വലിയവേളി സ്വദേശി ബാബു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. പ്രധാന വാർത്തകൾ വീണ്ടും. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി TE സിദ്ദിഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് June 30 സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1905 June 30 ആൽബർട്ട് ഐൻസ്റ്റീന്റെ വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തം പ്രസിദ്ധീകൃതമായിരിക്കുന്നു. 1936 June 30 മാർഗരറ്റ് മിച്ചലിൻ്റെ കാറ്റിൽ പറന്നുപോയത് അഥവാ ഗോൺ വിത്ത് ദ വിൻഡ് എന്ന നോവൽ പ്രസിദ്ധീകൃതമായിരിക്കുന്നു. 1997 June 30 ഹോങ്കോങ് ഇനി ചൈനയ്ക്ക് സ്വന്തം.

0: to watch more, log on to www.erosentertainment.com.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു മൂന്ന് ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ ലക്ഷ്യമിട്ട് ജൂൺ 12-നാണ് റീട്ടെയിൽ ഔട്ട്ലെറ്റുകളിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി വാങ്ങാനാവുന്ന ഡീസലിന്റെ അളവ് 200 ലിറ്ററായി പരിമിതപ്പെടുത്തിയിരുന്നു. മാറിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ തുടരേണ്ടതില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന 4,500 രൂപ ധനസഹായത്തിലെ ആദ്യഗഡുവായ 1,500 രൂപ മൂന്ന് ജില്ലകളിൽ വിതരണം ചെയ്തതായും സൌജന്യ റേഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയതായും ഫിഷറീസ് മന്ത്രി വി അബ്ദുൾ ഗഫൂർ പറഞ്ഞു.
1: മത്സ്യത്തൊഴിലാളികളുടെ ഗഡുവായ 1,500 രൂപയും സംസ്ഥാന സർക്കാരിന്റെ 1,500 രൂപയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ 1,500 രൂപയും ഉൾപ്പെടെ മൊത്തം 4,500 രൂപയാണ് സാർ കൊടുക്കാനുള്ളത്. അതിൽ 1,500 രൂപയാണ് ആദ്യ ഗഡുവായി നൽകാനുള്ളത്. ആ 1,500 രൂപ ഇപ്പോൾ ഏകദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് സാർ. മൂന്ന് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാവുകയും ചെയ്യും.
0: മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കുറവും ഉണ്ടാകാത്ത വിധത്തിൽ സർക്കാർ മുൻഗണന നൽകി വരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ കണ്ണിൽ ചൊറയില്ലാത്ത നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സജി ചെറിയാൻ വിമർശനമുന്നയിച്ചു.
2: കഴിഞ്ഞ സർക്കാർ ഈ 4,500 രൂപ 6,000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ തിരുത്തൽ വരുത്തണം. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിന്റെ കാരണം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 1,500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്. സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ കൊടുക്കേണ്ട ഒരു പൈസയും അവർക്ക് ഈ സമയം വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. സാർ, ഇത് കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്.
0: അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യാത്തത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് ശേഷം ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് സ്ഥാനമൊഴിഞ്ഞു. ഉപമേധാവിയായിരുന്ന ജനറൽ ധീരജ് സേത്താണ് കരസേനയുടെ പുതിയ മേധാവി. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി വ്യക്തികേന്ദ്രീകൃതമല്ലെന്നും സൈനികരും കമാൻഡർമാരും രാജ്യത്തെ പൌരന്മാരും അർപ്പിക്കുന്ന അടിയുറച്ച വിശ്വാസമാണ് സേനയുടെ കരുത്തെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ജനറൽ ധീരജ് സേത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പങ്കുവച്ചു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ പാക് നടപടി അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹിയെ വായു മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന് അംഗീകാരം നൽകി ഡൽഹി സർക്കാർ. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നയപ്രകാരം 30 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് രജിസ്ട്രേഷൻ ഫീസും റോഡ് നികുതിയും പൂർണ്ണമായും ഒഴിവാക്കി. പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് 1 ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും. 2028 ഏപ്രിൽ മുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാനാകൂവെന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇവർക്കെതിരെ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം മാവൂർ പോലീസ് കേസെടുത്തു. വരും ദിവസങ്ങളിൽ ഊർജിതമായ പരിശോധനകൾ മാവൂർ മേഖലയിൽ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അടുത്ത മാസം 2 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ബില്ല് സംബന്ധിച്ച് കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്നായിരിക്കും തുടർ നടപടികളെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കി. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് ഇന്നുകൂടി അവസരം. ജൂലൈ 1 മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
4: കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി ഇന്ന് രാത്രി 12 അവസാനിക്കും. സ്വന്തം വീടിന്റെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ സ്വന്തമായി തന്നെ രേഖപ്പെടുത്താൻ അവസരമൊരുക്കുന്ന സെൽഫ് എന്യൂമറേഷൻ നിരവധി പേർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കാം. ഇതിനായി ആദ്യം സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരും മൊബൈൽ ഫോൺ നമ്പറും നൽകണം. 34 ചോദ്യങ്ങളാണ് സെൻസസ് വിവരശേഖരണത്തിന്റെ ഭാഗമായുള്ളത്. ഇവ നൽകിക്കഴിഞ്ഞ ശേഷം ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ഐഡി വീട്ടിൽ സെൻസസ് ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനെത്തുമ്പോൾ നൽകിയാൽ മതിയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണമിടപാടുകൾക്കായി UPI സേവനം ആരംഭിച്ച യൂറോ ബാങ്ക്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ 3 മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വെർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായാണ് യോഗം നടന്നത്. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ സഹകരണം ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 മൊറോക്കോയുടെ വിജയം. ഇന്നലെ രാത്രി നടന്ന മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വെ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 10:30 മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മംഗളൂരു തീരത്ത് അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് 6 തീരസംരക്ഷണ സേനയുടെ കപ്പലായ സച്ചേത് രക്ഷപ്പെടുത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് മഞ്ജുമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അന്താരാഷ്ട്ര പാർലമെന്ററി ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ജനപ്രതിനിധികൾക്കും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ആശംസകൾ നേർന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനവിശ്വാസത്തിന്റെയും പൌരാവകാശങ്ങളുടെയും പരമോന്നത വേദിയാണ് പാർലമെന്റെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 3 ഭാഗമായി ഡൽഹിയിൽ എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇന്ന് തുടങ്ങി അടുത്ത മാസം 29 ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാ വീടുകളും സന്ദർശിച്ച് ഫോമുകൾ വിതരണം ചെയ്യും. അന്തിമ വോട്ടർ പട്ടിക 7 പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അംബേദ്കറും ഗാന്ധിയും.
0: അംബേദ്കറും ഗാന്ധിയും എന്ന പരിപാടിയിൽ തൊഴിലാളിയുടെ മൂലധനം എന്ന ഗാന്ധിജിയുടെ ലേഖനം കേൾക്കാം. അവതരണം ഗായത്രി.
1: തൊഴിലാളി വർഗത്തിന് പല തൊഴിലുകളിലുമുള്ള സാമാന്യ വൈദഗ്ധ്യം മുതലാളി വർഗത്തിന് ധനം എന്നതുപോലെയാണ്. തൊഴിലാളിയുടെ തൊഴിൽ വൈദഗ്ധ്യമാണ് അയാളുടെ മൂലധനം. തൊഴിലാളികളുടെ സഹകരണമില്ലാതെ മുതലാളിമാർക്ക് തങ്ങളുടെ മൂലധനം ഫലവത്താക്കാൻ സാധ്യമല്ലാത്തതുപോലെ തൊഴിലാളികൾക്കും മുതലാളിമാരുടെ സഹകരണമില്ലാതെ തങ്ങളുടെ തൊഴിൽ ഫലവത്താക്കാൻ കഴിയുകയില്ല. തൊഴിലാളികളിലും മുതലാളിമാരിലും ബുദ്ധിവികാസം ഒരുപോലെ ഉണ്ടായിരിക്കുകയും പരസ്പരം മാന്യമായി പെരുമാറാനുള്ള തങ്ങളുടെ കഴിവിൽ അവർക്ക് വിശ്വാസം വരികയും ചെയ്താൽ ഒരേ വ്യവസായത്തിലെ തുല്യ പങ്കാളികൾ എന്ന നിലയിൽ അവർ പരസ്പരം ആദരിക്കുകയും വിലമതിക്കുകയും ചെയ്യും. ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത സഹജ ശത്രുക്കളായി അവർ പരസ്പരം കരുതേണ്ട കാര്യമില്ല. മുതലാളിവർഗം സംഘടിതവും സുരക്ഷിതവുമായിരിക്കുമ്പോൾ തൊഴിലാളിവർഗം അങ്ങനെയല്ല എന്നതാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നിർജീവവും യാന്ത്രികവുമായ തൊഴിൽ തൊഴിലാളിയുടെ ബുദ്ധിയെ മുരടിപ്പിക്കുന്നു. അതുകൊണ്ട് മനോവികാസത്തിനുള്ള അവസരം അവർക്ക് കിട്ടാതെ പോകുന്നു. സ്വന്തം അന്തസ്സും പദവിയും മനസ്സിലാക്കാൻ തൊഴിലാളിക്ക് കഴിയാതെയാകുന്നു. കൂലി നിശ്ചയിക്കേണ്ടത് മുതലാളിയാണ് എന്ന് വിശ്വസിക്കാൻ തൊഴിലാളിയെ പഠിപ്പിക്കുന്നു. തൊഴിലാളി ശരിയായ രീതിയിൽ സംഘടിക്കുകയും ബുദ്ധി വികസിപ്പിക്കുകയും ചെയ്യട്ടെ, പല തൊഴിലുകളും പഠിക്കട്ടെ. ഉപജീവന മാർഗം ഇല്ലാതാക്കും എന്ന ഭയം കൂടാതെ തല ഉയർത്തിപ്പിടിച്ച് തൊഴിലാളികൾക്ക് നടക്കാം. മുതലാളിമാരുടെ മുമ്പിൽ തങ്ങൾ നിസ്സഹായരാണ് എന്ന് തൊഴിലാളികൾ കരുതുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ അന്ധവിശ്വാസമായിരിക്കും. ഈ അന്ധവിശ്വാസം വ്യക്തമായി ദൂരീകരിക്കാനാണ് അഹമ്മദാബാദിലെ തൊഴിലാളി യൂണിയൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിയന്റെ പരീക്ഷണം ബന്ധപ്പെട്ടവരെല്ലാം സ്വാഗതം ചെയ്യേണ്ടതാണ്. കഠിനമായി പരിശ്രമിക്കാൻ തൊഴിലാളി യൂണിയൻ എടുക്കുന്ന ദൃഢമായ തീരുമാനത്തെ ആശ്രയിച്ചാണ് വിജയം. തൊഴിലാളികൾക്ക് സ്വന്തം തൊഴിലിൽ ബുദ്ധിപരമായ താൽപര്യം ജനിപ്പിക്കാൻ കഴിവുള്ള യോഗ്യരായ ശിക്ഷകരെ യൂണിയൻ ആ ജോലി ഏൽപ്പിക്കണം. യാന്ത്രികമായി ചെയ്യുന്ന ഒരു കൈത്തൊഴിൽ യാന്ത്രികമായ മറ്റേതു പ്രവൃത്തിയെയും പോലെ മനസ്സിനെയും ആത്മാവിനെയും മുരടിപ്പിക്കുന്നു. ബുദ്ധിശൂന്യമായ ശ്രമം ജീവൻ നഷ്ടപ്പെട്ട ശരീരം പോലെയാണ്.
0: അംബേദ്കറും ഗാന്ധിയും. അവതരണം ഗായത്രി. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അമ്മ, അമൂല്യ സ്നേഹത്തിന്റെ അവസാന വാക്ക്. ആദിപദം ഏതെന്ന് ചോദിച്ചാൽ അമ്മ എന്ന് തന്നെ മറ്റൊരാലോചന കൂടാതെ പറയാനാവും. ആദിബോധവും അമ്മ തന്നെയാണ്. ആദ്യ ഗന്ധം, ആദ്യ സ്പർശം, ആദ്യ രുചി എല്ലാം അമ്മ തന്നെയാണ്. പാലൂട്ടി സ്നേഹം കൊണ്ടു പൊതിഞ്ഞ് നെഞ്ചിലെ ചൂടോടു ചേർത്ത് അമ്മ നമ്മളെ വളർത്തുന്നു. ഒരു കുഞ്ഞു പിറക്കുന്ന അതേ സമയം ഒരമ്മയും പിറക്കുന്നു എന്ന് ഓഷോ വചനം. അതിനു മുൻപ് അവളിലെ സ്ത്രീയേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മ ഉണ്ടായിരുന്നില്ല. അമ്മ ഒരു പുതിയ പിറവിയാണ്. നീ മഹായോഗിയായി. നിന്നെ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയതിനു പകരമായി അമ്മയ്ക്ക് നീ എന്താണ് തരിക? ശങ്കരാചാര്യരോട് അമ്മ ചോദിച്ചു, അമ്മയുടെ കടം വീട്ടാൻ എന്താണ് കൊടുക്കുക? ലോകത്തിലെ ഒരു മുതലുകൊണ്ടും ആ കടം വീട്ടാനാവില്ല. നിസ്സഹായത അറിയിച്ചുകൊണ്ട് ശങ്കരൻ അമ്മയോട് പറഞ്ഞു, അസ്താം താവതീയം പ്രസ്തുതി സമയേ ദുർവാരശൂലവൃഥ നൈരുജ്യം തനുശോഷണം മലമായി ശയ്യ ച സാംവത്സരി ഏകസ്യാദി ന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യക്ഷമോ ദാതും നിഷ്കൃതിരുന്നതോവിതനായ സ്ത്യൈസ്യൈ ജനനൈ നമ. മാനവരാശിയുടെ ചരിത്രം നിങ്ങളിൽ ഒരാൾ എഴുതുന്നുവെങ്കിൽ അതിലൂടെ നിങ്ങൾ കുറിക്കുന്നത് അമ്മയുടെ ചരിത്രം തന്നെയാണ്. ഞാൻ എന്നും എന്റെ അമ്മയുടെ പ്രാർത്ഥനകൾ ഓർമ്മിക്കാറുണ്ട്. അതെപ്പോഴും എന്റെ ഒപ്പമുണ്ടായിരുന്നു. എന്റെ ജീവിതത്തോടൊപ്പം എല്ലാ കാലത്തും ഒട്ടിപ്പിടിച്ച് കിടപ്പുണ്ടായിരുന്നു അത് എന്ന് എബ്രഹാം ലിങ്കൺ. അമ്മയെക്കുറിച്ചുള്ള ഇന്നത്തെ പരിപാടിയിൽ നമുക്കൊരു കവിത കേൾക്കാം.

0: നിത്യം.
1: ഇനിയുമുള്ള ജീവിത പാതകളിലൊക്കെയും നീ കൂടെ വേണമെന്നമ്മേ, എത്ര നല്ല വരികൾ. ഉമ്മ ഒരു വലിയ കൊട്ടയ്ക്കകത്ത് നെല്ലെടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ പ്രസവിച്ചുപോയി. പ്രസവിച്ചിട്ട് കൊട്ടയുടെ ഇപ്പുറത്താണ് ഞാൻ കിടക്കണത്. അപ്പ ഉമ്മ ചൂടുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി കുറച്ചിരിക്കുമ്പോഴാണ് ഓർക്കുന്നത് എന്നെ പ്രസവിച്ചിട്ടുണ്ടല്ലോ എന്ന്. അപ്പോ വീട് പകുതി കത്തിപ്പോയി. എന്റെ ഉമ്മ വന്ന് എന്നെ എടുത്തോണ്ട് പോയി. ആ കുട്ടിയാണ് ഞാൻ. വൈക്കം മുഹമ്മദ് ബഷീർ ഉമ്മയെ ഓർക്കുന്നത് ഇങ്ങനെയാണ്. അമ്മയെക്കുറിച്ച് ഒരു പാട്ട് കേൾക്കാം.

അമ്മ അവതരണം കരുണ ആർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം സിദ്ധാർത്ഥ് ലാൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. ശ്രോതാക്കളുടെ കൗതുകമുണർത്തുന്നതും രസകരവുമായ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ എന്ന പരിപാടിയിൽ ഇന്ന് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഉത്തരം കോഡ് നിന്നും വേണുഗോപനാണ്. വേണുഗോപൻ ചോദിച്ചിരിക്കുന്നത് ബൾബ് ഫ്യൂസായി പോകുന്നത് എന്തുകൊണ്ട് എന്നതാണ്. ബൾബ് കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നിരവധി പരീക്ഷണങ്ങൾക്കൊടുവിൽ നിഷ്ക്രിയ വാതകങ്ങളായ നൈട്രജനോ ആർഗണോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ബൾബിനുള്ളിൽ നിറച്ച് ടങ്സ്റ്റൺ എന്ന ലോഹം കൊണ്ട് ഫിലമെന്റ് ഉണ്ടാക്കിയാണ് അദ്ദേഹം ബൾബ് ഉണ്ടാക്കിയത്. ഏതെങ്കിലും തരത്തിൽ പുറത്തുള്ള വായു ബൾബിനുള്ളിൽ കടന്നാൽ ബൾബ് ഫ്യൂസാകും. ലൈനിൽ വോൾട്ടത കൂടിയാലും ബൾബ് ഫ്യൂസാകും. ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ ബൾബിലെ ഫിലമെന്റിന് 3000 മണിക്കൂറോളം കത്തി നിൽക്കാനാകും. അത് കഴിയുമ്പോൾ ഫിലമെന്റ് ബാഷ്പീകരിച്ച് കനം കുറഞ്ഞ് പൊട്ടി ഫ്യൂസായി പോകും.
0: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. അവതരണം സൂഷ്മ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
2: മനസ്സോട് ചേർക്കാം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഉപഗുപ്തന്റെ അനുകമ്പ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം സൂരജ് സത്യൻ.

ആരാണ് ഈ ഉപഗുപ്തൻ? അദ്ദേഹം കാണിച്ച കാരുണ്യം എന്താണ്? ഉത്തരം, കുമാരനാശാന്റെ കരുണ. മഹാകവി കുമാരനാശ, സ്നേഹഗായകൻ എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹം? അദ്ദേഹത്തിന് സ്നേഹമെന്നത് ഉപരിപ്ലവമായ ഒരു വികാരം മാത്രമായിരുന്നില്ല, സ്വാർത്ഥമോഹമായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അലതല്ലിയിരുന്ന രണ്ട് വിഭിന്ന ചിന്താഗതികൾ. ഒന്ന്, ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യൻ എന്നുള്ള തലത്തിൽ അദ്ദേഹം ആർജിച്ചെടുത്ത ആത്മീയ ചിന്ത. മറ്റൊന്ന്, ക്രാന്തദർശിയും പ്രതിഭാധന്നുമായ ഒരു കവി, പ്രകൃതി സഹജമായ കാമനകളിൽ നിന്ന് ആർജിച്ചെടുത്ത ലോകാനുരാഗ ചിന്ത. ഇവ തമ്മിലുള്ള സംഘർഷം, ഒടുവിൽ ലോകാനുരാഗ ചിന്ത വിജയിച്ചു. അതുകൊണ്ടാണ് ലോകാനുരാഗമില്ലാത്തവരെ നരന്റെ ആകാരമാർന്നിവിടെ ജയിച്ചിടായവൻ എന്ന് അദ്ദേഹം പാടിയത്. ചിന്നസ്വാമി എന്ന നിലയ്ക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായി ആത്മീയ മാർഗം തുടരുകയും ഒടുവിൽ അതിൽ നിന്നും പിന്നീട് അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുന്ന വിവേകശാലിയായി അദ്ദേഹം സാമുദായിക പ്രവർത്തനം നടത്തുകയും തൻ്റെ 45-ാമത്തെ വയസ്സിൽ കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്തു. സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ രൂപമാണ് അനുകമ്പ, അഥവാ ബുദ്ധദർശനങ്ങളിൽ ഒന്നായ കരുണ. അതുകൊണ്ടായിരിക്കും ഒരു കാലത്ത് ഉപഗുപ്തൻ്റെ അനുകമ്പ എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ഒരു കൃതിക്ക് പിന്നീട് അദ്ദേഹം കരുണ എന്ന പേര് നൽകിയത്. ആ കരുണ നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയ്ക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ്. കഥ നടക്കുന്നത്

കരുണ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ആദ്യത്തെ പദം അനുപമ കൃപാനിധി. ശ്ലോകാർത്ഥേന പ്രവിക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭി ദയാസമം നാസ്തി പുണ്യം പാപം ഹിംസാസമം നഹി.

അമ്പേറ്റുപടിയും അരയണത്ത് എല്ലാ എതിർപ്പുകളും അവഗണിച്ച് രക്ഷിച്ചു. യാഗശാലയിലേക്ക് കൊണ്ടുപോകുന്ന ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് കാലൊടിഞ്ഞ് നടക്കാൻ വയ്യാതായപ്പോൾ അതിനെ തന്റെ തൊഴിലേറ്റി തന്റെ കഴുത്തു നീട്ടി എന്റെ

ഈ വർണ്ണനകളെല്ലാം ബുദ്ധദേവനെ കുറിച്ചാണ്. ഇത് സൂര്യദേവനും യോജിക്കുന്നതാണ്. സൂര്യദേവനും അനുപമ കൃപാനിധിയും അഖിലബാന്ധവനുമാണ്. ശാക്യജിനദേവൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ശാക്യവംശത്തിൻ്റെ കുലകൂടസ്ഥനാണ് സൂര്യദേവൻ. അങ്ങനെ ഒരു ഉപമാലങ്കാര ധ്വനിയോടെയാണ് കുമാരനാശാൻ കരുണ ആരംഭിക്കുന്നത്.

എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ലോകസുന്ദരിക്കും തന്റെ വാക്കുകൾ കൊണ്ട് ജനഹൃദയങ്ങളെ അമ്മാനമാടുന്ന രാഷ്ട്രീയ നേതാവിനും അങ്ങനെ എല്ലാവർക്കും തന്നെ ഈ ഭൂമിയിൽ ജനിച്ചെല്ലാവർക്കും തന്നെ ധനിക ദരിദ്ര ഭേദമില്ലാതെ അവസാനം എത്തിച്ചേരേണ്ട അധ്യാത്മ വിദ്യാലയം, അതെ ഒരു ചുടുകാട്. ആ ഭീകര പ്രദേശത്തേക്ക്

കാറ്റിൽ പറന്നെത്തുന്നത് പോലെ ഒരു തേജോമയമായ രൂപം. മഞ്ഞ പിഴിഞ്ഞു ഞൊറിഞ്ഞെടുത്തുള്ളൊരു മഞ്ഞുപൂവാടയാൽ വേലിമൂടി മുണ്ഡനം ചെയ്തു ശിരസും മുഖചന്ദ്ര മണ്ഡലം താനും മസൃണമാക്കി ദീർഘവൃത്താകൃതിയാം മരയോടൊന്ന് ദീർഘമാം വാമഹസ്തത്തിലേന്തി ദക്ഷിണഹസ്തത്തിലേലും വിശറിപ്പൻ പക്ഷമിളക്കി തൊട്ടുവീശി നടന്നു വരുന്ന ഒരു ബുദ്ധ ഭിക്ഷു. മനോഹരമായ ഒരു ചിത്രം വരച്ചു കാണിച്ചു ആശാൻ. വേഷം കണ്ടാൽ അറിയാം ശിവനല്ല, സാക്ഷാൽ ശിവഭക്തനുമല്ല. പിന്നെ അദ്ദേഹം ഇവിടെ വന്നത്, അദ്ദേഹം നടന്നെടുക്കുന്നോറും കൂട്ടം കൂടിയിരിക്കുന്ന കാക്കകൾ പറന്നകലുന്നു. പെട്ടെന്ന് എന്തോ കണ്ട് അദ്ദേഹം ഒന്ന് അമ്പരന്നു നിന്നു. അതാ അവിടെ

അതാ കുരിഞ്ഞിരുന്ന് കരയുന്ന ഒരു പെൺകുട്ടി. അവളിടയ്ക്ക് തലയുയർത്ത് നോക്കുന്നു. തന്റെ കയ്യിലുള്ള ഒരു മരച്ചില കൊണ്ട് മലങ്കാക്കകളെ ആട്ടിപ്പായിക്കുന്നു.

ആൽപ്പാമരം അരിഞ്ഞു കൂട്ടിയതുപോലെ ചേലച്ചീന്തുകൊണ്ട് മറച്ചിരിക്കുന്ന എന്തോ ഒന്ന്, ഒരു നീണ്ട പിണ്ഡം. അത് തുണി കൊണ്ട് മറച്ചിട്ടുണ്ടെങ്കിലും വിൽക്കാനിട്ടിരിക്കുന്ന കുങ്കുമപ്പൊതി പോലെ കിടക്കുന്നു. വന്ന ബുദ്ധഭിക്ഷു അത് കണ്ട് അമ്പരന്നു. അദ്ദേഹം ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു, വാ

0: ആപത്തിൽപ്പെട്ടിരിക്കുന്ന സ്ത്രീ വാസവദത്ത തന്നെയാണോ എന്ന് ചോദിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അവളെ പരിചയം കാണും. ഞാൻ ഉപഗുപ്തനാണോ എന്ന് പറയണമെങ്കിൽ അവൾക്കും അദ്ദേഹത്തെ പരിചയം കാണും. എന്തായിരുന്നു ഉപഗുപ്തനും വാസവദത്തയും തമ്മിലുള്ള ബന്ധം? അല്ലെങ്കിൽ തന്നെ ആരാണ് ഈ വാസവദത്ത?
1: വാസവദത്താഖ്യയായ
0: വാസവദത്ത എന്നു പേരുള്ള

വാസവദത്ത എന്ന് പേരുള്ള വാരസുന്ദരി എന്ന് പറഞ്ഞാൽ വേശ്യാവൃത്തി തൊഴിലാക്കിയിട്ടുള്ളവർ. പഴയകാലത്ത് നമ്മുടെ കേരളത്തിൽ ആ തൊഴിൽ സ്വീകരിച്ചിരുന്നവർ ധാരാളം ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഒരുപാട് വേശ്യാംഗനമാർ, ഇട്ടിയച്ചി, ഉണ്ണിച്ചിരുദേവി, ഉണ്ണിയച്ചി. നമ്മുടെ കാരണവന്മാർക്കൊക്കെ അവർ നല്ല പരിചയമായിരുന്നു. എന്ന് വെച്ചാൽ അവർ വേശ്യാലയങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു എന്നല്ല, മറിച്ച് ആ തൊഴിലിൻ്റെ പ്രത്യേകത അതായിരുന്നു എന്ന് മാത്രം. അതുപോലെ ഇവിടെ

അകത്താളിരുന്നാൽ കാണും ചെറുമതിലിനുള്ളിൽ. സാധാരണ നമ്മളൊക്കെ മതിലും വേലിയൊക്കെ കിട്ടുന്നത് അകത്താളിരുന്നാൽ കാണാതിരിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇവിടെ മതിൽ കെട്ടിയിരിക്കുന്നത് അകത്താളിരുന്നാൽ എല്ലാം കാണാവുന്ന വിധത്തിലാണ്. എന്തിനാണത്? അതിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. അവിടെ ആ മതിലിൻ്റെ ഉള്ളിൽ

കസവ് പോലുള്ള പട്ടുപാവാട ഒരു വശത്താക്കി, വിടരാത്ത മുല്ലമാല മിന്നും കാർകൂന്തൽ, കരിവാർമുകിലിനിടയിൽ മൃഗമത പൊട്ടിയെന്ന മുഖചന്ദ്രൻ സ്ഫുരിക്കുമാറ്,

கட்டிய ராஜ்ய கணக்கே உரன் மஞ்சுளாங்கி மதிமோகினி அதா அப்படி அங்கே இருக்கணும். சுருக்கி பண்ணால் புத்ததேவன் ലോകത്തിന് മുഴുവൻ വെളിച്ചം പകർന്നുകൊണ്ട് ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ ഉത്തരമധുരാപുരിയുടെ വടക്കു ഭാഗത്ത് ജീവിതം പോലെ നീണ്ടുപോകുന്ന ആ വിശാലമായ പാതയുടെ കിഴക്ക് ഭാഗത്ത് ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന ആ മണിമാളികയുടെ തെക്കേ മലർമുറ്റത്തിൽ അശോകം വെൺകൊറ്റക്കുട വിരിച്ച ആ അതിന്റെ താഴെ ആ മത്രണശിലാസനത്തിൽ കഞ്ചബാണന്റെ പട്ടം കിട്ടിയ പോലെ ഒരു മതിമോഹിനി അവളാണ്.

ഈ സന്ധ്യാനേരത്ത് അവൾ അങ്ങനെ ഇരിക്കാൻ കാരണം, ഇങ്ങനെ സർവാഭരണ വിഭൂഷിതയായിരിക്കാൻ കാരണം ആരെങ്കിലും വലവീശി പിടിക്കുവാനാണോ? അല്ല, ആ തൊഴിലിൻ്റെ പ്രത്യേകതയാണല്ലോ. ആ ഭാവം കണ്ടാലറിയാം, ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് മറ്റൊരു സൗന്ദര്യധാമം അങ്ങോട്ട് കടന്നു വന്നു. അവൾ നടന്ന് നടന്ന് നടവരെ എത്തി.

നീ പോയ കാര്യം ഫലിച്ചു കാണും. നീ ആണെങ്കിൽ ചതുരയല്ലേ, അദ്ദേഹമാണെങ്കിൽ മനുഷ്യനാണല്ലോ, അതുകൊണ്ട് നീ പോയ കാര്യം സാധിച്ചു കാണും. വാസവദത്ത അങ്ങനെ പറഞ്ഞതിൽ തെറ്റില്ല. കാരണം പെണ്ണിൻ്റെ കടക്കണ്ണിൻ്റെ മുൻപിൽ മയങ്ങി വീഴാത്ത പുരുഷന്മാരില്ല നമ്മുടെ ചരിത്രത്തിൽ. നമുക്കറിയാമല്ലോ, മേനകയുടെ മുമ്പിൽ വിശ്വാമിത്രൻ, രംഭയുടെ മുമ്പിൽ രാവൺ. എന്തിന്? സാക്ഷാൽ ദാക്ഷായണിയുടെ ദേഹവിയോഗത്തിൽ മനം തൊന്ന് തപസ് ചെയ്തിരുന്ന പരമേശ്വരൻ പാർവതീദേവിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ അങ്ങ് മയങ്ങി വീണുപോയി. അതുപോലെ എനിക്ക് യാതൊരു സംശയവുമില്ല, നീ പോയ കാര്യം സാധിച്ചു കാണും. പക്ഷേ വാസവദത്തയുടെ വാക്കുകൾ കേട്ടതും തോഴി വല്ലാത്തൊരു പാരവശ്യത്തോടെ

സമയമായില്ലെന്നു, സമയമായില്ലെന്നു, ഇങ്ങനെ സമയമായില്ലെന്ന് അദ്ദേഹം പറയണമെങ്കിൽ അദ്ദേഹം ആരായിരിക്കും? അദ്ദേഹം ആരായിരിക്കും? സംഭവം ഇതാണ്, വാസവദത്ത കാമുകന്മാരുടെ ഹരമായിരിക്കുന്ന കാലഘട്ടം. പണമുണ്ടാക്കണമെന്നുള്ളതിൽ കവിഞ്ഞ് അവൾക്ക് യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. കാരണം ആ തൊഴിലിൻ്റെ പ്രത്യേകത അതാണല്ലോ, വാർദ്ധക്യമെന്നൊരു കടൽ കടക്കാനുണ്ട്. വയസ്സുകാലത്ത് ഒരുത്തനും തിരിഞ്ഞു നോക്കുകയില്ല, അതുകൊണ്ട് എങ്ങനെയും പണം സമ്പാദിക്കണം, അതായിരുന്നു അവളുടെ ചിന്ത. പക്ഷേ ഒരാൾക്ക് മുന്നിൽ മാത്രം അവൾക്ക് വഴങ്ങേണ്ടി വന്നു, ഒരു തൊഴിലാളിത്തലവൻ്റെ മുന്നിൽ. അയാൾ തനിക്കെതിരായാൽ, തൊഴിലാളികൾ തനിക്കെതിരായാൽ തൻ്റെ തൊഴിലിലെന്തെങ്കിലും തടസ്സം നേരിടുമോ എന്നവൾ ഭയപ്പെട്ടു. ഒരു ദിവസം അവൾ തൻ്റെ ആ മട്ടുപ്പാവിലിരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്തൊരു ശബ്ദം കേട്ടു. കിളിവാതിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആ വഴിയിലൂടെ നടന്നു പോകുന്ന കുറെ ബുദ്ധഭിക്ഷുക്കൾ, അവരെ നയിക്കുന്ന ആ തേജോമയമായ രൂപം, അത് മറ്റാരുമായിരുന്നില്ല, ബുദ്ധദേവന്റെ ഉത്തമ ശിഷ്യനായ ഉപഗുപ്തൻ. അദ്ദേഹത്തെ കണ്ടതും അവൾ അത്ഭുതപ്പെട്ടു പോയി. ആ സൗന്ദര്യത്തിൽ അലിയാൻ അവൾ കൊതിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കായി പല പ്രാവശ്യം തൻ്റെ തോഴിയെ പറഞ്ഞയച്ചു, പക്ഷെ പ്രയോജനമുണ്ടായില്ല. ഇന്നെങ്കിലും അതിനവസരം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് തോഴി പറയുന്നത്, സമയമായില്ലെന്ന്. സമയമായില്ലേ, സമയമായില്ലേ? തൻ്റെ കയ്യിലിരുന്ന മലർച്ചണ്ട് വേദനയോടെ വലിച്ചെറിഞ്ഞ് വാസവദത്ത പറയുന്നു,

0: പറയുന്നതായിരിക്കും. കാട് ചൊല്ലുന്നതാണ് കബളിപ്പിക്കുവാൻ വേണ്ടി ആ ഉൽപ്പലബാണൻ കളവ് പറയുന്നതായിരിക്കാം. അതോ ഗണികയുടെ വീട്ടിലേക്കല്ലേ വരുന്നത്? ഒരു പക്ഷേ കയ്യിൽ പണം കാണില്ല. പക്ഷേ തോണി, ഞാൻ കൊതിപ്പത് ആ കോമളന്റെ പ്രേമം മാത്രമാണ്, സ്നേഹം മാത്രമാണെന്ന് നീ അദ്ദേഹത്തോട് പറഞ്ഞില്ലേ?
1: വാസ്തവത്തിൽ എല്ലാവിധ സുഖഭോഗങ്ങളും അനുഭവിച്ചു കഴിയുന്ന എനിക്ക് ഇങ്ങനൊരു വശക്കേട്,
0: ഹൃദയ ദൗർബല്യം വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉപഗുപ്തന്റെ അനുകമ്പ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം സൂരജ് സത്യൻ.
3: ശ്രോതാക്കൾ ഇതുവരെ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നിനച്ചിരിക്കാതെ അമ്മ പോയി. മംഗലശ്ശേരിയിലെ പൂമുഖത്ത് നിറഞ്ഞു കത്തിയ നിലവിളക്കാണ് കെട്ടുപോയത്. അതോടെ മനസ്സിലും മച്ചകങ്ങളിലും ഇരുട്ടായി, കട്ട പിടിച്ച് ഇരുട്ട്. ഒന്നും കാണാൻ വയ്യാത്തൊരവസ്ഥ, എവിടെയോ ഇടറിപ്പോകും പോലെ. മാപ്പർഹിക്കാത്ത തെറ്റുകളുടെ ഭാരവും പേറി ശാപങ്ങളുടെ തീയാളുന്ന കളിയരങ്ങിൽ ഇനിയും എത്ര കാലം ആർക്കറിയാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സ്നേഹിക്കാൻ എളുപ്പമാണ്, ജീവിക്കാൻ പ്രയാസവുമില്ല. പക്ഷേ ഒരാളെ അയാളുടെ അന്തരംഗങ്ങൾക്ക് സമം സമമായി നിന്ന് മനസ്സിലാക്കുക എന്നത് എളുപ്പമല്ല, പ്രയാസവുമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

0: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സുസ്വാഗതം. നിങ്ങൾ പറയുന്ന കഥകളും പങ്കിടുന്ന ചിന്തകളും ആവശ്യപ്പെടുന്ന ഗാനങ്ങളും ചേർന്ന് ഹൃദയത്തിൽ തടുന്ന ഒരു സായാഹ്നം നമുക്ക് സൃഷ്ടിക്കാം. ഓരോ ശബ്ദത്തിനും പറയാനൊരു കഥയുണ്ട്, ഓരോ ഗാനത്തിനും പങ്കുവയ്ക്കാൻ ഓരോ ഓർമ്മയുമുണ്ട്. സംഗീതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും യാത്രയിൽ നമുക്ക് പരസ്പരം കൂട്ടായിരിക്കാം. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കും ഭാരങ്ങൾക്കും നടുവിൽ നമുക്ക് ഒരുമിച്ച് ഹൃദയം തൊടുന്ന കുറച്ച് നിമിഷങ്ങൾ സമ്മാനിക്കാം. സന്തോഷങ്ങളും ദുഃഖങ്ങളും ഓർമ്മകളും പ്രിയ ഗാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഓരോ കോളും ഓരോ പാട്ടും സാന്ത്വനവും സന്തോഷവും നമുക്ക് പകർന്നു നൽകട്ടെ. ഈ മനോഹരമായ യാത്രയിൽ സ്വപ്നങ്ങളുടെയും ഓർമ്മകളുടെയും താളത്തിൽ ചുവടുവയ്ക്കുന്ന ഈ സംഗീത യാത്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: കുറെ നാളായല്ലോ സുരേന്ദ്രൻ ചേട്ടാ.
1: അതെ അതെ.
0: എന്ത് പറയുന്നു?
1: ഒന്നും പറയാനില്ല.
0: ഒന്നും പറയാനില്ല. സുഖമാണോ?
1: വലിയ കുഴപ്പമില്ല. കഴിഞ്ഞു പോണം. എന്ന് പറയാം?
0: എന്ന് പറയാനേ പറ്റൂ. ആരോഗ്യാവസ്ഥയൊക്കെ?
1: നടക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. കാലുകളെല്ലാം ബലം കുറഞ്ഞു.
0: ആ, പഴയതുപോലെ ഒരിത് വരുന്നില്ല.
1: ഇല്ല ഇല്ല, ഇന്നും ഉണ്ടാകില്ല. എന്തായാലും ഇങ്ങനെ പോയാൽ മതി. എന്നെക്കാലം അവശരായ ഇത്രയും ജനങ്ങളുണ്ട്.
0: പിന്നെ ഇത്രയും വയ്യായ്മയിൽ നിന്ന് നമുക്ക് നടന്ന് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ.
1: ഇപ്പോഴും പറ്റുന്നുണ്ട്. വടി വേണമെന്ന് മാത്രമേ.
0: പള്ളിയിലോട്ടൊക്കെ പോവാറുണ്ടോ ഇപ്പം?
1: ഇല്ല ഇല്ല, അത് കല്ലില്ല. അങ്ങോട്ട് പോകാൻ
0: ഇപ്പൊ വീട്ടിനകത്ത് ഒക്കെ നിന്ന് തിരിയാനൊക്കെ പറ്റുന്നുള്ളൂ. എന്നാലും റേഡിയോ കേൾക്കലൊന്നും ഒഴിവാക്കിയിട്ടില്ല. റേഡിയോ ആണ് നമ്മുടെ ഒരു കൂട്ടല്ലേ. പുസ്തക വായന വല്ലതും നടക്കുന്നുണ്ടോ?
1: എന്തെങ്കിലുമൊക്കെ
0: കൈ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വായിക്കും. സാറ് ഒരു പുതിയ പുസ്തകം, മനോയാനം എന്ന് പറയാം, എങ്ങനെ അറിഞ്ഞു? ആകാശവാണിയുടെ പരസ്യത്തിൽ കേട്ടു.
1: മനോയാനം
0: പുസ്തകത്തിന്റെ പേരും അത് തന്നെയാണ്, മനോയാനം. മനസ്സിന്റെ സങ്കീർണതകളിലൂടെയുള്ള ഒരു യാത്ര.
1: അപ്പൊ
0: അത് കേട്ടു. ശരിക്കും മനഃശാസ്ത്രപരമായ ഒരു പുസ്തകമാണ്. ആ, നമ്മുടെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ മനഃശാസ്ത്രപരമായി നമുക്കത് എങ്ങനെ വിശകലനം ചെയ്യാം, അതൊക്കെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളാണ് വളരെ ലളിതമായി പറഞ്ഞു പോകുന്നത്. എപ്പോഴും എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും വായിക്കുമല്ലോ ചേട്ടൻ? എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും വായിക്കുമല്ലോ? ഇത് ശരിക്കും ഒരു ശാസ്ത്ര പുസ്തകമാണ്. അപ്പോ ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? ആ, നമ്മുടെ ലിയോണും ലിയയും ഒക്കെ ഇപ്പൊ എന്ത് പറയുന്നു? വലിയ ക്ലാസ്സിലൊക്കെ ആയല്ലോ അല്ലേ? ഓ, ശരി ശരി ശരി. വൈഫും ഒക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ. എന്റെ അന്വേഷണം പറയണേ. ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ? ഓ, പാട്ടൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കാണ് വിളിക്കുമ്പോ കിട്ടാൻ വേണ്ടി. കറുത്ത കൈ. അതെ അതെ, കമുകറ പുരുഷോത്തമൻ തന്നെയാണ് പാടിയിരിക്കുന്നത്. കമുകറ പുരുഷോത്തമൻ മാത്രമല്ലേ പാടിയിട്ടുള്ളൂ? ഓ, രണ്ടുപേര് ചേർന്നിട്ടുള്ള പാട്ടാണെങ്കിൽ ചിലപ്പോ ഉണ്ടാവും. എം എസ് ബാബുരാജ് സംഗീതം പാടുന്ന പാട്ടാണ്
1: എനിക്ക് തോന്നുന്നത്.
0: എന്തെങ്കിലും പക്ഷേ കറക്റ്റ് ആണത്. കമുകറയും കെ ജെ യേശുദാസും കൂടെ ചേർന്ന് തന്നെയാണ് പാടിയിട്ടുള്ളത്. ഓർമ്മശക്തിയാ കറക്റ്റാ. ഓർമ്മയ്ക്കൊന്നും പ്രശ്നം വരണ്ട. എം എസ് ബാബുരാജ് സംഗീത സംവിധാനം പകർന്ന മനോഹരമായ പാട്ടാണ്. ശരി, അപ്പൊ കൊറേ നാളിന് ശേഷം സംസാരം കേൾക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അല്ല, ഞാൻ നേരിട്ട് കേൾക്കുന്നില്ലല്ലോ. ഇടയ്ക്കിടെ ഉള്ള പ്രോഗ്രാംസും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. ശരി
1: ശരി.
0: അതെ, മൂന്ന് വർഷമായെന്ന് തോന്നുന്നു അല്ലേ പരസ്പരം കണ്ടിട്ട്? മൂന്നാണോ രണ്ടാണോ? ഞങ്ങൾ അവിടെ വന്നതിന് ശേഷം മൂന്ന് വർഷം. ഇത് മൂന്നാം വർഷത്തില്, ആ മൂന്നാം വർഷമാണ്. എന്നാലും അന്ന് കണ്ട മുഖമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് കാണാലോ. ശരി ശരി ചേട്ടാ, അപ്പൊ നമുക്ക് റേഡിയോ വീണ്ടും കേൾക്കുക, വല്ലപ്പോഴൊക്കെ ഇതുപോലെ വിളിക്കുക. എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓ, കുളപ്പട മോഹനം ചേട്ടന് വേണ്ടി പ്രത്യേകിച്ച്. ശരി ശരി ശരി ചേട്ടാ, അപ്പൊ പാട്ട് കേൾക്കാം. പോക്കുവിൽ തത്സമയ പരിപാടിയിൽ കുളപ്പട എന്ന് സുരേന്ദ്രൻ ചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത്. നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്, എല്ലാ പ്രോഗ്രാമുകളും കേട്ട് സുഗതമീ നേരം കൂടെ കേട്ടാണ് അദ്ദേഹം ഉറങ്ങാറുള്ളത്. ഒരു നല്ല റേഡിയോ ശ്രോതാവാണ്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട കറുത്തകൈ എന്ന ചിത്രത്തിലെ പൂക്കാത്ത മാവിലെ എന്ന് തുടങ്ങുന്ന പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739112. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

കാട്ട കണ്ണിട്ട് ഒളിച്ചു കളിക്കണ ഓ മന കുയിലാളെ ആ ഒട്ട കണ്ണിട്ട് ഒളിച്ചു

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്നേഹസ്വാഗതം. മനസ്സ് തുറന്നുള്ള വർത്തമാനങ്ങൾ നമുക്ക് കേൾക്കാം. നമുക്കിന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാം വരികളിലൂടെയും വാക്കുകളിലൂടെയും. നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും സുഖവുമുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: ടി വി മുഹമ്മദ് വടക്കേ വാവനൂരാണ്. യൂണിഫോമിന്റെ തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങി. ഇനി പ്ലസ് വണ്ണരുടെ യൂണിഫോം അങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതനുസരിച്ച് അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. രണ്ടു മാസം മുമ്പേ നല്ല തിരക്ക് തന്നെയായിരുന്നു.
0: തിരക്കായാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. തിരക്കുണ്ടായാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ.
1: തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്.
0: അതെ അതെ, നമ്മുടെ ജീവിതം.
1: പിന്നെ മഴ തുടങ്ങി, മഴക്കാലമാണ്. പിന്നെ രാവിലെ ഒക്കെ നല്ല മഴ തന്നെയായിരുന്നു. തെളിഞ്ഞു നിൽക്കുന്നുണ്ട്.
0: അതെ അതെ, മഴക്കാലമാണ്, ഇങ്ങനെ മഴ പെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത്ര കാര്യമാത്രമായി മഴ കിട്ടുന്നതുമില്ല.
1: ഇല്ല, ആനയുണ്ട്. മഴ പോയാൽ നല്ല ചൂടാണ്. ഇനി അങ്ങനെയൊക്കെ പോകുന്നു വിശേഷങ്ങള്.
0: അതെ, എന്നാ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് എനിക്ക് ഭീമൻ എന്ന സിനിമയിലെ
0: ഏത് സിനിമയാണ്?
1: ഭീമൻ, രഘു നായകനായി അഭിനയിച്ചൊരു സിനിമയാണ്.
0: രഘു,
1: ഭീമൻ രഘു എന്നാണ് പിന്നെ അതിനുശേഷം വന്നത്.
0: ഓ, അത് ശരി, അത്
1: ശരി.
0: ഭീമൻ എന്നാണ് സിനിമയുടെ പേരല്ലേ?
1: അതെ അതെ അതെ.
0: തേന്മല തേരിലേറിവ. ഓക്കെ, അധികം അങ്ങനെ കേൾക്കുന്ന പാട്ടെല്ലാം തോന്നുന്നല്ലേ. ഉമ്മർ സംഗീതം പകർന്ന പാട്ടാണ്. വർക്ക് വളരെ കാര്യമായി നടക്കട്ടെ. അപ്പൊ ഈ പാട്ട് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് ആസ്വദിക്കാം.
1: ഓക്കെ,
0: ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ വടക്കേ ഭാവന്നൂരിൽ നിന്ന് ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് പി വി മുഹമ്മദ്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട് ഭീമൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്കത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പൂക്കോയിൽ തത്സമയ പരിപാടിയാണ്. പ്രത്യാശയുടെയും പുതിയ തുടക്കങ്ങളുടെയും ഒരു മനോഹരമായ വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. ഒരേ താളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും നമ്മളൊന്ന് തളർന്നു പോയാൽ ഓർക്കുക, അതൊരവസാനമല്ല, മറിച്ച് കൂടുതൽ കരുത്തോടെ മുന്നേറാനുള്ള ഒരു ചെറിയ ഇടവേള മാത്രമാണെന്ന് ഓർക്കുക. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ മാഡം, സൗമ്യയാണ്.
0: ആ, സൗമ്യയാണ്. എവിടുന്നാണ് സൗമ്യ?
1: തെക്കേക്കോട്ട.
0: തെക്കേക്കോട്ട. എന്നെ പറഞ്ഞ് തെറ്റിക്കോന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചോദിച്ചത്. എന്റെ അടുത്ത് പടിഞ്ഞാറേ കോട്ടയെന്നാണ് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ തെക്കേക്കോട്ടയിൽ എന്തുണ്ട് വിശേഷമൊക്കെ?
1: സുഖം തന്നെ മാഡം, സുഖം തന്നെ.
0: തെക്കേക്കോട്ട തുറന്നു കിടക്കുകയാണോ?
1: അത് തുറന്നു തന്നെ കിടക്കുന്നു.
0: തുറന്നു തന്നെ കിടക്കുന്നു. നമുക്ക് എപ്പോ വേണമെങ്കിലും വരാം.
1: എപ്പോ വേണമെങ്കിലും മാഡത്തേക്ക് ക്ഷണിച്ചിരിക്കുന്നു എല്ലാവരും.
0: എല്ലാവരും വന്നാൽ എന്ത് തരും?
1: വന്നാൽ മാഡത്തിന് എല്ലാവർക്കും എന്ത് ഇഷ്ടമാണോ അതിനാ തരും.
0: സൗമ്യ തന്നെ എനിക്ക് എല്ലാം ഉണ്ടാക്കി തരണം.
1: ഓ, തീർച്ചയായിട്ടും.
0: കൃഷ്ണൻ അച്ഛനെ വിളിക്കാൻ പാടില്ല.
1: ഓക്കെ.
0: അച്ഛൻ വെറുതെ നോക്കിക്കൊണ്ട് നിക്കുള്ളൂ, ബാക്കിയെല്ലാം സൗമ്യ ചെയ്തു തരണം.
1: ഓക്കെ.
0: നല്ല തൈര് സാധുവൊക്കെ ഉണ്ടാക്കി, നല്ല പപ്പടമൊക്കെ കാച്ചി. അത്രയൊക്കെ മതി, എനിക്ക് വേറെ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല. അതാവുമ്പോ സ്വാമിക്ക് എളുപ്പമുണ്ടല്ലോ. അച്ഛൻ അഥവാ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അച്ഛനും അത് എളുപ്പമുണ്ട്. ശരി, എവിടെ ആയിരുന്നു ഇത്രയും നാൾ?
1: ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മേഡം, കുറെ ആയി ഞാൻ വിളിച്ചിട്ട്.
0: എന്താ വിളിക്കാത്തേ?
1: ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു.
0: നമ്മളെയൊക്കെ മറന്നു.
1: അയ്യോ, അമ്മായിരത്തിന് അങ്ങനെ മറക്കോ? പിന്നെ പുതിയ ശ്രോതാക്കളൊക്കെ ഞാൻ ചേരട്ടെ എന്ന്
0: ശ്രോതാക്കള് വിളിക്കുമ്പോഴും ഇങ്ങനെ ചോദിക്കൂലേ, സൗമ്യ എന്താ വിളിക്കാത്തേന്ന് ഞാൻ ചോദിക്കൂലേ.
1: ഞാൻ
0: എന്തായാലും അവിടെ ഇരുന്ന് എന്നെ ഓർക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്.
1: ഓക്കെ. മേഡത്തിനെ അവിടെ ആരും മറക്കത്തേ ഇല്ല.
0: മറക്കാൻ പാടില്ല. എറണാകുളത്തേക്ക് പോയോ പിന്നീട്?
1: ഇല്ല മാഡം, ഇപ്പൊ അച്ഛനെ ചെറിയൊരു ജോലി കിട്ടി മാഡം.
0: അച്ഛൻ എവിടെ ജോലി കിട്ടിയേ?
1: നമ്മുടെ നീലകണ്ഠേശ്വര അമ്പലമില്ലേ, മുട്ടത്തറ.
0: മുട്ടത്തറ.
1: അവിടെ അത് ചെറിയ 3 മാസമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. റെസ്റ്റ് ചെയ്ത് കണക്ക് എഴുതി കൊടുക്കാനായിട്ടേ
0: പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പിന്നെ എറണാകുളത്തേക്ക് പോകാൻ പറ്റുന്നില്ല.
1: എങ്ങോട്ട് പോവാനും പറ്റൂല.
0: കുഴപ്പമില്ല, ജോലിയല്ലേ പ്രധാനം.
1: അതെ അതെ.
0: പിന്നെ ജോലി വേണ്ടേ?
1: പിന്നെ തീർച്ചയായിട്ടും.
0: ആ, ജോലി ഉണ്ടെങ്കിലല്ലേ മസാല ദോശയൊക്കെ തിന്നാൻ പറ്റൂ. ഇഷ്ടല്ലേ മസാല ദോശയൊക്കെ?
1: ഇഷ്ടമാണ്.
0: എനിക്കറിയാം സൗമ്യക്ക് അത് ഇഷ്ടമാണ്, നെയ് റോസ്റ്റ് ഒക്കെ ഇഷ്ടമാണ്.
1: മനസ്സിലായി,
0: ഞാനിതുപോലെയൊക്കെ തന്നെ, അതുകൊണ്ടാണ്. എല്ലാവർക്കും സുഖം. മഴയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങളുടെ നാട്ടില്? മഴ പെയ്യണം എന്നൊക്കെ നമ്മള് വിചാരിക്കുന്നു, പക്ഷെ മഴയ്ക്ക് എന്തോ ഒരു മടി പോലെ. പെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു മട്ടിലാണ്. ശരി, അപ്പൊ ഇന്ന് ഫുഡൊക്കെ കഴിഞ്ഞല്ലോ?
1: ഫുഡൊക്കെ കഴിഞ്ഞു.
0: എന്തായിരുന്നു സ്പെഷ്യൽ ഒക്കെ?
1: അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല മാഡം, പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ തൈര് ചാറും അങ്ങനൊക്കെ പോണം.
0: ശരി ശരി ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് ചിത്രത്തിലെ അന്തിപ്പൊൺപറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: നമുക്ക് ഏത് പാട്ടാന്ന് പാടിത്തരുന്നേ?
1: ഇപ്പൊ ഈ പാട്ടെന്ന് പാടിത്തരാം.
0: പാടിക്കോ.
1: അന്തിപ്പൊൻപറ്റം തണലിൽ മെല്ലെ ചായുമ്പോ, മാനത്തെ മുല്ലത്തറയിൽ മാണിക്ക ചെപ്പ്, വിണ്ണിൻ മാണിക്ക ചെപ്പ്,
0: അന്തിപ്പൊൻപറ്റം. ഓക്കെ, അങ്ങനെ ചിത്രത്തിലെ പാട്ടാണെന്ന് കേൾക്കണ്ട. അച്ഛന് സുഖമാണോ? ചേട്ടനൊക്കെ സുഖമാണല്ലോ. ശ്രീറാം, എല്ലാരും എന്റെ സ്നേഹാന്വേഷണം അറിയിക്കണം. എന്തായാലും സൗമ്യയോട് കുറച്ചു നാളുകൾക്ക് ശേഷമാണെന്ന് സംസാരിക്കാൻ പറ്റിയത്, അതിലും അങ്ങനെ ഭയങ്കര സന്തോഷം. അപ്പൊ ആ സന്തോഷത്തോടു കൂടി നമുക്ക് അന്തിപ്പൊൻവട്ടം എന്നുള്ള പാട്ട് കേൾക്കാം.
1: ഓക്കെ മാഡം.
0: ഓക്കെ സൗമ്യ.
1: ഓക്കെ
0: ശരി. പൂക്കുവേൽ തത്സമയ പരിപാടിയിൽ സൗമ്യയാണ് തെക്കേക്കോട്ടയിൽ നിന്ന് നമ്മളോടൊപ്പം സംസാരിച്ചത്. നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്, ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് നല്ലൊരു ബ്രേക്ക് എടുത്തതാണ് വിളിക്കാതെ. ചിത്രം എന്ന സിനിമയിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പൂക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: കൊക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. കൊഴിഞ്ഞു പോകുന്ന ഇലകൾക്ക് പകരമായി പുതിയ തളിരിലകൾ വിരിയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നഷ്ടങ്ങളും പുതിയൊരു നാളയുടെ തുടക്കമാണ്. മനസ്സിനെ എപ്പോഴും നമ്മൾ തുറന്നിടുക, വരാനിരിക്കുന്ന നല്ല നിമിഷങ്ങളെ സ്വീകരിക്കാൻ. ഈ സമയത്ത് മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം മാറ്റി നിർത്തി ഒരു നല്ല പാട്ട് കേട്ട് നമുക്ക് ഒന്നിച്ച് വിശേഷങ്ങളും വർത്തമാനങ്ങളും ചിന്തകളും ഒക്കെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്? പറഞ്ഞോളൂ ശശിധരൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് സൈക്കിൾ വർക്ക്ഷോപ്പിലെ കാര്യങ്ങളൊക്കെ?
1: ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭയങ്കര അഭിപ്രായമാണ് അവിടുത്തെ പാട്ടിനെ പറ്റിയും സാറിന്റെ സംസാരത്തെ
0: പറ്റിയും.
1: ഒരാള് സാറ് മറ്റേ മനോരോഗത്തിന്റെ കാര്യം പറഞ്ഞത് നല്ല ഇതായിട്ടാണ്
0: പറയേണ്ടത്. റേഡിയോ കേൾക്കാൻ പറയണം.
1: റേഡിയോ അവരെ വീട്ടിലില്ല, ടിവികളാണല്ലോ. അവരിവിടെ സൈക്കിൾ കൊണ്ടുവരുമ്പോ ഇവിടെ കേട്ടോണ്ടിരിക്കാ.
0: നമ്മള് സൈക്കിൾ വർക്ക്ഷോപ്പിൽ എപ്പോഴും കേട്ടോണ്ടിരിക്കും അല്ലേ?
1: ഞാൻ രാവിലെ ഓൺ ചെയ്ത് വെച്ചാൽ പിന്നെ നിർത്തൂല്ല, രാത്രി വൈകുന്നേരത്തെ 5 മണി ആകുമ്പോൾ നിർത്തുള്ളൂ.
0: വർക്ക്ഷോപ്പിന്റെ പേരെന്താണ്? സൈക്കിൾ വർക്ക്ഷോപ്പ് തന്നെയാണ് പേര്. സൈക്കിൾ നന്നാക്കണ കടയ്ക്ക് പിന്നെ എന്ത് പേരിടാനല്ലേ? ഞാൻ എന്തെങ്കിലും ഒരു പേര്, വൈഫിന്റെ പേരൊക്കെ ഇട്ട് ഒരു ഇത് വയ്ക്കുവോ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, പേരൊക്കെ അതൊക്കെ തന്നെ മതി, എല്ലാവർക്കും അറിയാലോ. ശശിരൻ ചേട്ടന്റെ വർക്ക്ഷോപ്പ് അവിടെ ഫേമസ് അല്ലേ?
1: നല്ല പഴയ പാട്ടൊക്കെ കേൾക്കുമ്പോൾ വേറെ ഒരിടത്തൊന്നും കേൾക്കാനൊന്നുമില്ല. ഞാൻ ഇത് പ്രത്യേകിച്ച അവിടെ വെള്ളനാട്ടിന്റെ മെറ്റലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് ഞാൻ പറഞ്ഞു.
0: താങ്ക് യു, താങ്ക് യു. ശരി, ഫുഡ് കഴിഞ്ഞു.
1: അങ്ങനെയാണ്,
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: അവിടെ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അവിടെ ഞാൻ മരിച്ച വന്നല്ല.
0: അതെ അതെ, അന്ന് റേഡിയോ ദിനത്തിന് എത്തിയിരുന്നല്ലോ. അന്ന് വന്നപ്പോ മനസ്സിലായില്ലേ? പക്ഷെ അകത്തോട്ടൊന്നും കേറാൻ പറ്റില്ല അല്ലേ അന്ന്?
1: ഞങ്ങൾ വരും, ഞാനും ഭാര്യയായ
0: ഒരു ദിവസം വരണം, ഒരു ഓട്ടോയിൽ കയറി വരണം.
1: അപ്പൊ
0: നമുക്ക് നേരെ മുകളിൽ വന്നിരുന്ന് നമുക്ക് സംസാരിക്കാം. ഓ, ഒരു ദിവസം വിളിച്ചാ മതി. അപ്പൊ നമുക്ക് വൈഫിനെയും കൂടെ കാണാലോ. രണ്ടിനൂടെ ചോറൊക്കെ കഴിച്ചോ.

0: ഫോൺ എടുത്ത ആളിനും കൂടെയൊക്കെ നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം അല്ലേ. ഒരാൾക്ക് മാത്രമായിട്ട് കൊടുത്തുള്ള പരാതിയൊന്നും വേണ്ട. ശരി ശരി. അപ്പോ ചേച്ചി അന്വേഷിച്ചു എന്ന് പറയൂ, പേരെന്തായിരുന്നു പറഞ്ഞേ? വൈഫിന്റെ പേര്? ആ ജസീന്ദ. ചേട്ടന്റെ പേര് അറിയാലോ, ശശിധരൻ എന്നല്ലേ പേര്.
1: അവിടെ റേഡിയോ
0: ജസീന്ദ ചേച്ചിക്ക് ഒരു ഹായ്. ശരി ഓക്കെ, ശരി ഓക്കെ. അപ്പൊ പാട്ട് കേൾക്കാം. ഓക്കെ. പൂക്കുവേൽ തത്സമയ പരിപാടിയിൽ ശശിധരൻ ചേട്ടനാണ്, സൈക്കിൾ വർക്ക്ഷോപ്പിൽ നിന്നാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്, എല്ലാ പരിപാടികളും വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്, അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ട്. അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ വാതിൽ തുറക്കൂ നീ കാലമേ എന്നുള്ള പാട്ട് നമുക്ക് അടുത്തതായി കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ചുറ്റുമുള്ള തിരക്കുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും അല്പം മാറി മനസ്സിന് ശാന്തത നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് പോക്കുവയിൽ സമയം. പകൽ മുഴുവൻ അധ്വാനിച്ചും ചിന്തിച്ചും തളർന്ന നമ്മുടെ തലച്ചോറിന് വിശ്രമം നൽകി ഹൃദയത്തിൻ്റെ ഭാഷയ്ക്ക് നമ്മൾ കാതോർക്കുന്ന കുറച്ച് നിമിഷങ്ങൾ. ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കുന്ന എന്തിനേക്കാളും വലുത് മനസ്സിൻ്റെ സമാധാനമാണ്. ആ സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും നമ്മളത് ഉൾക്കൊള്ളുകയും അത് കേൾക്കാനായി കുറച്ച് സമയം മാറ്റിവെക്കുകയും വേണം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഇത് അഗസ്ത്യാനത്തിൽ നിന്ന് മഞ്ജു ആണ്.
0: ആ, പറഞ്ഞോ മഞ്ജു, എന്താണ് ഒരു ഗൗരവം?
1: ഗൗരവം
0: സുഖമാണല്ലോ മഞ്ജു, അവിടെ എന്തുണ്ട്?
1: മഴ പെയ്തിപ്പോ തോർന്നതേ ഉള്ളു, നല്ല കാറ്റാണ്.
0: മഴ ഇപ്പോഴോ? ഇവിടെ കാറ്റൊന്നും ഇല്ല, പക്ഷെ
1: നല്ല കാറ്റാ ഇവിടെ.
0: മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം എന്ന് പറയാനും പറ്റൂല.
1: അങ്ങോട്ടൊക്കെ മഴയുണ്ടോ? വെള്ളനാട് ആ ഭാഗമൊക്കെ.
0: വെള്ളനാട് എന്ന് പറഞ്ഞാൽ എപ്പോഴും മഴയുള്ള ഒരു സ്ഥലമാണെന്നാണ് ഇവിടെ ആൾക്കാർ പറയുന്നത്. അപ്പൊ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കാലവർഷത്തിൻ്റെതായ ഒരു മഴയൊന്നും ഇല്ല.
1: കാലവർഷം പോലെ തന്നെയാണ്
0: അവിടെ അല്ലേ? മലകളിൽ എപ്പോഴും അങ്ങനെയാണ്, മഴ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. എന്റെ ഇത്തിരിയൊക്കെ നമുക്ക് ഇവിടെ കിട്ടും, കുറച്ചൊക്കെ കിട്ടുള്ളൂ, അതാണ്. പക്ഷെ കൂടുതലായാലും പ്രശ്നമല്ലേ, വെളിയിറങ്ങാൻ പറ്റില്ലല്ലോ. ആ, എന്നാലും പെയ്യട്ടെ. ഗിരിജച്ചേച്ചി പറയണ പോലെ മഴയൊക്കെ പെയ്യണം. ഭൂമിയൊന്നും തണുക്കട്ടെ, മനുഷ്യന്റെ മനസ്സും ഒന്ന് തണുക്കട്ടെ. മഴ പെയ്യണത് കാണുമ്പോ നമുക്കൊരു ഒരു എന്തോ ഒരു സന്തോഷം ഉണ്ടാവും.
1: തീർച്ചയായും.
0: ചിലപ്പോ തോന്നുന്നത് മൂടി പോച്ചിടന്ന് ഉറങ്ങാനാണ്. ഓ, അതാണ്, നമുക്ക് ഇവിടെ പറ്റണില്ല ആ സമയം. ഈ സമയൊക്കെ ഒന്ന് മൂടിപ്പോ ചൊറങ്ങണെന്ന് പറഞ്ഞാ പറ്റുമോ? പറ്റൂല.
1: 12 മണിയായപ്പോ
0: തുടങ്ങി മഴ, പിന്നെ എത്ര മണിവരെ കിടന്ന് ഉറങ്ങി? എന്നിട്ട്
1: 3 മണിക്ക്
0: ഫുഡൊക്കെ എപ്പോ കഴിച്ച്?
1: ഫുഡൊക്കെ ഉടനെ പിന്നെ അത് തന്നെ.
0: അടുത്ത സ്റ്റെപ്പ് ഫുഡ്, പിന്നെ മഴ പെയ്താ വേണമെങ്കിൽ ഒരിക്കൽ കൂടെ കിടന്ന് ഉറങ്ങാം.
1: പിന്നെ ഉറങ്ങി 8 മണിയാവും എഴുതിക്കുമ്പോ.
0: എന്താ സുഖം, ഉറങ്ങാൻ പറ്റണ പോലെ സുഖം വേറെ ഒന്നുമില്ല അല്ലേ? നമ്മളിങ്ങനെ ബസ്സിലിരിക്കുമ്പോഴൊക്കെ ഉറക്കം വരുമല്ലോ, ബസ്സിൽ യാത്ര ചെയ്ത് പോകുമ്പം. അറിയാതെ അറിയാതെ നമ്മൾ ഉറങ്ങും. സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ നമ്മൾ അറിയാതെ അറിയാതെ ഉറങ്ങും. അതൊക്കെ ഒരു പ്രത്യേകമായ ഉറക്കമാണ്. ആ ഉറക്കത്തിന്റെ സുഖം ഒന്നിനും കിട്ടൂല. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ഞാൻ കരിമാടി കുട്ടലിലെ പാട്ടാണ് ചോദിച്ചത്.
0: ഏത് പാട്ടാ?
1: അതിലേക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്.
0: കൈകൊട്ടു പെണ്ണേ, കൈകൊട്ടു പെണ്ണേ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്, അത് മതിയാ?
1: അത് തന്നെ.
0: കരുമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്കു മാറ്റുന്നോട്ടുണ്ടായ കല്യാണം, നാദസ്വരം വേണം, തകില് വേണം, പിന്നെ ആശാൻ ചേട്ടന്റെ തപ്പു വേണം.
1: അത് ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്കാ?
1: എന്റെ രണ്ട് കൊച്ചുമക്കും, പിന്നെ എന്റെ രണ്ട് മക്കൾക്കും, പിന്നെ കിരിയ ചേച്ചിക്കും ചേട്ടനും.
0: ചേച്ചി എന്നെ കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഞാൻ വരുന്നുണ്ടോ ചേച്ചിയുടെ കൂട്ടത്തില്? നേരത്തെ എനിക്ക് ബുക്കിംഗ് ആണ്.
0: ശരി, എന്നായിരുന്നു? 11ാം തീയതിയോ?
1: പന്നൊന്നാണ് തോന്നുന്നു.
0: അന്ന് ശനിയാഴ്ച ആണോ?
1: നോക്കിയില്ലായിരുന്നു.
0: ആ, ശനിയാഴ്ച ആണെങ്കി ഉച്ചശേഷം വന്നാ നമുക്ക് കാണാൻ പറ്റൂല, അന്ന് ലൈവ് ഉള്ള ദിവസമാ. രാവിലെ ഒക്കെ വന്നാ അതെ കാണാം.
1: രാവിലെ തന്നെ വരും.
0: ആ, ഒരു
1: എന്റെ അടുത്ത് തലേദിവസത്തെ അങ്ങ് കല്ലാറ് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് ഒരുമിച്ച് പോവാ,
0: ടൂറായിട്ട് വരെയാണ്. ശരി, വന്നോളൂ, നമുക്ക് കാണാം.
1: അല്ലാതെ വരക്കൊന്നും നടക്കൂല ഇവിടെ നിന്ന് അങ്ങോട്ട്.
0: അതെ അതെ അതെ, രാവിലെ വന്നാലേ
1: പറ്റുള്ളൂ.
0: എന്തായാലും വരൂ, മഞ്ജുവിനെ കാണാം, ഗിരിജ ചേച്ചിയെ കാണാം, എല്ലാരെയും കാണാം.
1: കൊറേ നാള് കൊണ്ട് എന്റെ റേഡിയോ ഇടിയും മിന്നലൊക്കെ ആയപ്പോഴും റേഡിയോ അടിച്ചു പോയി. പിന്നെ എനിക്ക് ഒന്നും കാണാൻ കേൾക്കാൻ കൂടി പറ്റൂല, വീടൊരു മൂക്കതയായിട്ടാണ് ഇരുന്നത്.
0: ഇപ്പൊ റേഡിയോ റെഡി ആയോ?
1: ഇപ്പോഴും ഞാൻ കൊണ്ടു അക്കരെ ഒരു വീട്ടിൽ കൊണ്ടൊന്ന് കൊടുത്ത് നന്നാക്കി കരഞ്ഞു വിളിച്ചൊക്കെ നന്നാക്കി പറഞ്ഞു തന്നു.
0: ഇപ്പൊ ഓക്കെ ആയല്ലോ?
1: ഇപ്പൊ ഓക്കെ ആണ്.
0: ശരി ശരി ശരി. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പൊ വരവും കാത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് പറഞ്ഞിരിക്കുന്ന പാട്ട് ഏതായിരുന്നു? കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ. ശരി ശരി. അപ്പൊ അവിടെ കൈകൊട്ടിക്കൊണ്ട് അവിടെ ഇരിക്കൂ, വേണമെങ്കിൽ രണ്ട് ഡാൻസും കളിച്ചോ. ശരി, പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ. പൂക്കൂൽ തത്സമയ പരിപാടിയിൽ അഗസ്ത്യ അറുപടത്തിൽ നിന്ന് മഞ്ജുവാണ് ഇപ്പോൾ സംസാരിച്ചത്. അങ്ങനെ അവിടെയൊക്കെ നല്ല മഴയാണ്, കാറ്റാണ്. ഇവിടെയൊക്കെ കുറച്ച് മഴയൊക്കെ കുറഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. എന്തായാലും മഞ്ജു ആവശ്യപ്പെട്ടതുപോലെ കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിലെ പാട്ട് കൊച്ചുമക്കൾക്കും മഞ്ജുവിൻ്റെ മക്കൾക്കും ഗിരിജ ചേച്ചിക്കും എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആ ഒരു പാട്ട് പൂക്കൂലിലൂടെ കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. പെയ്യാൻ മടിക്കുന്ന മഴമേഘങ്ങൾ പോലെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ചിന്തകളെ വാക്കുകളിലൂടെ പുറത്തു വിടുമ്പോൾ നമുക്ക് മനസ്സിനൊരു പ്രത്യേക സുഖം തോന്നും. അങ്ങനെയെങ്കിൽ ഈ പോക്കുവയിൽ വെളിച്ചതിൽ നമുക്ക് ഒന്നിച്ച് കുറച്ചു നേരം സംസാരിക്കാം. നിങ്ങൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മകളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഇസബെല്ലാണ്.
0: ആ, പറഞ്ഞോളൂ. സുഖമാണ്? അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. ഇവിടെ ഓക്കെയാണ്, എല്ലാം വളരെ നന്നായിട്ട് പോകുന്നു, സന്തോഷമാണ്. ലീവാണോ? എന്താ പോവാത്തെ? ഓ, ഇങ്ങനെ നമ്മള് ഷിഫ്റ്റ് ആയിട്ടാണ് ഇപ്പോ. വേറെ ആളുള്ളത് കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ലീവ്
1: എടുക്കും.
0: ജോലി ഇട്ടിട്ട് വേണം ലീവ് എടുക്കാനെന്ന് പറഞ്ഞതുപോലെയാണ്. അതാണ്, ഇത്രയും നാളെ കളിച്ച് ചിരിച്ചൊക്കെ നടന്ന്, പക്ഷെ ജോലി കിട്ടിയിരുന്നെങ്കിൽ ഒരു ലീവ് എടുക്കാമായിരുന്നു എന്ന് പലരും. കാരണം ജോലിയിൽ ഇരിക്കുമ്പോൾ ലീവ് എടുക്കുന്നത് ഭയങ്കര സുഖമുള്ള ഒരു കാര്യമാണ്. ലീവ് എടുക്കുക, ഒരു ഓഫ് കിട്ടുക. പണ്ട് സ്കൂളിൽ പോകുമ്പോ നാളെ സ്കൂൾ പറഞ്ഞോളൂ. സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മള് വിചാരിക്കും നാളെ ഹർത്താൽ അവധി, എന്തൊരു സന്തോഷം.
1: അപ്പൊ
0: അതുപോലെയാണ്, അതാണ് കളിക്കാലോ എന്നുള്ളതിനേക്കാൾ ഉപരി വല്ല ഹോംവർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതണ്ടല്ലോ. ടീച്ചറെ അടി വാങ്ങിച്ച് പിടിക്കണ്ടല്ലോ. നമ്മളൊക്കെ പണ്ട് പഠിക്കുമ്പോ അടിയൊക്കെ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നല്ലോ. പിന്നെ കയ്യിലിരിപ്പം ചെറുതായിരുന്നില്ല, ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ചോദിച്ചു വാങ്ങിക്കല്ലേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ അയോധ്യയിൽ ഒരു പാട്ടാണ് ചോദിച്ചിരുന്നത്, രാമൻ ശ്രീരാമൻ എന്നുള്ള പാട്ട്.
0: രാമൻ ശ്രീരാമൻ, അയോധ്യ വിട്ടൊരു രാമൻ. ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ആർക്കെങ്കിലും?
1: ഫയലുള്ളവർക്കും ഈ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും
0: എല്ലാവർക്കും ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ഒരാൾക്കൊന്നുമില്ല, എല്ലാവർക്കും കൂടെ ആയിക്കോട്ടെ. ശരി, അപ്പൊ ഏതാ പിടിച്ചോളൂ പാട്ട് കേൾക്കാം. ഓക്കെ. പോക്കുവയിൽ തത്സമയ ഒരുപാട് ശിശുപാലൻ ചേട്ടനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അയോധ്യ എന്ന ചിത്രത്തിലെ രാമൻ ശ്രീരാമൻ, അയോധ്യ വിട്ടൊരു രാമൻ എന്ന ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കുമായി അത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.
2: ആരാണ് ഞാനെന്ന് അറിയാമോ? അല്ല, രാമൻ, ശ്രീരാമൻ.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പൂക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പൂക്കുവയിലൂടെ പങ്കുവയ്ക്കാം. ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമുക്ക് കേൾക്കാം. പൂക്കുവയിൽ പരിപാടിയിലൂടെ നമുക്ക് തുറന്നു പറച്ചിലുകളാണ് പലപ്പോഴും പലരുടെയും മനസ്സിന് വെളിച്ചം നൽകുന്നത്. അതുകൊണ്ട് മടികൂടാതെ നിങ്ങളുടെ മനസ്സ് തുറക്കാം. വിശേഷങ്ങൾ കേൾക്കാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. സൗഹൃദ സംഭാഷണത്തിലേക്ക് നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: ആ, നമസ്കാരം.
1: എന്തല്ലേ ജയരാജാണ്?
0: ആ, പറഞ്ഞോളൂ.
1: ഒരു പാട്ട് വാങ്ങിക്കാൻ വേണ്ടി വിളിച്ചത്.
0: ആ, ഏത് പാട്ടാണ് വേണ്ടേ?
1: പാട്ട് ഞാൻ പറഞ്ഞു മാഡം.
0: പാട്ട് പറഞ്ഞു.
1: ചെറിയ ചെറിയ ബുദ്ധിമുട്ട് വരും.
0: ആ, പാട്ട് വേണ്ട, ഇവിടെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്.
1: ഓ,
0: ആ,
1: പിന്നെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് സൗണ്ട്,
0: രണ്ടു മൂന്ന് ദിവസം കൂടെ പാട്ട് പാട്ട് ഓർത്ത് വെച്ചിരിക്കുകയാണ് ചോദിക്കാൻ വേണ്ടി. ഒരുപാട് കാര്യങ്ങൾ പറയാനൊക്കെ ഓർത്ത് വെച്ചിരിക്കുകയാണ്. ശരി, എന്തൊക്കെ വിശേഷങ്ങളാണ് പറയാനുള്ളത്?
1: കാര്യങ്ങളും എല്ലാം കേട്ടോണ്ടിരിക്കുകയല്ലേ.
0: എല്ലാം കേക്കണുണ്ടല്ലോ പ്രോഗ്രാം ഒക്കെ. എല്ലാ ദിവസവും
1: കേൾക്കുന്നുണ്ട്.
0: ഒരുപാട് പ്രോഗ്രാം ഉണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. കേൾക്കുമ്പോ മനസ്സിനൊരു സന്തോഷമുണ്ട്. നമ്മളെയൊക്കെ ഓർക്കാറുണ്ടോ? ആ, പുതിയ പുതിയ പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. നമ്മളെയൊക്കെ ഓർക്കാറുണ്ടോ?
1: പിന്നെ
0: കുറച്ചൊക്കെ ഓർക്കാറുള്ളൂ. ആ, ശരി,
1: ഓർക്കാൻ പറ്റില്ല.
0: അതൊക്കെ മതി, കുറച്ചെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. നമ്മളെ ഓർക്കാനും കുറെ ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം. കുഞ്ഞാറ്റയൊക്കെ അവിടെ ഉണ്ടോ?
1: എല്ലാരും ഉണ്ട്,
0: എല്ലാരും ഉണ്ട്. സ്കൂളിൽ പോയില്ലേ ഇന്ന്? ഒരാള് പോയി, ഒരാള് വന്നു. വലിയ കുട്ടി മാത്രമേ ഉള്ളൂ. വലിയ കുട്ടി ലതയാണോ
1: ഉദ്ദേശിച്ചത്?
0: നമ്മുടെ സ്വർണ്ണ മാമ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു
1: എല്ലാരും.
0: ഇന്ന് ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും വേണ്ടി. ഇപ്പൊ വിളിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ റേഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്ന് അറിയുന്നതാണ് നമുക്കൊരു സന്തോഷം. കേൾക്കുമ്പോ നമ്മള് പരസ്പരം മിണ്ടുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. പെട്ടെന്നൊക്കെ പറയാൻ പറ്റാത്തുണ്ടോ? കാണാൻ പറ്റാത്തോണ്ട് ഒരു വിഷമമുള്ള ഒരു ദിവസം വരാമേ കാണാൻ വേണ്ടി. ഒരിടത്ത് എത്തി എത്തുന്നില്ല എന്നുള്ളതാണ്. നോക്കട്ടെ, നമ്മള് പരമാവധി എപ്പോഴെങ്കിലും അങ്ങോട്ട് വരാനായിട്ട് നോക്കാം. വീണ്ടും കാണുമ്പോ മനസ്സിനൊരു സുഖം. അങ്ങനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ലേ, ശബ്ദത്തിലൂടെ ഒക്കെ നമുക്ക് പരസ്പരം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാനിപ്പോ ഇങ്ങനെ ചേട്ടന്റെ മുഖം ഇങ്ങനെ ഓർക്കുന്നു. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേക്കാമോ? ശരി, ഓക്കെ
1: ഓക്കെ.
0: ശരി ശരി. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ മുണ്ടയിലയിൽ നിന്ന് നമ്മളോട് ഇപ്പോൾ ചേട്ടൻ സംസാരിച്ചു. അപ്പം അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് കേൾക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912, സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഓക്വയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. സാങ്കേതിക വിദ്യയുടെ അതിവേഗ ലോകത്ത് നമ്മളെല്ലാവരും പരസ്പരം കണക്റ്റഡാണ്. പക്ഷേ ഹൃദയം കൊണ്ട് എത്രത്തോളം അടുത്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും തിരക്കുകൾക്കിടയിൽ കൂടെയുള്ളവരുടെ ഒരു വാക്കോ ഒരു നോക്കിക്കാണലോ നമ്മൾ കാണാതെ പോകുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് താങ്ങാകുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ യുക്തിയല്ല, മറിച്ച് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും കരുതലുമാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഞാൻ കൊറലിയോട് നിർമ്മല.
0: ആ, പറഞ്ഞോളൂ.
1: നാളെ എന്റെ കൊച്ചു മോന്റെ മോളെ ബർത്ത്ഡേ ആണ്. ഇങ്ങനെ ഒരു പാട്ട് ചോദിക്കാൻ വിളിച്ചത്.
0: അതെങ്ങനെയാ, എങ്ങനത്തെ പാട്ടാ വേണ്ടേ നാളെ? ഇന്ന്
1: എനിക്ക് മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ അല്ലി ഇളം പോവോ ഇല്ലി മുളം പോവോ എന്നുള്ള പാട്ട്.
0: അല്ലി ഇളം പോവോ ഇല്ലി മുളം തേനോ അല്ലേ? ബാക്കി വരിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തി. വേണമെങ്കിൽ താങ്കൾക്ക് തുടരാം.
1: നമുക്ക് പിന്നെ കൃഷ്ണചന്ദ്രൻ പാടുന്നത് കേൾക്കാം.
0: അപ്പൊ എന്തൊക്കെ ആഘോഷങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്?
1: ഇല്ല, ആഘോഷമൊന്നും ഇല്ല. പിന്നെ അവരമ്പലത്തിൽ പോയി,
0: ഒരമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും
1: പ്രാർത്ഥിക്കും. പിന്നെ വീട്ടിലൊരു വായസം
0: പിന്നെ ആഘോഷമൊക്കെ അങ്ങനെ. ആഘോഷമില്ല. വളരെ നല്ല ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല പാട്ടാണ്.
1: നല്ല പാട്ട്.
0: ഇളയരാജ സംഗീതം പകർന്ന എം ഡി രാജേന്ദ്രൻ എഴുതിയ, കൃഷ്ണേന്ദ്രൻ പാടിയ മനോഹരമായ ഒരു പാട്ട്.
1: നല്ല പാട്ട്. ഈ പാട്ട് നമ്മളെ നക്ഷത്രയ്ക്കും നവമിക്കും പിന്നെ എന്റെ കൊച്ചു എന്റെ കൊച്ചുമോ നിവേദിനും നിവേദ്യക്കും വേണ്ടി.
0: അപ്പൊ ഈ ബർത്ത്ഡേ ആരുടെയാണ്? നിവേദ്യയുടെ ബർത്ത്ഡേ ആണ് നാളെ. ഓക്കെ. അപ്പൊ കരുണാസായി റേഡിയോയുടെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു നിവേദ്യ കുട്ടിക്ക്. അതോടൊപ്പം തന്നെ അല്ലി ഇളം പൂവോ ഇല്ലിമുളം തേനോ എന്നുള്ള മനോഹരമായ പാട്ടും കൂടെ നമുക്ക് കേൾപ്പിക്കാം.
1: എല്ലാ കൊച്ചുമക്കൾക്കും വേണ്ടി
0: കരുണാസായി കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ. ശരി. പോക്കുവൽ തത്സമയ പരിപാടിയിൽ നിർമ്മല കൊറളിയോടാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ കൊച്ചുമോൾ നിവേദ്യയുടെ ജന്മദിനമാണ് നാളെ. അപ്പോൾ നിവേദ്യയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരമുണ്ടല്ലോ മാഡം.
0: ആ നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ.
1: ഇത് കണ്ണൂർ ജില്ലയിലെ ആനന്ദൻ തിലാനൂരാണ്.
0: ആ ആനന്ദൻ തിലാനൂർ, പറയൂ.
1: ആ നല്ല വിശേഷം. പിന്നെ കുറെ ദിവസം കൂടി ഇന്നലെ കുറച്ച് മഴ കിട്ടി. അതിന്റെ പിന്നെ ഒരിതാണ് കാരണം. ജൂൺ മാസം നമ്മുടെ കണ്ണൂർ മഴ ഒക്കെ ലഭിച്ചത് കുറവാണ് മാഡം.
0: ഓ, നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളതുപോലെ മഴ അവിടെ ഇല്ല.
1: ഇല്ല ഇല്ല, അവിടെ നല്ല മഴയുണ്ടോ?
0: ഇവിടെയും അങ്ങനെ മഴയൊക്കെ ഉണ്ട്. പെയ്യുന്ന സമയത്ത് കുഴപ്പമില്ലാണ്ട് പെയ്യുന്നുണ്ട്, പക്ഷെ കണ്ടിന്യൂസ് മഴയൊന്നും ഇല്ല.
1: ഇല്ല അല്ലേ, പക്ഷെ നമുക്ക് അങ്ങനെ അത്യാവശ്യം എപ്പോഴെങ്കിലും പെട്ടെന്ന് പെയ്ത് പെട്ടെന്ന് പോകും. നല്ലൊരു മഴയൊന്നും ലഭിച്ചിട്ടില്ല.
0: പണ്ടൊക്കെ കാലവർഷം എന്ന് പറയുമ്പോ നിന്ന് പെയ്യുന്ന മഴയായിരുന്നല്ലോ.
1: അതെ അതെ.
0: ഇപ്പൊ പക്ഷെ അങ്ങനെ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ.
1: സത്യാവസ്ഥ അല്ലേ. പിന്നെ കാരണം വെച്ചാൽ കഴിഞ്ഞ പണ്ടൊക്കെ വെച്ചാൽ ജൂൺ സ്കൂള് തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കല മഴക്ക്, പക്ഷെ ഇപ്പൊ അതില്ല.
0: അതെ അതെ, കുട്ടികളെയൊക്കെ നനയ്ക്കാനും അവരെ ദേഹത്ത് ചെളി വാരി എറിയാനും ഒക്കെ മഴ കാത്തിരിക്കുമായിരുന്നു.
1: അതെ അതെ അതെ.
0: മഴയില്ല.
1: പിന്നെ ഏട്ടന്റെ മകനും മകന്റെ ഭാര്യയും കാനഡയിൽ നിന്ന് വന്നിട്ട് ഒരു മാസം എല്ലാം അടിച്ചു പൊളിച്ചു. ഇന്ന് രാവിലെ അവർ തിരിച്ചങ്ങോട്ടേക്ക് പോയി.
0: എല്ലാരും കൂടെ കറങ്ങി തിരിഞ്ഞ് നടന്നു.
1: അങ്ങനെ കുറെ ദിവസം അങ്ങനെ അവരുമായിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്ത് നല്ല ഒരു സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു. അപ്പൊ
0: യാത്രകളുണ്ടായിരുന്നു.
1: അവര് ഇന്ന് പുലർച്ചെ കാനഡയിലേക്ക് തിരിച്ചു പോയി.
0: അതാണ്, അവര് വന്നപ്പോ യാത്രകളോ അങ്ങനെ എന്തെങ്കിലും?
1: യാത്രകൾ ഉണ്ടായിരുന്നു. അവന്റെ പിന്നെ പിറന്നാൾ കഴിഞ്ഞ ആഴ്ച പിറന്നാൾ കഴിഞ്ഞു. അതൊരു റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു. ആ അവിടെ നല്ല ഭക്ഷണവും അടിച്ചുപൊളി പാട്ടും ഡാൻസും കാര്യങ്ങളെല്ലാം ഒക്കെ ആയി. മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളെല്ലാം കഴിഞ്ഞായി.
0: ആനന്ദൻ തിലാനൂരിന്റെ വക ഡാൻസ് ഉണ്ടായിരുന്നു.
1: ഒക്കെ ഉണ്ടായിരുന്നു, ഡാൻസും പാട്ടും ഒക്കെ. എന്റേത് മാത്രല്ല, എന്റെ മക്കളും കൂടി.
0: അതെ, ഞാനതിങ്ങനെ മരക്കണ്ണിൽ കാണുകയാണ്. എന്തായിരിക്കും അവിടെ അവസ്ഥ?
1: അടിച്ചുപൊളിയാണ് പറഞ്ഞത്. കാരണം കണ്ടവര് പറഞ്ഞു വെച്ചാല് ഫിലിം സ്റ്റാർ പോലും ഇങ്ങനെ കളിക്കൂലാണ് പറഞ്ഞത്.
0: അതാണ് അതാണ്. പിന്നെ എന്നെ അങ്ങനെ സിനിമയിൽ എടുത്താലോ? ഒരു കാലത്ത് പറയുന്ന ഒരു എഴുതോ എന്നെ സിനിമയിൽ എടുത്തു എന്ന് പറയേണ്ടി വരുമോ?
1: അമ്മ എന്തായാലും വിചാരിക്കാം.
0: നമ്മളോട് സ്ഥിരം സംസാരിച്ചിരുന്ന ആനന്ദം തിലാനൂർ നമ്മള് കാത്തു നിന്നപ്പോ കാണേണ്ടി വരും.
1: അതെ അതെ, കാണേണ്ടി വരും. അവരൊരു മൂന്നാല് വർഷം കൂടി വന്നതായിരുന്നു മാഡം കാനഡയിൽ.
0: അപ്പൊ അവര് നാട്ടിലെ ഒരു പച്ചപ്പും ഹരിതാഭയൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ട് പോയി.
1: ആസ്വദിച്ചിട്ട് പോയി.
0: കാരണം നമുക്ക് ഇതൊന്നും വലിയ കാര്യമല്ല, പക്ഷെ വല്ലപ്പോഴും വരുന്നവർക്ക് ഇതൊരു പുത്തൻ അനുഭവമാണ്.
1: പുത്തൻ അനുഭവമാണ്. അവർ ഫസ്റ്റ് പോയതായിരുന്നു. കല്യാണം കഴിഞ്ഞ് പിന്നെ അവന്റെ ഭാര്യക്ക് അവിടെ ജോലി കിട്ടി. അപ്പൊ കൂടെ ഹസ്ബൻഡിനും പോകാലോ.
0: അതെ അതെ, വിത്ത് ഫാമിലി ആയിട്ട് പോകാലോ.
1: ആ പോയി അങ്ങനെ അവിടുന്ന് അവന് കുറച്ച് പഠിച്ചു. ഇപ്പം ജോലി രണ്ടുപേർക്കും കിട്ടി. അങ്ങനെ സുഖകരമായി സന്തോഷകരമായിട്ട് പോകുന്നുണ്ട്.
0: അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും?
1: ഇല്ലില്ല, കുഞ്ഞുങ്ങളില്ല. കാരണം വെച്ചാൽ പഠിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ.
0: ആ ശരി ശരി. അപ്പൊ അവര് കല്യാണം കഴിഞ്ഞ് നേരെ കാനഡയിലേക്കാണ് പുറപ്പെട്ടത്?
1: കാനഡയിലേക്കാണ് പുറപ്പെട്ടത്, 4 വർഷമായി. അപ്പൊ പഠിപ്പും കാര്യങ്ങളും കഴിഞ്ഞ് ഇപ്പം ജോലി ലഭിച്ചു. ഇനി അവര് ഇനി വരുമ്പോൾ ഒരു കൈക്കുഞ്ഞലായിട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മാഡം അല്ലേ.
0: അങ്ങനെ ഒരു ഭയങ്കര സന്തോഷമായ ഒരു സംഭവം കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ്.
1: അതെ, നിൽക്കുന്ന അവസ്ഥയാണ്. നമ്മള് ഇപ്പം വന്ന് പോകുമ്പോ നമുക്കൊരു നോവ്, ചെറിയൊരു വിഷമം.
0: കൊറേ നാളിന് ശേഷം വരുന്ന കാണുമ്പോ ഒരു സന്തോഷം, പോകുമ്പോ വേറൊരു വിഷമവും കൂടെ വരും.
1: കൊറേ വർഷം നമ്മളെ കൂടെ ഏട്ടൻ താമസിച്ചതായിരുന്നു. ഏട്ടന്റെ മക്കളൊക്കെ അവര് പിന്നെ വീടെടുത്ത് തൊട്ട കുറച്ച് അപ്പുറത്തേക്ക് മാറി അവിടെ വെച്ചിട്ടായിരുന്നു പിന്നെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്.
0: ശരി, ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് നമ്മുടെ ദേശാടനം എന്ന സിനിമയിൽ ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ ഉണ്ടല്ലോ.
0: എല്ലാ പാട്ടുകളും നല്ലതാ.
1: എല്ലാ പാട്ട് എല്ലാവരും കളിവീട് ഇറങ്ങിയല്ലോ എന്നാണ് മിക്ക ശ്രോതാക്കൾ ആവശ്യപ്പെടാറ്.
0: അതെ അതെ
1: അതെ അതെ. പക്ഷെ എനിക്കിന്ന് കേൾക്കേണ്ട പാട്ട് യാത്രയായി യാത്രയായി എന്നൊരു പാട്ടില്ലേ, ആ പാട്ടാ കേൾക്കേണ്ടത്.
0: കുഞ്ഞിനെ ഇങ്ങനെ പഠനത്തിന് വേണ്ടി വിടുന്നതിന് ശേഷമുള്ള ആ പാട്ട്.
1: അതെ അതെ, നല്ല രസമുള്ള ഒരു പാട്ടല്ലേ ഇതല്ലേ.
0: നല്ല പാട്ടാ, നല്ല പാട്ടാ.
1: അതെ അതെ അതെ, ആ പാട്ടാണ് ഇന്ന് ഈ പരിപാടി. നമ്മളെ കുറെ എനിക്ക് തോന്നുന്നു മേഡം ആ പാട്ട് കേട്ടിട്ട് കുറച്ചായി തോന്നുന്നല്ലേ.
0: ആ പാട്ട് കേട്ടിട്ട് കുറച്ചു നാളായി.
1: കുറച്ചായി. നമ്മളെ കളിവീട് മിക്കപ്പോഴും കേൾക്കാറുണ്ട്.
0: താരാട്ട് പാടിയാലേ ഉറങ്ങാറുള്ളൂ ഞാൻ,
1: പൊന്നുമ്മ പിടിച്ചേ നടക്കാറുള്ളൂ. പൊന്നുമ്മ നൽകിയാലേ ഉറങ്ങാറുള്ളൂ. നല്ല വരികളല്ലോ.
0: എല്ലാം നല്ല വരി, കൈതപ്രത്തിന്റേതാണ് എല്ലാം.
1: അതെ, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ.
0: അതെ, ശരി. അപ്പൊ ഈ പാട്ട് നമുക്ക്, അവര് യാത്രയായതിന്റെ ഒരു സങ്കടം ഉണ്ട് ഇതിന്റെ പിന്നിൽ.
1: മനസ്സിലായി അല്ലേ.
0: അതെ അതെ. അപ്പൊ അവര് സന്തോഷത്തോടെ യാത്രയായിട്ട് പോയിട്ടൊക്കെ വീണ്ടും വരട്ടെ.
1: ആയിക്കോട്ടെ, അപ്പൊ ആ പാട്ട് അവർക്ക് വേണ്ടി ഞാൻ ഇപ്പൊ അറ്റൻഡിരിക്കാം സഞ്ജയ്.
0: ഓക്കെ ശരി,
1: ഓക്കെ താങ്ക് യു.
0: ശരി, പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് ആനന്ദൻ തിലാനൂരാണ്. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കോളറാണ്. അപ്പോൾ വളരെ കാര്യമായി എല്ലാ ശ്രോതാക്കളും നമ്മളോട് ആശയങ്ങൾ സന്തോഷങ്ങൾ ഒക്കെ നമ്മളോട് പങ്കുവച്ചു. ആകാശത്ത് സന്ധ്യയുടെ ക്യാൻവാസിൽ ചായങ്ങൾ പെയ്തു തീരുമ്പോൾ പകലിൻ്റെ തിരക്കുകൾക്കൊടുവിൽ മനസ്സ് അതിൻ്റെ ശാന്തതയിലേക്ക് മടങ്ങുകയാണ്. യുക്തികളുടെ ലോകത്തു നിന്ന് മാറി സ്വാതന്ത്ര്യം കൊതിക്കുന്ന നമ്മുടെ മനസ്സിനെ പോക്കുവേൽ വെളിച്ചം തന്നത് ഒരുപിടി നല്ല ചിന്തകളാണ്, നല്ല ഓർമ്മകളാണ്, നല്ല പാട്ടുകളുമാണ്. ഇന്ന് നമ്മൾ കോർത്തു പിടിച്ച ഈ സൗഹൃദത്തിൻ്റെ നൂലുകൾ നാളെയുടെ യാത്രകൾ നമുക്ക് കരുത്തായിരിക്കട്ടെ. നമ്മൾ ഇന്നത്തെ തത്സമയ നമസ്തേ മലയാളത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, കണ്ണാടിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഭാരതപ്പുഴ എന്നുള്ളതാണ്. ഒരുപാട് പേർ ശരി ഉത്തരം വാട്സപ്പിലൂടെ നമ്മൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ദൃശ്യയാണ്, ചെമ്പൂർ എന്നാണ് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ടാകും. ശ്രോതാക്കൾക്ക് അതിൻ്റെ ശരി ഉത്തരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. അപ്പം എന്തായാലും ഇന്നത്തെ ഇന്ന് കേട്ട പാട്ടുകളും പങ്കുവച്ച ഓർമ്മകളും സന്തോഷങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലെ വെളിച്ചം കെടാതെ സൂക്ഷിക്കട്ടെ. ഇരുളിനെ പ്രത്യാശയുടെ പുഞ്ചിരി കൊണ്ട് നമുക്ക് തോൽപ്പിക്കാം. ഈ മനോഹരമായ വൈകുന്നേരത്തിൽ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ പൂക്കൾ നേരുന്നു. ഇന്നത്തെ പോക്കുവേൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം വൈകുന്നേരം ഉണ്ടായിരിക്കുന്നില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ. പകരം മറ്റൊരു ദിവസത്തെ പോക്കുവേൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതാണ്. എന്തായാലും ഇന്നത്തെ പോക്കുവേലിൽ നിന്ന് വിട പറയാനുള്ള സമയമായിരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ വീണ്ടും എത്തിച്ചേരാം എന്ന പ്രതീക്ഷയോടുകൂടി പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

ജീവിതം എന്നത് നമ്മൾ ഓരോരുത്തരും അറിയാതെ പോകുന്ന മഹാ അത്ഭുതങ്ങളുടെ ഒരു തുടർച്ചയാണ്. നാം ഇന്നിവിടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു, കേൾക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ എന്തുണ്ട്? ഒരു നിമിഷം കൂടി ശ്വസിക്കാൻ സാധിക്കുന്നു എന്നത് കേവലം ഒരു ശാരീരിക പ്രക്രിയയല്ല, മറിച്ച് പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനമാണ്. ഓരോ ശ്വാസവും ഒരു പുതിയ തുടക്കമാണ്, ഓരോ നിമിഷവും ഒരു പുതിയ ജന്മമാണ്. നമ്മുടെ തിരക്ക് പിടിച്ച ഈ ലോകത്ത് നാം പലപ്പോഴും മറന്നുപോകുന്ന ഒരു സത്യമുണ്ട്. ഈ നിമിഷം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഓർമ്മകളാണ്, വരാനിരിക്കുന്നവ സ്വപ്നങ്ങളും. എന്നാൽ ഇപ്പോൾ നാം ശ്വസിക്കുന്ന ഈ വായു, അത് മാത്രമാണ് യാഥാർത്ഥ്യം. ഒരു നിമിഷം കൂടി ശ്വസിക്കാൻ കഴിയുന്നത് ഭാഗ്യമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ പരാതികളെല്ലാം അപ്രസക്തമാകുന്നു. ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം തന്നെ മാറുന്നു. എത്രയോ പേർ ഈ നിമിഷം തങ്ങളുടെ അവസാന ശ്വാസത്തിനായി പൊരുതുന്നുണ്ടാകാം. അവർക്ക് ലഭിക്കാത്ത ആ മഹാഭാഗ്യമാണ് നമുക്ക് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തിരിച്ചറിവ് നമ്മളെ വിനയമുള്ളവരാക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം നാം ശ്വസിക്കുമ്പോൾ നാം ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലാക്കാം. മരങ്ങളും ചെടികളും പുഴകളും കാറ്റും എല്ലാം ഈ മഹാശ്വാസത്തിന്റെ ഭാഗമാണ്. ഹരിത വിപ്ലവം എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ശ്വാസത്തിന്റെ കാവലാളാകാനാണ്. മണ്ണ് ശ്വസിക്കുമ്പോഴാണ് ചെടികൾ വളരുന്നത്, ചെടികൾ ശ്വസിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ ലഭിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഈ ശ്വാസത്തിന്റെ കൈമാറ്റം തടസ്സപ്പെടുമ്പോഴാണ് ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഓരോ ശ്വാസവും പ്രകൃതിയോടുള്ള കടപ്പാട് കൂടിയാണ്. നാം എന്തിനാണ് എപ്പോഴും വേവരാതിപ്പെടുന്നത്? നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ഇന്നലെയെക്കുറിച്ചുള്ള കുറ്റബോധവും നമ്മുടെ ഇന്നത്തെ ശ്വാസത്തിന്റെ താളം തെറ്റിക്കുന്നു. ജീവിതം സങ്കീർണമാണെന്ന് നാം പരാതിപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന ലളിതമായ സത്യത്തെ നാം അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ശ്വസിക്കാൻ സാധിക്കുന്നിടത്തോളം കാലം നമുക്ക് പ്രതീക്ഷയുണ്ട്, മാറ്റങ്ങൾ വരുത്താൻ അവസരമുണ്ട്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സമയമുണ്ട്. ഭാഗ്യമെന്നത് ലോട്ടറി അടിക്കുന്നതോ വലിയ വീട് വയ്ക്കുന്നതോ അല്ല, മറിച്ച് ശ്വാസം നിലയ്ക്കാതെ പ്രപഞ്ചത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നതാണ്. ഈ നിമിഷത്തിന്റെ മൂല്യം അറിയുന്നവർക്ക് ജീവിതം ഒരു ആഘോഷമാണ്. ഒരു ചെറിയ പൂവ് വിരിയുന്നത് കാണുമ്പോഴോ മഴയുടെ മണം അനുഭവിക്കുമ്പോഴോ പ്രിയപ്പെട്ടവരുടെ ശബ്ദം കേൾക്കുമ്പോഴോ നാം ആ ഭാഗ്യം അനുഭവിക്കുന്നു. ഓരോ ശ്വാസവും നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നീ ഇപ്പോഴും ഇവിടെയുണ്ട്, നിനക്കിനിയും ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കും. ഈ വിചാരം മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ ക്രോധവും അസൂയയും പുകച്ചിലുകളും പമ്പകടക്കും. കാരണം ഈ ശ്വാസം എപ്പോൾ വേണമെങ്കിലും നിലയ്ക്കാം എന്ന സത്യം അറിയുന്നവൻ മറ്റൊരാളെ വേദനിപ്പിക്കാൻ മുതിരില്ല. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നോക്കൂ. നാം ശ്വസിക്കുന്ന വായു മലിനമാകുമ്പോൾ നാം സത്യത്തിൽ നമ്മുടെ ഭാഗ്യത്തെയാണ് നശിപ്പിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല, മറിച്ച് നമ്മുടെ ശ്വാസത്തെ സംരക്ഷിക്കലാണ്. ഓരോ മരവും നമുക്കായി കരുതി വച്ചിരിക്കുന്ന ശ്വാസത്തിന്റെ അറകളാണ്. ആ പച്ചപ്പിനെ പ്രണയിക്കാതെ നമുക്ക് ഈ ഭാഗ്യം നിലനിർത്താൻ കഴിയില്ല. പച്ചപ്പുള്ള സ്നേഹമെന്നത് വെറുമൊരു വാക്കല്ല, അത് ജീവവായുവാണ്. ഒരു നിമിഷം ശാന്തമായിരിക്കൂ. നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്ന ആ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കൂ. അത് നിങ്ങളോട് പറയുന്നത് ജീവിതത്തിന്റെ രഹസ്യമാണ്. ആ ശ്വാസം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ഭാഗ്യവാനാണെന്നാണ്. പരാതികൾ മാറ്റിവെക്കാം, പരിഭവങ്ങൾ മറക്കാം. നമുക്ക് ലഭിച്ച ഈ ശ്വാസത്തിന് നന്ദി പറയാം. മരണത്തിന്റെ തണുപ്പ് തൊട്ടു നിൽക്കുമ്പോഴും ജീവിതത്തിന്റെ ചൂട് നിലനിർത്തുന്നത് ഈ ശ്വാസമാണ്. ഓരോ നിമിഷവും ബോധപൂർവം ജീവിക്കുക. സ്നേഹത്തോടെയും കരുണയോടെയും ഈ ലോകത്തെ നോക്കി പുഞ്ചരിക്കുക. കാരണം ഈ ശ്വാസം നിലച്ചാൽ പിന്നെ ഒന്നുമില്ല. ഉള്ളിടത്തോളം കാലം അത് പച്ചപ്പുള്ള സ്നേഹമായി മാറട്ടെ. മണ്ണും വിണ്ണും മനുഷ്യനും ഒന്നാകുന്ന ആ മഹാശ്വാസത്തിന്റെ ഭാഗമായി നമുക്ക് മാറാം. ജീവിതം എന്ന അത്ഭുതത്തെ ഓരോ നിമിഷവും തൊട്ടറിയാം. ഈ ശ്വാസം തുടരുന്നിടത്തോളം കാലം നാമും ഈ പ്രപഞ്ചവും തമ്മിലുള്ള സ്നേഹസംവാദം തുടർന്നുകൊണ്ടേയിരിക്കട്ടെ.

മികച്ചത് തേടി മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിച്ചമുള്ള ജീവിതത്തിന് തിരശീല വീഴാൻ തുടങ്ങിയിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നഷ്ടപ്പെട്ട ഏതൊരു വസ്തുവും നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പക്ഷേ നഷ്ടപ്പെട്ട ജീവിതം അതൊരിക്കലും പിന്നീട് കണ്ടെത്താനാവില്ല. പൊതുജന ശ്രവണാർത്ഥം കരുണസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വ്യക്തിവിശേഷം.
2: തമിഴ് ഭക്തി പ്രസ്ഥാനത്തിലെ കനകനക്ഷത്രവും വാക്കുകൾ കൊണ്ട് ആത്മാവിനെ ഒരുക്കിയ ശിവഭക്തനുമായ മാണിക്യവാസകർ സിദ്ധരയാണ് തിരുവാചകത്തിനൊരുകാത്തവർ ഒരു വാക്കിലും ഉരുകുകയില്ല എന്ന ചൊല്ല അന്വർത്ഥമാക്കിയ തമിഴ് ഭക്തി പ്രസ്ഥാനത്തിലെ കനകനക്ഷത്രവും വാക്കുകൾ കൊണ്ട് ആത്മാവിനെ ഒരുക്കിയ ശിവഭക്തനുമായ മാണിക്യവാസകർ സിദ്ധരയാണ് ഇന്ന് വ്യക്തിവിശേഷത്തിൽ പരിചയപ്പെടുത്തുന്നത്. തിരുവാചകത്തിനൊരുകാത്തവർ ഒരു വാക്കിലും ഉരുകുകയില്ല എന്ന ചൊല്ല് അന്വർത്ഥമാക്കിയ ആ മഹാത്മാവിന്റെ ജീവിതം ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും അപൂർവ സംഗമമാണ്. 9-ാം നൂറ്റാണ്ടിൽ മധുരയ്ക്കടുത്ത് വൈഗാനദിക്കരയിലുള്ള തിരുവാടാവൂരിലാണ് മാണിക്യവാസകർ ജനിച്ചത്. വടവൂരാൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അസാമാന്യ ബുദ്ധിശക്തിയും വിവേകവും ഉണ്ടായിരുന്ന അദ്ദേഹം പാണ്ഡ്യരാജാവായ അരിമർദ്ദന പാണ്ഡ്യന്റെ പ്രധാനമന്ത്രിയായി മാറി. തെന്നവൻ ബ്രഹ്മരായർ എന്ന പദവി നൽകിയാണ് രാജാവ് അദ്ദേഹത്തെ ആദരിച്ചിരുന്നത്. സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഉന്നതിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈശ്വരീയമായ ഒരു ശൂന്യത നിലനിന്നിരുന്നു. ഒരിക്കൽ രാജാവിനായി യുദ്ധക്കുതിരകളെ വാങ്ങാൻ പണവുമായി പോയ വടവൂരാൻ തിരുപ്പെരുന്തുറയിൽ വച്ച് ഒരു ജ്ഞാനവൃദ്ധനെ കണ്ടുമുട്ടി. ആ വൃദ്ധൻ മറ്റാരുമായിരുന്നില്ല,

0: കവിതയായി തോന്നാമെങ്കിലും ആഴത്തിൽ പരിശോധിച്ചാൽ അതിൻ്റെ ജീവാത്മാവ് പരമാത്മാവിനെ തേടുന്നതിൻ്റെ അതിസൂക്ഷ്മമായ ആത്മമനഃശാസ്ത്രകൃതിയാണെന്ന് കാണാം. വാക്കുകൾ കൊണ്ട് മാണിക്യങ്ങൾ കോർത്തതുപോലെ ഉപരിപ്ലവമായി വായിക്കുമ്പോൾ ഇത് പ്രണയ കവിതയായി തോന്നാമെങ്കിലും ആഴത്തിൽ പരിശോധിച്ചാൽ അത് ജീവാത്മാവ് പരമാത്മാവിനെ തേടുന്നതിൻ്റെ അതിസൂക്ഷ്മമായ ആത്മമനഃശാസ്ത്രകൃതിയാണെന്ന് കാണാം. വാക്കുകൾ കൊണ്ട് മാണിക്യങ്ങൾ കോർത്തതുപോലെ മനോഹരമായ വരികൾ രചിച്ചതിനാലാണ് അദ്ദേഹം മാണിക്യവാസകർ, മാണിക്യം പോലെയുള്ള വാക്കുകൾ ഉടയവൻ എന്ന് വിളിക്കപ്പെട്ടത്. തായുമാനവരും രാമലിംഗാടികളും ഉൾപ്പെടെ പിൽക്കാല സിദ്ധർക്ക് അദ്ദേഹം വലിയൊരു പ്രചോദനമായിരുന്നു. മാണിക്യവാസകർ ഒരു ഭക്തൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഉന്നതമായ ബോധതലങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു സിദ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ ദർശനത്തിന് വലിയൊരു ശാസ്ത്രീയ വശമുണ്ട്. ദൈവം ക്ഷേത്രങ്ങൾക്കോ ആചാരങ്ങൾക്കോ പുറത്തല്ല, മറിച്ച് ഓരോ മനുഷ്യന്റെയും ഉള്ളിലാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത നോളജ് പരാലിസിസ് പോലുള്ള മാനസിക തടസ്സങ്ങളിൽ നിന്ന് മോചനം നേടാൻ അഹംഭാവം ഇല്ലാതാകണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആചാരങ്ങൾ ലക്ഷ്യമല്ല, മറിച്ച് വഴി മാത്രമാണെന്നും ഉള്ളിലെ ശിവത്തെ കണ്ടെത്തുകയാണ് പരമമായ ലക്ഷ്യമെന്നും അദ്ദേഹം സിദ്ധാന്തിച്ചു. ഞാൻ എന്ന ബോധം ഇല്ലാതാകുമ്പോൾ അവിടെ ഈശ്വരൻ പ്രകാശിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ അനുഭവം. മാണിക്യവാസകർ സിദ്ധർ ലോകത്തിന് നൽകിയത് വെറുമൊരു മതമല്ല, മറിച്ച് അനുഭവത്തിന്റെ തീക്ഷ്ണതയാണ്. ബുദ്ധി കൊണ്ട് ദൈവത്തെ അളക്കാൻ ശ്രമിക്കുന്ന ആധുനിക മനുഷ്യന് ഹൃദയം കൊണ്ട് സത്യത്തെ തൊട്ടറിയാനുള്ള വഴിയാണ് അദ്ദേഹം കാട്ടിത്തന്നത്. നിശബ്ദതയിലും ഭക്തിയിലും ലയിച്ച് സ്വന്തമുള്ളിലെ വെളിച്ചത്തെ കണ്ടെത്താൻ അദ്ദേഹത്തിന്റെ വരികൾ ഇന്നും നമ്മെ സഹായിക്കുന്നു. ആത്മീയത എന്നത് ആചാരങ്ങളുടെ പ്രദർശനമല്ല, അത് ആത്മാവിന്റെ ആഴങ്ങളിലേക്കുള്ള യാത്രയാണെന്ന് മാണിക്യവാസകർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
1: വ്യക്തിവിശേഷം, അവതരണം സ്മിത സുരേഷ്, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രത്യേക പോക്കുവയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എല്ലാർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8 വരെ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: പ്രബോധന ചിന്ത.
3: എനിക്ക് സന്തോഷിക്കാൻ നരൻ പിറക്കുന്നതൊറ്റയ്ക്ക് മരിക്കുന്നതൊറ്റയ്ക്ക് ജനനത്തിന്റെയും മരണത്തിന്റെയും യാതന ആരുമായും പങ്കിടാനാവില്ല. പിറന്നു വീഴുമ്പോഴും മരിച്ചു പോകുമ്പോഴും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എന്തു സഹായമാണ് ചെയ്യാൻ കഴിയുക? ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള വെറുമൊരു ഇടത്താവളമാണ് ജീവിതം. അന്യരും ഞാനും തമ്മിലുള്ള സമാനതയെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നു. സുഖവും ദുഃഖവും എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നു. എനിക്ക് എന്നെക്കുറിച്ചുള്ള ശ്രദ്ധ അന്യരെക്കുറിച്ചുമുണ്ട്. പല അംഗങ്ങളും അവയവങ്ങളും ചേർന്നതാണ് ദേഹം. അതുപോലെ ഒന്നിന്റെ ഭാഗങ്ങളാണ് എല്ലാ ജീവികളും. ഒരേ അവയവത്തിന്റെ ആരോഗ്യമോ അനാരോഗ്യമോ ദേഹത്തെ ആകെ ബാധിക്കുന്നത് പോലെ ഒരു ജീവിയുടെ സുഖവും ദുഃഖവും എല്ലാ ജീവികളെയും ബാധിക്കുന്നു. അന്യരുടെ അഴൽ എന്നെ നേരിട്ട് ബാധിക്കുന്നില്ലെന്ന് പറയാം. എന്നാൽ ഏതൊരു ജീവിയുടെയും ദുഃഖം എനിക്ക് അസഹ്യമായി അനുഭവപ്പെടുന്നു. കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്നു, അതിനാൽ എല്ലാ ജീവികളെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് എല്ലാ ജീവികളുടെ ദുഃഖവും മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സന്തോഷിക്കണം, അതിനെല്ലാവരും സന്തോഷിക്കണം. ദുഃഖത്തിന് അന്തം വരുത്താൻ സത്യത്തെക്കുറിച്ചുള്ള അറിവിന്റെ ആഴം വർദ്ധിപ്പിക്കണം. ബോധചര്യാവതാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂൺ 30-ന്റെ സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1905 ജൂൺ 30, ആൽബർട്ട് ഐൻസ്റ്റീന്റെ വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തം പ്രസിദ്ധീകൃതമായിരിക്കുന്നു. 1936 ജൂൺ 30, മാർഗരറ്റ് മിച്ചലിൻ്റെ കാറ്റിൽ പറന്നുപോയത് അഥവാ ഗോൺ വിത്ത് ദ വിൻഡ് എന്ന നോവൽ പ്രസിദ്ധീകൃതമായിരിക്കുന്നു. 1997 ജൂൺ 30, ഹോങ്കോങ് ഇനി ചൈനയ്ക്ക് സ്വന്തം.

ലക്ഷ്യം ഉയർന്നതാണെങ്കിൽ, ഉറച്ചതാണെങ്കിൽ, തീവ്രമാണെങ്കിൽ, വിജയിക്കാൻ ഒരു വാശിയുണ്ടെങ്കിൽ വെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്കു മുന്നിൽ ഒരു ലോകമുണ്ടാകും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സാന്ത്യരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആലപിച്ചത്

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ദ്യരാഗങ്ങൾ.
1: ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലപിച്ചത് കെ ജെ യേശുദാസും മഞ്ജരിയും ചേർന്നാണ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ ട്രൈബൽ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 373 വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയിൽ നിന്ന് ബിരുദം സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം സർക്കാർ ലഭ്യമാക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം നടപ്പാക്കുന്ന നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന 4,500 രൂപയിൽ ആദ്യ ഗഡുവായ 1,500 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ മറുപടിയായി പറഞ്ഞു. മറ്റു ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയാകുമെന്നും സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
0: നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് KSRTC ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു.
2: പ്രിയദർശിനി സ്കീം എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. പക്ഷേ അതിന്റെ ഭാഗമായിട്ട് ചില മേഖലയിലുള്ള സ്വകാര്യ സർവീസുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. KSRTC ഓർഡിനറിയും ലോക്കൽ പ്രൈവറ്റ് ബസ്സും ഒരുമിച്ചോടുന്ന കുറെ റൂട്ടുകളിൽ ഉണ്ട്. അവരുടെ പ്രതിനിധികൾ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യും, ഏതൊക്കെ റൂട്ടിലാണ് പ്രശ്നം. അപ്പൊ അവിടുത്തെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പരസ്പരം മത്സരിക്കാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം.
0: പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്കപ്പെട്ടികയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലേറെ പേർ പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ചികിത്സ തേടി. എലിപ്പനി ബാധിച്ചുള്ള 2 മരണവും ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ എന്നിവർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നിസ്തുല സേവനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നന്ദി മുഖ്യമന്ത്രി ചടങ്ങിൽ രേഖപ്പെടുത്തി. 1992 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ ബിശ്വനാഥ് സിൻഹയാണ് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. രണ്ടാമുള്ള നെല്ല് സംഭരണത്തിൽ June 20 വരെയുള്ള PRS കളിൽ വില വിതരണത്തിന് അനുമതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: വില വിതരണത്തിന് ആവശ്യമായ തുക ലഭ്യമാക്കിയതായി സപ്ലൈകോ അറിയിച്ചു. ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കർഷകർക്കും നെല്ലുവില ലഭ്യമാകും. നേരത്തെ May 15 വരെയുള്ളതാണ് അനുവദിച്ചിരുന്നതെങ്കിലും കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് തീയതി നീട്ടി നൽകിയത്. August 1 മുതൽ അടുത്ത ഒന്നാം വിള നെല്ലെടുപ്പ് നടപടികൾക്ക് തുടക്കമാകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്.
0: കണ്ണൂർ മട്ടന്നൂരിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബോർഡിൽ എഴുതിയത് പകർത്തി എഴുതാൻ വൈകിയതിനാലാണ് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോ നെതർലാൻഡ്സിനെയും പരാഗ്വ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 249 പോയിന്റ് താഴ്ന്ന് 76,478 നിഫ്റ്റി 80 പോയിന്റ് ഇടിഞ്ഞ് 23,865 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,04,160 ഗ്രാമിന് 13,020 ഇന്നത്തെ വില. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ PR ദേവദാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്വദേശാഭിമാനി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാത അതോറിറ്റിക്ക് സമർപ്പിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഗതാഗതമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ആസ്ഥാനത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ നടന്നു. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കേരള സർവകലാശാലയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലറായി അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചു. നിലവിൽ സ്റ്റാൻഡിംഗ് കൌൺസിലറായിരുന്ന അഡ്വക്കേറ്റ് തോമസ് എബ്രഹാമിന് പകരമായാണ് നിയമനം. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഒഴിഞ്ഞുകിടക്കുന്ന ഡോക്ടർമാരുടെ നിയമനം 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനും

0: ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ദ്യരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ. സാന്ധ്യരാഗങ്ങളിൽ ഇനി അമ്പിളി ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ശ്രീ ഗുരുവായൂരപ്പൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ.
1: സാന്ധ്യരാഗത്തിൽ ഇനി കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം നന്ദനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: നമസ്കാരം, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. സംഗീതവും സ്നേഹവും വർത്തമാനങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഗാന പരിപാടിയാണ് പോക്കുവയിൽ പരിപാടി. നമുക്ക് ഒരുമിച്ച് വർത്തമാനങ്ങൾ പറയാം, പാട്ടുപാടാം, ഓർമ്മകൾ പങ്കുവയ്ക്കാം, ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം, മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാം. മനസ്സ് തുറന്ന സംവേദനത്തിന് പോക്കുവയിൽ പരിപാടിയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ അലകളിലേക്ക് ഒരിടവേളയായി പോക്കുവയിലെത്തുന്നു. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ചോദിക്കാം, മനസ്സിൽ പതിഞ്ഞ ഓർമ്മകൾ പരസ്പരം പങ്കുവയ്ക്കാം. പാട്ടുകൾ നിറയുന്ന പോക്കുവയിലിൻ്റെ ഹൃദയസ്പർശിയായ സംഭാഷണത്തിലേക്ക് നമുക്ക് ഒരുമിക്കാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
2: ഹലോ, ആരാണ്? രാജശേഖരൻ നായർ. ചേട്ടാ പറഞ്ഞോളൂ, സുഖമാണോ?
3: സുഖമാണ്. കച്ചവടമൊക്കെ വളരെ മോശമാണ്. ഗ്യാസ് തട്ടുപാടാണ്.
2: മഴ,
3: ആളുകളെല്ലാം മരാമയ്ക്ക് മഴയായതുകൊണ്ട് അടയ്ക്കുന്നുണ്ട്.
2: മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമാണെന്നുള്ളതാണ്.
3: രണ്ടും പ്രശ്നമാണ്.
2: മഴയില്ലെങ്കിൽ വെള്ളമില്ല, മഴ എന്നാൽ ആൾക്കാർ പുറത്തിറങ്ങുകയില്ല. വീട്ടിലിരുന്ന് കട്ടനും ചായ കെട്ട് കുടിച്ചോണ്ടിരിക്കുക, അതാണ് കാര്യം. പിന്നെ എന്താ ചെയ്യാ, എല്ലാം മാറി വരും, എല്ലാ സാഹചര്യങ്ങളും മാറി വരും.
3: കാലാവസ്ഥ എപ്പോഴും ഇങ്ങനെയാണല്ലോ.
2: ആ അതെ അതെ, നമ്മുടെ മഴക്കാലമല്ലേ വരുന്നത്. മഴ വേണം, കാരണം ഭയങ്കരമായ ചൂട് കൊണ്ട് എല്ലാരും ബുദ്ധിമുട്ടി. ചൂട് കൊണ്ട് ആൾക്കാരും എന്ത് പ്രശ്നമായി, കുറെ പേര് വീണു, കുറച്ചു പേർക്കൊക്കെ മരണം വരെ സംഭവിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കുറച്ച് മഴ ആവശ്യമാണ്. അപ്പൊ അതിനിടയ്ക്ക് വരുന്ന അരിഷ്ടതകളൊക്കെ നമുക്കങ്ങ് സഹിക്കാം. ശരി, അപ്പൊ ഇന്ന് കടയിൽ തന്നെയാണോ ഉള്ളേ?
3: കടയിലുണ്ട്, കടയിൽ തന്നെ. കറണ്ടിലാണ് ചായ അടി.
2: അതായത് ഇൻഡക്ഷൻ കുക്കറില്. ചായ അടി മാത്രമേ ഉള്ളൂ ഇപ്പൊ. ഗ്യാസ് ഇങ്ങനെ വളരെ എന്താണ് നിധി പോലെ സൂക്ഷിക്കുന്നു അല്ലേ? സ്പീഡ്, അതിന്റെ ഫ്ലെയിമൊക്കെ കുറച്ചു വെച്ചും ആവശ്യത്തിന് മാത്രം കത്തിച്ചും.
3: 2100 രൂപ മാറി.
2: അതെ അതെ, കൊമേഴ്സ്യൽ കുറ്റി അല്ലേ? അതെ അതെ അതെ, നമ്മളിവിടെ വാങ്ങുന്നുണ്ട്, നമുക്കറിയാം. അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിടിച്ചു നിന്നൊക്കെ പോകാൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പഴയ അടുക്കള പരിപാടി വളരെ ഇഷ്ടമാണ്. അതെ, വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് കേൾക്കും.
3: പിന്നെ
2: കടയില്. അപ്പൊ ഈ അടുക്കളയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടോ?
3: കുറെ ആളുകൾ നടത്തണുണ്ട് ഇപ്പൊ.
2: ആ അതാണ്, ഒരുപാട് മാറ്റമുണ്ട് ഇത് കേട്ട് കേട്ട്. അതെ, മാറ്റം വരട്ടെ, പതിയെ പതിയെ എല്ലാം മാറി വരും.
3: കമ്പനി മുക്കിലെ റോസാപ്പൂവും കൂട്ടാളി മൂട്ടിലെ മധുവും അടുക്കളയിലെ ഉപ്പുമരവയും കാട്ടുവീട്ടിലെ അപ്പൂപ്പനും അമ്മൂമ്മയും പിന്നെ മാധവി അമ്മൂമ്മയും എല്ലാ ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്.
2: ഓക്കെ, മാധവി അമ്മ പറയുന്ന ആയിട്ടാണ് നമ്മള് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പോ ആരും വഴക്കുറയില്ലല്ലോ. അതെ അതെ അതെ, നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങള് നമ്മുടേതായ ഭാഷയിൽ ഇങ്ങനെ പറയുന്നു. ആ അപ്പൊ ഇന്ന് ചേട്ടൻ ഏത് പാട്ടാ കേൾക്കണ്ടേ?
3: ഞാൻ പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മണിയൻ ചെട്ടിക്ക് മണിമുട്ടായി, മധുരക്കുട്ടിക്ക് പഞ്ചാര മുട്ടായി,
2: ആരോഗ്യ സ്വാമിക്ക് റബ്ബർ മുട്ടായി,
3: ആരോഗ്യ സ്വാമിക്ക് റബ്ബർ മുട്ടായി, എപ്പടിയേ സ്വാമി അപ്പടിയേ സ്വാമി,
2: എപ്പടി സ്വാമി അപ്പടി ആരോഗ്യം.
3: അതെ അതെ, ഞാൻ ഒരു 50 കൊല്ലത്തിന് മുമ്പ് കണ്ട ഒരു ഓർമ്മ, പടം ഓർമ്മയില്ല,
2: പടം മറന്നുപോയാ,
3: പടം മറന്നുപോയി. 50 കൊല്ലത്തിന് മുകളിലാവും.
2: ആരൊക്കെയാണ് അഭിനയിച്ചിരുന്നേ?
3: ഇല്ല, അറിഞ്ഞൂടാ
2: അറിഞ്ഞൂടാ. ആ അത് വിൻസെന്റ് ഒക്കെ അഭിനയിച്ച സിനിമയാണ്. വിൻസെന്റ് പിന്നെ ചന്ദനച്ചോല എന്നാണ് സിനിമയുടെ പേര്.
3: അതെ,
2: വിധുബാല എന്ന് പറഞ്ഞൊരു നടിയുണ്ടല്ലോ, വിധുബാല. ആ വിധുബാലയും വിൻസെന്റും ഒക്കെയാണ് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പഴയ നടി. ഓ, അപ്പൊ നമ്മളെ ഈ പാട്ടൊക്കെ നമ്മൾ പണ്ടൊരു കോമഡി പാട്ടായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരുന്നതാണ് നമ്മളെല്ലാരും. അപ്പൊ ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
3: കരുണാസായിയിലെ സ്റ്റാഫുകൾക്കും മതിയൻ സാറിനും ലേഖാമേണത്തിനും നന്ദമോഹൻ സാറിനും എല്ലാവർക്കും, പിന്നെ ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന 8-10 പേരുണ്ട്, അവർക്ക്, ഈ കരുണാസായി ശ്രോതാക്കൾ എല്ലാവർക്കും.
2: ശരി ശരി, അവിടെ ഒരുപാട് പേര് ഇപ്പൊ കുറച്ചുപേരും അവിടെ ഇരിപ്പുണ്ടല്ലേ? അപ്പൊ എല്ലാരടുത്തും എന്റെ അന്വേഷണം പറയണേ. ശരി, അപ്പൊ ചേട്ടാ ഇപ്പൊ ആവശ്യപ്പെട്ട പാട്ട് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ആയിട്ട് ചേർന്ന് കേൾക്കാം. ഓക്കെ ശരി,
3: ഓക്കെ
2: ഓക്കെ ബൈ. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് നമ്മുടെ കരുണാസായിയുടെ തന്നെ തൊട്ട് അയൽവക്കമായ അവിടെ ഒരു തട്ടുകടയൊക്കെ നടത്തുന്ന രാശേരൻ ചേട്ടനാണ് ഇപ്പം നമ്മളെ വിളിച്ചത്. അപ്പം ഇങ്ങനെ ഇപ്പം മഴയും ഗ്യാസിൻ്റെ അപര്യാപ്തതയൊക്കെ കൊണ്ട് ആകെ വിഷമിക്കുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും നമ്മൾ ഇതിലൂടെ ഒരു പഴയ കാലത്തിലേക്കൊരു മടക്കയാത്ര, ഓരോ കലാമിറ്റികൾ വരുമ്പോഴും നമ്മളിങ്ങനെ പഴയതിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാനാവുന്നത്. അപ്പം ഇപ്പം പലരും വിറകൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. വിളയിൽ നിന്നൊക്കെ വിറക് പറക്കിയെടുക്കുന്ന ഒരവസ്ഥയിൽ വന്നിട്ടുണ്ട്. പുതുതായിട്ട് അടുപ്പുകൾ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. അപ്പം എന്തായാലും അതൊക്കെ നമുക്ക് ഒരു കണക്കിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ വീണ്ടും പഠിക്കുന്ന ഓരോ പാഠങ്ങളാണ്. അപ്പോൾ അതേ ആവശ്യപ്പെട്ട ഈ ഒരു ഗാനം നമുക്ക് എല്ലാവർക്കുമായി ആസ്വദിക്കാം.

0: ആരോഗ്യ സ്വാമിക്ക് എന്ത് മിഠായി,
1: ഈ ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി,
0: ഈ ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി. മണിയാൻ

0: ഫോക്ക് വെയിൽ എന്നാൽ അത് വെറുമൊരു സമയമല്ല, അത് ഓർമ്മകളുടെയും പ്രതീക്ഷകളുടെയും ഒരു പാലമാണ്. പകലിന്റെ യാത്രയപ്പാണ് പോക്ക് വെയിൽ. ചുവന്നു തൊടുത്ത ആകാശത്തെ സാക്ഷി നിർത്തി നാളത്തെ പുലരിയ സ്വപ്നം കാണാൻ ഇരുട്ടിനെ പ്രണയിക്കുന്ന ഒരു സമയം. ഈ പോക്ക് വെയിൽ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഓർമ്മകളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: പി വി മുഹമ്മദ് വടക്കേ വാവനൂര്.
0: ആ, ഇത്രയും കറക്റ്റ് ആയിട്ട് ഇനിഷ്യലോടുകൂടി പേര് പറയുന്ന ഒരാളാണ്. കേൾക്കുമ്പോ ആൾക്കാർക്ക് മനസ്സിലാവേണ്ട ഇത് ആരാണെന്ന് അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും
0: പറഞ്ഞോളൂ. അപ്പൊ പി വി മുഹമ്മദ് വടക്കേ വാവനൂർ എന്താണ് പറയാനുള്ളത്?
1: എന്താ നല്ല വിശേഷങ്ങള്. യൂണിഫോമിന്റെ തിരക്കാണ്, തിരക്കിന്റെ ഇടയിൽ ഒന്നും വിളിച്ചതാണ്. റെസ്റ്റ് ഇല്ല.
0: റെസ്റ്റ് വേണ്ട, നമുക്ക് പൈസ കിട്ടുന്ന കാര്യമല്ലേ.
1: അതെ അതെ.
0: അപ്പൊ ഇതുപോലെ കുറച്ച് സമയമൊക്കെ എടുത്ത് പാട്ടൊക്കെ ചോദിച്ച് പാട്ടൊക്കെ കേട്ട് അങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാം.
1: അതെ, പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞു, അതിന്റെ വിവാഹ വാർഷികം കഴിഞ്ഞു. വിവാഹത്തിന്റെ ഒന്നും വിളിക്കാന്ന് വിചാരിച്ചത്, വെള്ളിയാഴ്ച ഒന്നും നോക്കി കിട്ടിയില്ല.
0: ആരുടെ?
1: ആ, 23-ാം തീയതി വിവാഹം ഉണ്ടായിരുന്നു. അപ്പൊ അന്നാണ് 22-ാം തീയതി. അങ്ങനെ
0: എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്?
1: 27 വർഷം.
0: 27 വർഷം, മഹത്തായ 27 വർഷങ്ങളാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്.
1: 27 കഴിഞ്ഞില്ല, 27 കടന്നു.
0: 27-ലേക്ക് കടന്നു. അങ്ങനെ ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതയാത്രയായിരുന്നു. ഓക്കെ. അപ്പൊ രണ്ടുപേർക്കും കഴിഞ്ഞു പോയെങ്കിൽ കൂടി കരുണാസേ റേഡിയുടെ ഹൃദ്യമായ വിവാഹ വാർഷിക ദിന ആശംസകൾ നേരുന്നു. സക്കീന. ഓക്കെ, അപ്പൊ സക്കീനയുടെ എന്റെ പ്രത്യേക സ്നേഹം കൂടെ അറിയിക്കണം. കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ.
1: ഞാനേ കേക്കാത്തോളൂ.
0: ആ ശരി ശരി, നമുക്ക് 7 മണിക്ക് വീണ്ടും കേക്കാലോ. അങ്ങനെ വളരെ സംഭവ ബഹുലമായ 27 വർഷമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോ എന്തായാലും വർക്കൊക്കെ വളരെ കാര്യമായി നടക്കട്ടെ, കൂടുതൽ കൂടുതൽ തൊഴിലൊക്കെ കൂടുതൽ കൂടുതൽ വർക്കുകൾ കിട്ടട്ടെ. അപ്പൊ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാ?
1: കടത്തനാട്ടും അക്കും എന്ന സിനിമയില് അക്കരെ അക്കരെ എല്ലോ ആയില്യം കാവ്. ആ പാട്ടായിക്കോട്ടെ.
0: അക്കരെ അക്കരെ അക്കരെ എല്ലോ ആയില്യം കാവ്. ശരി, എല്ലാ കൂട്ടുകാർക്കുമായിട്ട് നമുക്ക് കേൾക്കാം. പണി വളരെ ദ്രുതഗതിയിൽ നടക്കട്ടെ, എല്ലാ സമയത്ത് ചെയ്ത് തീർത്തു കൊടുക്കണം. ശരി, ഓക്കെ.

0: ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഷാജിമ തിരുവല്ലത്തുനിന്ന്.
0: ആ പറയൂ ഷാജിമ തിരുവല്ലത്തുനിന്ന്.
1: പാട്ട് വേണമായിരുന്നു.
0: പാട്ട് തരും? ഏത് പാട്ടാ വേണ്ടേ?
1: ഈ മണിയറയിലുള്ള പാട്ട്.
0: ഇന്നാളും മണിയറയിലൊരു പാട്ടല്ലേ ചോദിച്ച? മാറ്റി ചോദിക്കാനുള്ള സമയമായില്ലേ? കഴിഞ്ഞ തവണ മണിയറയിലെ പാട്ട് തന്നെയാണ് ചോദിച്ചേ.
1: അല്ല മേഡം, അത് മറ്റേ ഇതില് ബന്ധുക്കൾ ശത്രുക്കളിലുള്ള പാട്ടാണ് ചോദിച്ചത്.
0: മണിയറിലെ പാട്ടായിരുന്നു തൊട്ട് മുമ്പ് ചോദിച്ചു. ആ ശരി, ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്റെ തെറ്റായി പറഞ്ഞു പോട്ട്, ക്ഷമിക്ക്. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: പെണ്ണെ മണവാട്ടി പെണ്ണെ, ആ പാട്ട്.
0: പെണ്ണെ മണവാട്ടി പെണ്ണെ ഏത് സിനിമയിലെ പാട്ടാ?
1: മണിയറയിലുള്ള
0: പാട്ട് തന്നെ അത്.
1: ഓ
0: ആ ശരി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ റംസാൻ? എങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ചേ?
1: അടിച്ചു പൊളിച്ചെന്ന് പറയാൻ പോയില്ല, വീട്ടിലുണ്ടായിരുന്നു.
0: വീട്ടില് വിവിധങ്ങളായ വിഭവങ്ങൾ
1: ഉണ്ടാക്കി മക്കളെ കൂട്ടുകാരന്മാരൊക്കെ വന്നായിരുന്നു.
0: എന്തോന്നൊക്കെ തയ്യാറാക്കി?
1: നമ്മള് ബൊറോട്ട വാങ്ങിച്ചത് കടയിൽനിന്ന്.
0: ബൊറോട്ട കടയിൽനിന്ന് വാങ്ങിച്ചത്, ബ്രാക്കറ്റില്. പത്തിരി കടയിൽനിന്ന് വാങ്ങിച്ചത്.
1: പത്തിരി
0: കൊണ്ടാക്കി അറിയാലേ.
1: പിന്നെ
0: താങ്കളൊരു സംഭവം തന്നെ. ആ പിന്നെ
1: പത്തിരി, ഇടിയപ്പം, പാലാട.
0: പാലട,
1: പിന്നെ ബീഫ് പെരട്ടിയത്, ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി, ബിരിയാണി.
0: അത്രയൊക്കെ മതി, ശ്രോതാക്കൾക്ക് വയറ് നിറഞ്ഞു കാണും. ഇതൊക്കെ സ്വന്തം കൈകൾ കൊണ്ട് ചെയ്തതാണോ?
1: ഓ, മഴയും കൂടെ ഉണ്ടായിരുന്നു മാഡം, ഭയങ്കര മഴയായിരുന്നു.
0: ഇന്നലെ മഴയുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നു.
1: ഓ, ഇന്നതാ ഇന്നലെ കുടിച്ച മഴ, ഇടിയും ഇന്നും മഴയിട്ട് കിടക്കുന്നു.
0: അതിരി പെയ്യട്ടെ, സമ്മതിക്കൂല. മഴ വന്നാ ഉടനെ മഴ ഒരു 100,000 കുറ്റം പറയാം എല്ലാരും. ഇടിയും മിന്നലും മഴയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. മഴ ഉദ്ദേശിച്ചിട്ടല്ലല്ലോ ഇതൊന്നും വരണേ. എനിക്കതോടെ ഓരോ ഇടിയിലും താങ്കൾ ഞെട്ടുമ്പോൾ പാത്രങ്ങൾ താഴെ വീഴുന്നതായിരിക്കും.
1: ഞാൻ ചാറി അടിച്ചോണ്ടിരുന്ന ഒരു ഇടി വെട്ടി കമറ്റി അടിക്കുന്ന ചരവ് മൊത്തം തറയിൽ വീണു
0: തന്നെ.
1: ഓ, ഞാൻ അപ്പത്തെ കൊച്ചും കൂടെ ഉണ്ടായിരുന്നു, പേടിച്ചോയിന്.
0: പേടിച്ചോടിയില്ലേ എന്നിട്ട്?
1: ഓടിയില്ല, അതാകുമ്പോ ചരവൊക്കെ തറയെ കിടക്കുന്നു.
0: സംഭവം എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് ഓടിയില്ല, ഇല്ലെങ്കിൽ അവിടെയൊക്കെ നാശമാക്കിയാണ്. പേടിയില്ല, ശരി, പേടിയില്ലാന്ന് ഞാൻ വിശ്വസിച്ച്. അപ്പൊ അങ്ങനെ പെരുന്നാളൊക്കെ വളരെ മനോഹരമായി ആഘോഷിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. വിളിക്കുമ്പോ ഞാൻ പറയണമെന്ന് പറഞ്ഞു. പുതിയ ഉടുപ്പൊന്നും എടുത്തില്ല? ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് പത്തിരിയും ഇടിയപ്പവും ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോ നമുക്ക് പിന്നെ പുതിയ ഉടുപ്പെടുത്താറുണ്ടേ
1: അല്ലേ?
0: ശരി, അപ്പൊ ഇനി അടുത്ത പെരുന്നാളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോഴൊന്നുമില്ല. അപ്പൊ ഈ സ്കൂളൊക്കെ തുറക്കാറായി? സ്കൂളിൽ പോകാനൊന്നും ഇവിടെ ആരുമില്ലല്ലോ. വീട്ടിലാരുമില്ല,
1: എല്ലാം വലിയ മക്കളെ ഉള്ളൂ.
0: ഒന്നുകൂടെ സ്കൂളിൽ പോയാലോ ഷാജിമാക്ക്? യൂണിഫോം ഒക്കെ ഇട്ട് പോകുന്ന ആലോചിച്ചു നോക്ക് ഷാജിമ. അന്നൊന്നും കൊട ഇല്ലല്ലോ ഷാജിമ. പിന്നെ നമ്മളന്ന് വാഴയിലയും ചാമ്പലയും ഒക്കെ പിടിച്ച് ബുക്കൊക്കെ ഉടുപ്പിനിടയിൽ ചേർത്ത് വെച്ചൊരു ഓട്ടോ ഉണ്ട്. അത്രയും മനോഹരമായ ഒരു ഓട്ടം ഇതുവരെ ആരും ഓടിക്കാണൂല. ശരി ശരി, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് പാട്ട് കേക്കാം? എല്ലാവരോടും അന്വേഷണം പറയും. ശരി ഷാജിമാ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം കേവലം ജോലി നേടുന്നതിനപ്പുറം സമത്വവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള മാർഗമായി ഉപയോഗിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വിശാഖപട്ടണത്ത് ആന്ധ്രാപ്രദേശ് കേന്ദ്ര ഗോത്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. മാറുന്ന ലോകത്തിനനുസരിച്ച് പുതിയ കഴിവുകൾ നേടുമ്പോൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്തണമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഗോത്രവർഗ ഭാഷകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു.
1: പുസ്തകോ ജ്ഞാനക്ക് സാധി ആപ് അപ്നെ പരിവേശനെ ഭീ സീഖെ ഓർ വ്യവഹാരിക കൗശല വികസിത കരെ ഏഹി സാർത്ഥക ശിക്ഷാ ഹൈ. വിദ്യാർത്ഥിയോക്കോ അപ്നെ സമുദായ സംസ്കൃതി ഓർ പരമ്പരാവോ സേ ജുഡേ രഹനേ ഹുയേ സമാജ് ഓർ ദേശ് കെ ഭവിഷ്യക്കു ബെഹ്തർ ബനാനാ ഹൈ. തേജി സേ വികസിത ഹോ രഹി ഭാരത് മേ അപ്നെ വിരാസത് സേ ജുഡേ രഹനേ കെ സാത് സാത് ആധുനിക വിജ്ഞാൻ കെ ലാഭ് സമാജ് കെ ഹാർ വർഗ തക് ലേ ജാനേ കി ആവശ്യകത ഹൈ.
0: 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ഇന്നാണ് ആന്ധ്രാപ്രദേശിലെത്തിയത്. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. വിദ്യാർത്ഥികൾ തൊഴിലന്വേഷകർ എന്നതിൽ നിന്നും തൊഴിൽ സൃഷ്ടാക്കൾ എന്ന നിലയിലേക്ക് മാറണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യയെ 2047 വികസിത രാജ്യമാക്കുന്നതിന് സർവകലാശാലകൾ നേതൃത്വം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കേന്ദ്ര ഗോത്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നദ്ദ. ന്യൂഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസിന്റെ 10th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ മേഖലയിലെ മനുഷ്യവിഭവശേഷിയും അടിസ്ഥാന സൌകര്യങ്ങളും വികസിപ്പിക്കുന്നതിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിനു ശേഷം ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ചതിനെ തുടർന്നാണ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. പൂനെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അദ്ദേഹം 1986 ഡിസംബറിലാണ് കരസേനയുടെ ഭാഗമായത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. നിലവിലുള്ള നിയമ സംവിധാനത്തെ പരിഷ്കരിക്കുന്ന ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വ്യാജ ഏജന്റുമാർ, മനുഷ്യക്കടത്ത്, ചൂഷണം, നിയമവിരുദ്ധ കുടിയേറ്റം എന്നിവയ്ക്കെതിരെ പോരാടാൻ എല്ലാ രാജ്യങ്ങൾക്കും കൂട്ടായ ഉത്തരവാദിത്തമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഇതുവരെ 26 ലധികം രാജ്യങ്ങളുമായി 28 കുടിയേറ്റ തൊഴിൽ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഇ മൈഗ്രേറ്റ് പ്ലാറ്റ്ഫോം വഴി ഇതുവരെ 50 ലക്ഷത്തിലധികം എമിഗ്രേഷൻ ക്ലിയറൻസുകൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു.
2: Just 2 years back, we had launched eMigrate version 2 platform with better functionalities and services, creating a safer, more transparent and legal structure for mobility. India's commitment to safe and legal mobility is reflected in the eMigrate platform. And since its inception, more than 50 lakh, that is 5 million immigration clearances have been issued.
0: ഭീകരർക്കുള്ള ധനസഹായത്തിനും കള്ളപ്പണം വെളുപ്പിക്കലിനുമെതിരെയുള്ള ആഗോള പോരാട്ടത്തിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ പങ്ക് സുപ്രധാനമെന്ന് ഇന്ത്യ. FATF-ന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ സംഘടനയെ വിമർശിച്ച പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണം. FATF-ന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ വരാനിരിക്കുന്ന കർശനമായ സൂക്ഷ്മ പരിശോധനകളെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെയുള്ള നിയമ സംവിധാനങ്ങൾ ശക്തമാക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ ഇന്ന് രാത്രി 12 മണിക്ക് അവസാനിക്കും. SE.census.com എന്ന പോർട്ടലിൽ ആണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിലൂടെ വിവരങ്ങൾ നൽകാനാകും. നാളെ മുതൽ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം ആരംഭിക്കും. രാജ്യമൊട്ടാകെയുള്ള അപകട സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തി അവ പരിഹരിക്കുന്നതിനായി 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകട സാധ്യതയുള്ള ബ്ലാക്ക് സ്പോട്ടുകളും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൃത്യമായ സൈൻ ബോർഡുകൾ, ലൈൻ മാർക്കിങ്ങുകൾ, അടിപ്പാതകൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡ് എഞ്ചിനീയറിംഗ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
4: जिसमें हमने ब्लैक स्पॉट्स को आइडेंटिफाई किया है, जो लैंडस्लाइड्स के स्पॉट्स है उत्तराखंड, हिमाचल, अरुणाचल, पहाड़ी प्रदेशों में, और हम ये पूरे स्पॉट्स को आइडेंटिफाई करके उसको सुधारने के लिए 50,000 करोड़ का खर्चा हमने किया है ताकि ये सब स्पॉट्स रिमूव हो जाए. इसके साथ साथ रोड इंजीनियरिंग में हमारे जो DPR बना रहे हैं वहाँ अंडर पास, उसके साथ साइनेज, मार्किंग सिस्टम इंटरनेशनल स्टैंडर्ड की बने, ये भी कोशिश कर रहे हैं.
0: സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും, 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജിയം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് നോർവേ ഐവറി കോസ്റ്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ പോരാട്ടം. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു. ചരക്കു സേവന നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ മുമ്പാകെ അപ്പീലുകൾ നൽകാനുള്ള അവസാന തീയതി അടുത്ത മാസം 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. നേരത്തെ പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം ഇന്നായിരുന്നു അപ്പീൽ നൽകാനുള്ള അവസാന തീയതി. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇന്ത്യൻ രക്ഷാപ്രവർത്തകരും വൈദ്യസഹായ സംഘങ്ങളും വെനസ്വേല അധികൃതരുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ സേന ആശുപത്രിയും സജ്ജമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി US ഇറാനും ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്താനിരുന്ന ചർച്ചകൾക്കുമേൽ കരിനിഴൽ. അടുത്തവട്ടം ചർച്ച ദോഹയിൽ നടന്നേക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ ഇറാൻ ഇക്കാര്യം നിഷേധിച്ചു. കാർഷിക മേഖലയുടെ വികസനം ഒഴിവാക്കി വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയില്ലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഹരിയാനയിലെ ഹിസാറിൽ ഖേത് ബച്ചാവോ അഭിയാന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിനെക്കുറിച്ചും എത്ര തോതിൽ വളപ്രയോഗം വേണമെന്നുള്ള വിവരങ്ങൾ കർഷകർക്ക് നൽകാൻ മൊബൈൽ ആപ്പ് വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് ഡൽഹി, കർണാടക, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, മേഘാലയ എന്നിവിടങ്ങളിൽ തുടക്കമായി. ഇതിനായി ജില്ലാടിസ്ഥാനത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ചെമ്പരത്തിപ്പൂവിന്റെ ചുവപ്പും കാറ്റിലൊഴുകി വരുന്ന പൂക്കളുടെ മണവും പിന്നെ ഒരുപാട് ഓർമ്മകളും, അതാണ് ഈ പോക്കുവയിൽ നേരം നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കുട്ടിക്കാലത്തെ കളിയരങ്ങുകളും തിരികെ വീട്ടിലേക്കുള്ള ഓട്ടവും ഒക്കെ ഓർമ്മ വരുന്ന ഈ സുന്ദര നിമിഷത്തിൽ നിങ്ങളുടെ വിശേഷങ്ങൾ പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ആരാണ്? ആ പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ വിളിക്കാത്തെ?
2: കിട്ടുന്നില്ല,
1: തിരക്കാണോ? അപ്പൊ അതൊരു സന്തോഷമുള്ള കാര്യല്ലേ? മഴയൊക്കെ ആയിട്ടിരിക്കയാണ്, അപ്പൊ ഒരു ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടെ കേൾക്കുന്ന ഒരു സുഖമല്ലേ?
2: ജോലിക്ക് പോയില്ല.
1: ഇവിടെ അല്ലേ കശുവണ്ടി? അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിവിടെ അതിരോട് പറയുകയും ചെയ്തു, കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ചേച്ചിയാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. കൊറേ സുധമാരുണ്ട് നമുക്കിവിടെ. എനിക്ക് തോന്നുന്നു നാല് സുധയെങ്കിലും നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതിലൊരു സുധയാണ് ഈ സുധ. എന്തായിരുന്നു ജോലിക്ക് പോകാത്തെ?
2: ജോലി കുറവ്
1: തന്നെ. കശുവണ്ടി ഇല്ലേ? ഒരു
2: ഹിന്ദിക്കാരും നാട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നില്ല, വോട്ടിടാൻ പോയിട്ട്.
1: അവരെല്ലാം അവിടെ സെറ്റിലായി. അവിടെയൊക്കെ ഒരുപാട് സാധനങ്ങൾക്ക്, ഭക്ഷണത്തിനൊക്കെ വിലയൊക്കെ അത് കണ്ടില്ലേ പത്രത്തില്? അവിടെ ചോറും മീൻകറിയൊക്കെ 5 രൂപയാക്കി എന്ന്
2: പത്രത്തിലുണ്ടായിരുന്നു.
1: ഇനിയിപ്പോ അവിടെ അവർക്ക് നല്ല സാലറി ഒക്കെ വന്നു കഴിഞ്ഞാൽ അവര് പതുക്കെ ഇവിടുന്ന് സ്കൂട്ടാവുന്നാണ് തോന്നുന്നത്. നമ്മളൊക്കെ കച്ചയൊക്കെ മുറുക്കി അരങ്ങത്തിറങ്ങിയാലേ പറ്റൂ. ആണോ? അവരില്ലാഞ്ഞിട്ടാണോ ജോലി കുറവ്? അപ്പൊ അവർക്ക് അവരുടെ അവിടെയുള്ള ജോലി എന്താണ്? അതിനനുസരിച്ചാണ് നമ്മൾ ഇതിനെ റെഡിയാക്കി വിടുന്നത്. കട്ട് ചെയ്ത് വിടാൻ ആളില്ല അപ്പൊ? അങ്ങനെ കുറച്ചു ദിവസമായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ലേ?
2: ജോലി ഉണ്ട്, ആഴ്ചയില് 2-3 ദിവസമൊക്കെ ഉള്ളൂ.
1: അല്ലെങ്കിൽ എല്ലാ ദിവസവും പോണായിരുന്നു?
2: എല്ലാ ദിവസവും ഉണ്ടായിരുന്നു.
1: ഓ ഓ ഓ, അപ്പൊ അല്ലാത്ത ദിവസങ്ങളൊക്കെ എങ്ങനെ സമയം പോകുന്നു? വീട്ടിലല്ലേ, എന്താ സമയം പോവാത്തല്ലേ?
2: വീട്ടിൽ
1: ഇങ്ങനെ എന്തെല്ലാം ജോലികളുണ്ട്. ആ അപ്പൊ വീട്ടില്
2: എനിക്ക് വേണ്ടപ്പെട്ട 3-4 പേര് അവിടെ ഉണ്ട്, ഇപ്പൊ അങ്ങോട്ട് വന്നിട്ടുണ്ട്.
1: എല്ലാരും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ?
2: എല്ലാരും അങ്ങോട്ട് വന്നിട്ടുണ്ട്.
1: കൂട്ടുകാരെല്ലാം കരുണാസയിലേക്ക് വരികയാണ്.
2: ഓ, തങ്കമണി, ശോഭ, പപ്പ, പിന്നെ ഗോപിക നേരത്തെ ഉണ്ടായിരുന്നു.
1: അങ്ങനെ എല്ലാരും കൂട്ടുകാരാണ്.
2: എല്ലാരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്.
1: അപ്പൊ എന്നാ ഇങ്ങോട്ട് പോരുന്നേ? പോരുന്നോ ഞങ്ങളുടെ കൂടെ എന്ന് മോഹൻലാൽ ഒരു സിനിമയിൽ ചോദിച്ചല്ലോ, പോരുന്നോ എന്റെ കൂടെ? ആ, എപ്പോഴെങ്കിലും സമയ സന്ദർഭം കിട്ടുമ്പോ വരൂ, ചിലപ്പം അതായിരിക്കും നമ്മുടെ നിയോഗം. ശരി, ഫുഡാ കഴിച്ചോ? അപ്പോ ഇന്ന് ഏത് പാട്ട്? ഞാൻ കഴിച്ചു കഴിച്ചു. ആ, കൊട്ടാരം വിൽക്കാനുണ്ടെന്ന ചിത്രത്തില് രണ്ടുപേര് പാടിയാലോ? അല്ല, ഇതിപ്പോ ചുമ്മാ പാടിക്കോ? ഒരുമിച്ച് പാടി.
2: ഗായത്രി മാഡം ഉണ്ടോ?
1: ഗായത്രി മാം ഇന്നില്ല. ഗായത്രി മാം വരാ.
2: മാഡം വിളിക്കാറില്ലേ ഇപ്പം?
1: ആരാണ്?
2: നിർമ്മല.
1: കുറളി ഓടുന്നാണോ? ആ, നിർമ്മല ചേച്ചി വിളിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയും വിളിച്ചു, തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും വിളിച്ചു എന്ന് തോന്നുന്നു.

0: റെമതി അല്ല. ശരി, അപ്പോ മനോഹരമായ ഒരു പാട്ടാണ്, കൊട്ടാരം വിൽക്കാനുണ്ടെന്ന ചിത്രത്തിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കുമായിട്ട് കേൾക്കാം. അപ്പൊ എല്ലാ കൂട്ടുകാരെയും ഞാൻ അന്വേഷിച്ചതായിട്ട് പറയാം കേട്ടാ.
1: പിന്നെ കമ്പനിയിലുള്ള എല്ലാവർക്കും കൂടെ ഈ പാട്ട്.
0: കമ്പനിയിലുള്ള പിന്നെ പേരിപ്പോ നമുക്ക് ഒരാളിന്റെ പേര് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ കമ്പനിയിൽ സുധചേച്ചിയായിട്ട് ഒപ്പം ഇരുന്ന് ജോലി ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും കൂടെ വേണ്ടി നമുക്ക് ഈ വയലാർ രാമവർമ്മ എഴുതിയ ഈ വാക്കുകൾ കേൾക്കാം, ഈ പാട്ട് കേൾക്കാം. ഓക്കെ, ശരി ശരി, ഓക്കെ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. പകൽ വെളിച്ചം പടിയിറങ്ങുമ്പോൾ, ആകാശപ്പരപ്പിൽ ചായം പൂശുമ്പോൾ, മനസ്സിൽ മയങ്ങി കിടക്കുന്ന ഓർമ്മകൾക്ക് ചിറക് മുളയ്ക്കുന്ന ഈ പോക്കുകയിൽ നേരത്ത് നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജാണ് ഉള്ളത്. വസന്തകുമാരിയാണ് വാളിയറ നിന്നാണ് മെസ്സേജ് അറിയിച്ചിട്ടുള്ളത്. തിരിക്കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം തിരിക്കമ്പനിയിൽ എല്ലാ ദിവസവും കരുണാസായ റേഡിയോ ആസ്വദിക്കാറുണ്ട്. വസന്തകുമാരി ചേച്ചിയോടൊപ്പം ഒരുപാട് സുഹൃത്തുക്കൾ ഒപ്പമിരുന്ന് റേഡിയോ കേട്ടുകൊണ്ടാണ് ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു അയ്യപ്പൻ്റെ ഒരു ഭക്തിഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അടുത്തതായി വസന്തകുമാരി ചേച്ചി ആവശ്യപ്പെട്ട, വാളിയറിൽ നിന്ന് ആവശ്യപ്പെട്ട ഒരു ഗാനം നമുക്ക് കേൾക്കാം. ഇതെല്ലാം തിരിക്കമ്പനിയിലെല്ലാ കൂട്ടുകാർക്കുമായി ഡെഡിക്കേറ്റഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തതായി നമുക്ക് ഈ ഒരു പാട്ട് ആസ്വദിക്കാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. മേഘങ്ങൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഒരു കുഞ്ഞു പോക്ക് വെയിലുണ്ട്. മഴ തോർന്ന വരാന്തയിൽ കട്ടൻ ചായയുടെ ചൂടിൽ ജനൽസിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലേക്ക് പെയ്തിറങ്ങുന്ന ചിന്തകൾ എന്തൊക്കെയാവാം? നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളോ അതോ ആരും കാണാതെ കാത്തുവച്ച സ്വപ്നങ്ങളോ? ഈറൻ സായന്ത്രത്തിൽ നമുക്ക് ഒന്നിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ, ഇത് ആരാ സംസാരിക്കണേ?
1: കൃഷ്ണവേണി.
0: കൃഷ്ണമ്മ, എവിടുന്നാ വിളിക്കണേ? പുതിയ കോളറാണോ? ആ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിക്കണേ, ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റൂല. ആദ്യമായിട്ട് സംസാരിക്കുന്നല്ലേ, അപ്പൊ നമുക്ക് നേരെ സംസാരിക്കണ്ടേ? ആ, റേഡിയോയുടെ ശബ്ദം കൂട്ടി വെച്ചാ ഇവിടെ അത് ഒരു ഡിസ്റ്റർബൻസ് ആവും, അപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റൂല. അത് നമുക്ക് 7 മണിക്ക് വീണ്ടും കേൾക്കാമല്ലോ. ഇപ്പൊ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കണം. 7 മണിക്ക് നമുക്ക് പ്രോഗ്രാം വീണ്ടും കേൾക്കാം. അപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് അമ്മയ്ക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫോണിൽ നന്നായിട്ട് സംസാരിക്കാം, എങ്കിലല്ലേ വൈകിട്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. ശരി. അപ്പൊ അമ്മയുടെ സ്ഥലം മുണ്ടേലയിലാണോ?
1: മുണ്ടേലയിലാണ്.
0: സ്ഥിരമായ റേഡിയോ കേൾക്കുന്ന ആളാണോ?
1: കേൾക്കുന്ന ആളാണ്. ഞാൻ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല.
0: ഇന്ന് ആദ്യമായിട്ടാണ് കിട്ടണേ?
1: ആദ്യമായിട്ടാണ്.
0: ആ, ശരിയാണ്. അപ്പൊ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്നൊക്കെ ഇനി പഠിച്ചു വരുന്നതല്ലേ ഉള്ളല്ലേ?
1: എന്റെ മോള് വിളിച്ചിട്ടുണ്ട്, സുവർണ പനച്ചോട്.
0: സുവർണ,
1: അപ്പഴ അവള് പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മ കൃഷ്ണവേണി.
0: കൃഷ്ണവേണി എന്ന് പേരുണ്ടോ?
1: ഓ, കൃഷ്ണമ്മ. കൃഷ്ണമ്മ,
0: കൃഷ്ണമ്മ എന്നാണ്
1: അവളെ മക്കളെ പേര്. കൃഷ്ണന്റെ കൃഷ്ണപ്രിയ, ആ പേരാണ് എനിക്ക്. എന്റെ പേര്
0: ഓ, കൃഷ്ണമ്മ അമ്മയുടെ പേരാണ് കൊച്ചുമക്കൾക്ക് ചേർത്തിട്ടിരിക്കുന്നത്.
1: ഓ,
0: അമ്മയുടെ അത്ര സ്നേഹമാണോ അമ്മയടുത്ത്?
1: ഓ, സ്നേഹമാണ് മാഡം.
0: എന്ന് പറയാ എനിക്ക് അതിനൊരു പാവ അമ്മയാണെന്ന് തോന്നുന്നു. പിള്ളേരെയൊന്നും വലിയ വഴക്കൊന്നും പറയാത്ത വളരെ സ്നേഹമയ്യായ ഒരു അമ്മ.
1: നല്ല സ്നേഹമായ അമ്മ. അമ്മക്ക് എപ്പോഴും ദുഃഖം. രണ്ടു മക്കളുണ്ട് മാഡം, എനിക്കൊരു സമാധാനമില്ല. എന്നും കരച്ചില്ല. ഇപ്പോഴിതാ മഴയൊക്കെ പെയ്ത് ഒറ്റയിലൂടെ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു.
0: മക്കളൊക്കെ എവിടെ താമസിക്കുന്നേ?
1: എന്റെ മോള് പനിക്കോടാണ് താമസിക്കുന്നത്. പനിക്കോട് കണിയാരംകോട് എന്ന് പറയും അവിടെ. അവക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, രണ്ട് മക്കള്. ഒരാള് കല്യാണം കഴിഞ്ഞു, ഒരാളിപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നു സർവേറിന്. മൂത്തയാളാണ് പഠിക്കുന്നത്. ഏഴിന് കല്യാണം കഴിഞ്ഞു, രണ്ട് കുട്ടികളുണ്ട്. ഒരു കുട്ടിയും മോനും കല്യാണം കഴിഞ്ഞ് രണ്ട്
0: കുട്ടികളുണ്ട്.
1: ഞാൻ ദുഃഖിക്കുന്ന ഒറ്റയ്ക്കായിട്ട് എനിക്ക് അവരെ അവിടെ പോയി കുറച്ച് ദിവസം നിൽക്കും. വീണ്ടും തിരികെ
0: വരും. അവിടെ പോയി നിൽക്കാത്ത സ്ഥിരമായിട്ട്
1: ശരിയായിട്ട് നിൽക്കുമ്പം നമ്മളെ ഈ വീട് എടുത്ത്
0: ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണോണ്ട് സങ്കടമാണോ?
1: ആ സങ്കടം. ഒരിക്കൽ സ്റ്റോക്കൊക്കെ വന്ന് ഐസിയിലൊക്കെ ആയിരുന്നു മോളാണ് രക്ഷപ്പെടുത്തിയെടുത്തത്. പിന്നെ മരുമോ മരിച്ചപ്പോഴേ അവർക്ക് എല്ലാം കൂടെ ഭയങ്കര ടെൻഷൻ. പിള്ളേരും പഠിക്കുന്നു, ഒരു സഹായത്തിനും. അതുകൊണ്ട് എന്നാലും അവള് പറയും അമ്മ ഇവിടെ നില്ലെന്ന് പറയും.
0: അമ്മയ്ക്ക് വീട് ഓർത്ത് അമ്മ ഇങ്ങ് പോരും.
1: അങ്ങനെ
0: നിക്കുമ്പോ നമ്മള് നമ്മളെന്തായാലും ഇവിടെ ആണല്ലോ. അപ്പൊ ഇവിടെ നിക്കുമ്പോ നമ്മള് സന്തോഷത്തോടെ നിക്കാൻ ശ്രമിക്കണം. നമുക്ക് അവിടെ പോയി നിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ വന്ന് നിക്കുന്നേ. അപ്പൊ അവിടെ ഹാപ്പി ആയിട്ട് നിക്കണ്ടേ? വയ്യാതേക്ക് ഇരിക്കുന്നല്ലേ? അപ്പൊ ഓരോ സമയത്തും ഇങ്ങനെ ഓരോ കാര്യങ്ങളോടുത്ത് ടെൻഷൻ അടിച്ചോണ്ടിരുന്ന അസുഖമൊക്കെ കൂടൂലേ?
1: എന്റെ കൂടെ ഇപ്പൊ ഉണ്ടായിരുന്നു അങ്ങനെ. പിന്നെ എന്റെ മരുമോള കൊച്ചുച്ച ഇന്ന് റിട്ടയർഡ് ആവണം. അഗിരി ഫാമിലിയാണ് ആദ്യം ജോലി. ഇന്ന് റിട്ടയർഡ് ആവണോണ്ട് അങ്ങ് പോയി. പിന്നെ എനിക്ക് തീരെ ബുദ്ധിമുട്ടും. മരുമോളൊക്കെ ഇട്ട് ചെണക്കത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ മോന്റെ കാര്യം വലിയ വിഷമത്തിലൊക്കെ ആയിരുന്നു. മോനെ ഇന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞു മേഡം. അങ്ങനെ ചെയ്യണേ അതൊക്കെ പറയാമോ? ഉണ്ടോ മേഡം?
0: നമുക്ക് അത്രയും ഇതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അല്ലാത്ത സമയത്ത് പറയാം. ഒരുപാട് പേരൊക്കെ കേൾക്കൂലേ നമ്മള് പറയണ കാര്യങ്ങള്. അപ്പൊ അമ്മയ്ക്ക് അല്ലാതെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമൊന്നും ഇല്ലാത്ത സമയത്ത് വിളിച്ചാല് നമുക്ക് സംസാരിക്കാം. അപ്പൊ നമ്മള് മാത്രമല്ലേ കേൾക്കൂ?
1: ഈ നമ്പറിൽ
0: തന്നെ വിളിച്ചാ മതി. പ്രോഗ്രാം ഇല്ലാത്തവ വിളിച്ചാല് ഇവിടെ ആതിര ആരെങ്കിലും ഫോൺ എടുക്കും, എന്നിട്ട് എത്ര സമയത്ത് വിളിക്കുമോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ഇതൊക്കെ പറയുമ്പോ നമ്മളെ വിഷമങ്ങളാണ് പറയണത്, പക്ഷെ എന്നാലും അത് വേണ്ട.
1: അത് ശരിയെന്ന് എല്ലാരും പറയും, അമ്മ നല്ല ആൾക്കാരൊക്കെ ഇരിക്കുമ്പോ അമ്മ വിളിച്ച് സംസാരിക്കല്ലെന്ന്. ഇന്നലെ
0: സ്പെഷ്യൽ പോക്കുവേ. അപ്പൊ വിഷമങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്, അപ്പൊ നമുക്ക് ആ വിഷമങ്ങളൊക്കെ നമുക്ക് അല്ലാത്തപ്പോഴൊക്കെ സംസാരിക്കാം.
1: സാറുണ്ടായിരുന്നു അപ്പോഴാണ് സാറൊക്കെ ഉണ്ട്, അമ്മ ഇത് സംസാരിക്കല്ലേ, ഞാൻ അതും ഇതൊക്കെ പറയുന്നുണ്ട്.
0: അപ്പൊ അമ്മക്ക് പാട്ടൊക്കെ ഇഷ്ടമാണോ കേൾക്കാൻ?
1: എനിക്ക് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ വിഷമം പോവാൻ വേണ്ടി പാട്ടുകളൊന്നും അറിഞ്ഞുകൂടെങ്കില് മൂളിപ്പാട്ടുകളൊന്നും പാടിച്ചോണ്ട്.
0: അപ്പൊ നമുക്ക് വേണ്ടി ഏത് പാട്ടാണെന്ന് മൂളിപ്പാട്ടായിട്ട് പാടണേ?
1: ഞാൻ പാടുന്നത് അമ്പലപ്പുഴ കടവിൽ.
0: അപ്പൊ അത് രണ്ടുപേരും ഒന്ന് പാടണം, ഞങ്ങൾ കേക്കട്ടെ. അമ്പലപ്പുഴ കരയിൽ വെച്ചോ, മുണ്ടകപ്പാട വരമ്പിൽ വെച്ചോ,
1: കണ്ടു ഞാൻ കാട്ടുഞ്ഞാവൽ വന്നപ്പോൾ തൊട്ടേ കണ്ട് കാത്തു വെച്ചു ഞാൻ. അത് ശരി തന്നെയുണ്ട്.
0: പിന്നെ കറക്റ്റ് ആയിട്ടാണ് പാടുന്നത്, എനിക്കും ഇല്ല വരി അറിഞ്ഞൂടായിരുന്നു. ഞാൻ തുടങ്ങി തന്നാണ്, എനിക്ക് അത്ര മാത്രമേ അറിയാവുള്ളൂ.
1: അഞ്ഞാളൊരു ചെവില് കണ്ടപ്പോഴെങ്ങനെ ഞാൻ രണ്ട് വരി ഇതിൽ
0: എഴുതിയിട്ട്. പക്ഷെ എന്തായാലും അമ്മ പാടുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കാതെ ഇപ്പൊ നിക്കുന്നിടത്ത് ഒറ്റയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതാണ് അവർക്ക് ഓരോരോ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടല്ലേ, അങ്ങനെയൊക്കെ ആലോചിച്ച് സമാധാനപ്പെടണം. ഈ മുണ്ടകപ്പാട വരമ്പിൽ വെച്ചോ എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടേ? അത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഇന്ന്?
1: എന്റെ മക്കൾക്ക് വേണ്ടി തന്നെ, സുവർണയ്ക്കും സുഭാഷിനും.
0: സുവർണയ്ക്കും സുഭാഷിനും കൊച്ചു മക്കൾക്കും വേണ്ടി,
1: പിന്നെ കരുണാസായിലുള്ള എല്ലാവർക്കും, മാഡത്തിനും എല്ലാവർക്കും വേണ്ടി.
0: അപ്പൊ കൊച്ചു മക്കൾക്കൂടെ വേണ്ടിയിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ. സിനിമയുടെ പേര് MLA മണി, 10th ക്ലാസ്സും ഗുസ്തിയും. സിനിമയുടെ പേര് ഇഷ്ടപ്പെട്ടല്ലേ, MLA മണി, 10th ക്ലാസ്സും ഗുസ്തിയും. എനിക്കും ഇഷ്ടപ്പെട്ടു, നല്ല പാട്ടാണ് പക്ഷെ. ശരി, അപ്പൊ എന്തായാലും കൃഷ്ണമ്മയോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. അപ്പൊ ഓരോ കാര്യങ്ങളും ഓർത്ത് ദുഃഖിച്ചിരിക്കരുത്, എപ്പോഴെങ്കിലും സംസാരിക്കണോ തോന്നി ഇവിടെ വിളിക്കണം, നമുക്ക് പരസ്പരം സംസാരിക്കാം.
1: അപ്പൊ സുഖമായ
0: എവിടെയാ ജോലി ചെയ്തേ?
1: ഞാൻ വെള്ളനാട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് പേറൂക്കട 9 വർഷം ഗ്രേഡിറ്റു ആയിരുന്നു.
0: ഗ്രേഡിറ്റു
1: എന്ന് പറഞ്ഞാൽ നീല സാരി, കത്രേഡ് എന്ന് പറയണ വെള്ള സാരിയില് ചുവപ്പ് കര, നേഴ്സിംഗ് അസിസ്റ്റന്റ് വെള്ള സാരിയില് കറുപ്പ് കര, നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയി റിട്ടയർഡ് ആയി.
0: ഓ, ഇതൊക്കെയാണ്. ഇതിലും ഓരോന്നിലും ഓരോ ജോലി ഉണ്ട്. അപ്പൊ ഓരോ യൂണിഫോമിലും ഇന്ന ഇന്നതാണ് ഇതെന്ന് അറിഞ്ഞൂടായിരുന്നു, എനിക്ക് അറിഞ്ഞൂടായിരുന്നു.
1: കുട്ടിയതിനു ശേഷമാണ് രണ്ട് മക്കളെ കല്യാണം കഴിപ്പിച്ചതും ഈ കണ്ട കാര്യങ്ങളെല്ലാം ഇപ്പോഴും അതിൽ നിന്നുള്ള ആകാരമാണ് ഞാൻ കഴിക്കുന്നത്. റിട്ടയർമെന്റ് ആയിട്ട് ഇപ്പൊ എനിക്ക് പെൻഷനൊക്കെ കിട്ടും, മക്കൾക്ക് സഹായിച്ച് എന്റെ കാര്യം. പിന്നെ എനിക്ക് ബുദ്ധിമുട്ട്, ഒരു വീട് വെച്ചില്ല, അതാണ്.
0: മക്കൾക്കൊക്കെ വീടില്ലേ?
1: വീടുണ്ട് മാഡം, പഴയ വീട്, പണ്ടത്തെ വീട്.
0: അങ്ങനെയൊക്കെ ആലോചിച്ച് ഇതുപോലെ ഇല്ലാത്ത ആൾക്കാരില്ലേ, അതൊക്കെ ആലോചിക്കണം. അപ്പൊ രണ്ട് മക്കൾ, അവര് വിവാഹമൊക്കെ കഴിഞ്ഞു, അവര് നന്നായിട്ട് ജീവിക്കുന്നു, ഇവിടെ അമ്മ ജീവിക്കുന്നു. അപ്പൊ അതൊക്കെ ചുമ്മാ ഇങ്ങനെ നാളെ വരാനുള്ള കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവരുത്.
1: എന്നെ എനിക്ക് നല്ല വാർഡുകളിലൊക്കെ ഡ്യൂട്ടി, എന്റെ വലിയ കാര്യമാണ് കല്യാണത്തിന്, എന്റെ മക്കളെ കല്യാണത്തിന് ഓഫീസിൽ നിന്ന് വണ്ടിയിലൊക്കെ ആൾക്കാരെല്ലാം വന്നു, അവരൊക്കെ എനിക്ക് സ്നേഹം തരെയൊക്കെ തന്നെയായിരുന്നു.
0: അപ്പൊ ആ സ്നേഹമൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്.
1: ഒന്ന് കണ്ട് സംസാരിക്കണായിരുന്നു മാഡം.
0: അത് ഒരു ദിവസം ഇവിടെ വിളിച്ചാ മതിയേ, നമുക്ക് ഒരു ദിവസം സംസാരിക്കാമല്ലോ. പിന്നെന്താ, ഇവിടെ പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് ആതിരെ വിളിച്ചാ മതി. എപ്പോഴാണോ വരാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. ശരി അമ്മ, അപ്പൊ ഇപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, വളരെ സന്തോഷം സംസാരിക്കാൻ പറ്റിയത്. ശരി, ഓക്കെ ഓക്കെ ഓക്കെ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. കിളികൾ കൂട്ടിലേക്ക് മടങ്ങുന്ന നേരം കാറ്റിന് പോലും ഒരു പ്രത്യേക തണുപ്പാണ്. പ്രകൃതി പോലും പ്രാർത്ഥനയോടെ മൗനമാകുന്ന ഈ പോക്കുവിൽ സമയത്ത് നമുക്കും ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഞാൻ ഗിരിജ.
0: ഞാൻ ഗിരിജ, പറഞ്ഞോളൂ. ഇവിടെ മഴ ഉണ്ടല്ലോ.
1: ഇവിടെ മഴ ഇല്ല.
0: ഇല്ല ഇവിടെ.

0: ഭയങ്കര വെയിലാണല്ലേ,
1: ഭയങ്കര വേറെ ഇവിടെ വരണ്ട് കിടക്കണം.
0: പുറത്തിറങ്ങല്ലേ?
1: ആ വലിയ പുറത്തിറങ്ങാൻ പറ്റും, മഴ ഇല്ലല്ല.
0: അതാണ് അല്ലേ ഇപ്പോഴത്തെ ചൂടിൽ പുറത്തിറങ്ങല്ലെന്ന് പറഞ്ഞെ. എല്ലാവർക്കും സുഖം, എല്ലാവർക്കും സുഖം. ഭക്ഷണമൊക്കെ കഴിച്ചു? ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവർക്കും പഴയതുപോലെ തന്നെയാണ്.
1: ഞാൻ വിളിച്ചോണ്ടിരുന്നാളെ കിട്ടുക, ഇങ്ങനെ വിളിച്ച സ്വപ്ന എനിക്ക് ഭയങ്കര ഇതാണ്, ഇങ്ങനെ കിട്ടാൻ. അത് ഞാൻ ഇടക്കിടക്ക് വിളിക്കണത്
0: ബുദ്ധിമുട്ട്
1: അല്ല, ഞാനേ ഇടക്കിടക്ക് വിളിക്കുമ്പോ അത് കിട്ടുകയും ചെയ്യുന്നുണ്ട്.
0: ആ കിട്ടട്ടെ, നല്ലതല്ലേ.
1: അപ്പൊ അതെനിക്കൊരു സന്തോഷം, പാട്ട് വിളിച്ചു കേൾക്കുമ്പോ സന്തോഷം,
0: പാട്ട് പാടാൻ പറ്റുന്നത് സന്തോഷം, വർത്തമാനം പറയുന്നത് സന്തോഷം.
1: ഒരുപാട് പഴയ പാട്ടുകൾ, ഒരുപാട് നല്ല പഴക്കമുള്ള പാട്ടുകൾ ഇന്ന് രാവിലെയും കേട്ടപ്പോ ഞാൻ എല്ലാം ഇങ്ങനെ ഓർത്ത് ഓർത്ത് വിചാരിച്ചു ചിലതൊക്കെ പാടാൻ പറ്റും, പഴയതൊക്കെ നല്ല പാട്ടുകൾ ഇഷ്ടം പോലെ രാവിലെയൊക്കെ കേട്ട് ഇന്നലെ കേട്ട് ഇതൊക്കെ ആ ഓർമ്മകള്, നല്ല പാട്ടുകൾ, പഴയ നമ്മളെ കുട്ടിലെയുള്ള പാട്ടുകളല്ലേ ഇന്ന്.
0: അതെ അതെ അതെ, പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്ന പാട്ട്,
1: നല്ല പാട്ടുകളാണ്.
0: പിന്നെ ഏത് പാട്ടാണ് വേണ്ടേ?
1: ഇന്ന് രക്ത എന്ന സിനിമയില് മറ്റേ മഞ്ഞിൽ ചേക്കേറുന്നുള്ള പാട്ട്,
0: മഞ്ഞിൽ ചേക്കേറും മകര പെൺപക്ഷി
1: പാടിട്ടാകളെ.
0: ഓ പാടിക്കോളൂ. പിന്നെ
1: തുന്നൽ പൂക്കൂടാ എണ്ണൽ പൂവമ്പുളിയേതാൻവാറും മകര പെൺപക്ഷി മൗനപ്പൂടും വരാക്ഷി മധുഗാന മൃദുഗാനം
0: ഇത്രയ്ക്കുള്ള സമയമുള്ളൂ.
1: ആണല്ലോ, അതെനിക്കറിയാം. അതങ്ങനെ ഇടയ്ക്ക് വെച്ചാ പാടിയതാ ഇത്. എല്ലാവർക്കും കരുണാസായി റേഡിയോ കേട്ടുന്ന എല്ലാ ശ്രോതാക്കൾക്കും, കരുണാസായിലെ എല്ലാ സ്റ്റാഫുകൾക്കും, ടീച്ചറിനും മോക്കും സാറിനും പിന്നെ ടിഷക്തി സാറിനും ഇവിടത്തെ കൊച്ചി കിഷൻകുട്ടി സാറിനും എല്ലാവർക്കായിട്ട്, പിന്നെ കണ്ണമ്പള്ളി ദേവിക്കും എല്ലാവരുടെ പേരും അറിഞ്ഞൂടാ.
0: ശരി, അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: എല്ലാവർക്കും വേണ്ടി ഈ പാട്ട്
0: കേട്ടാലോ?
1: ആ ശരി,
0: ഓക്കെ, ബൈ. ശരി,
1: ബൈ.
0: പോക്കുകൾ തത്സമയ പരിപാടിയിൽ ഗിരിജമ്മയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. മഞ്ഞിൽ ചേക്കേർ മകര പെൺപക്ഷി എന്നുള്ള പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായി ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം.

മനസ്സിന്റെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് ഈ സുന്ദരമായ സമയത്തെ നമുക്ക് നെഞ്ചോട് ചേർക്കാം. ഒരു കാത്തിരിപ്പാണ് ഈ പോക്കുവെയിൽ. പകൽ മുഴുവൻ അധ്വാനിച്ചവർ വീടിന്റെ ഉമ്മറത്തേക്ക് എത്തുന്ന ഒരു സമയം, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ചിലപ്പോൾ നമ്മളിൽ നിന്ന് അകന്നുപോയ നല്ല നാളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. ആ കാത്തിരിപ്പുകൾക്ക് എപ്പോഴും പോക്കുവെയിലിന്റെ മനോഹരമായ ചുവപ്പ് നിറമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തുളസീധരൻ പഴഞ്ചിറയാണ്. വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിലെ ഊഞ്ഞാല ഊഞ്ഞാല എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പാർക്കിൻസൺസ് ബാധിച്ച എല്ലാവർക്കുമായിട്ടാണ് അദ്ദേഹം ഈ പാട്ട് സമർപ്പിക്കുന്നത്. കരുണാസായുടെ ഒരു സ്ഥിരം ശ്രോതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് നമുക്ക് പോക്കുകളിലൂടെ കേട്ടിട്ട് തിരിച്ചു വരാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവേലിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും പോക്കുവേലിലൂടെ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം ഉണ്ടല്ലോ,
1: ശശികല സൈമൺ റോഡ്.
0: പറയേ.
1: നല്ല മഴയുണ്ട്, പെയ്തോണ്ടിരിക്കുന്നത്. മഴയും വെയിലുമാണ്, എല്ലാം ഒരേപോലെ
0: പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മഴയും വെയിലും ഒക്കെ ഉള്ള. മഴയും വെയിലും ഉണ്ടോ പുറത്ത്?
1: ഇല്ല, ഇപ്പം മഴയാണ്. കുറച്ചു സമയം കഴിയുമ്പോ പിന്നെ വെയിലായിരിക്കും, പിന്നെ കുറച്ചു നേരം കഴിയുമ്പോ കരയും. അങ്ങനെയൊക്കെ പോണ്.
0: നമ്മുടെ മനുഷ്യ മനസ്സ് പോലെ തന്നെയാണ് മഴ.
1: അത് തന്നെ അതുപോലെ തന്നെ എല്ലാം വേണമല്ലോ.
0: എല്ലാം വേണം, മഴയും വേണം, വെയിലും വേണം,
1: എല്ലാം വേണം.
0: വെള്ളമില്ലാണ്ട് ജീവിക്കാനും പറ്റൂലല്ലോ.
1: പറ്റൂല, വെയിലില്ലാതെയും ജീവിക്കാൻ പറ്റൂല.
0: അതെ അതെ. അപ്പോ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: ഇന്ന് എനിക്ക് ഞാൻ പിന്നെയാണ് ഓർമ്മിച്ചത്, എന്റെ നാലാമത്തെ കുഞ്ഞുമോന്റെ ബർത്ത്ഡേ June 12th.
0: June 12th
1: ഇതിനിടയ്ക്ക് ചിലപ്പോ ഇനി നാല് June 12th എന്ന് പറയുമ്പോ 4 പ്രാവശ്യം അല്ലേ വിളിക്കാൻ പറ്റും.
0: അതെ അതെ അതെ.
1: അതെ, അങ്ങനെ അതുകൊണ്ട് വിളിച്ചില്ല, പറ്റിയില്ലെങ്കിലും ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കണം. ഒന്ന്
0: June 12th കൊച്ചുമോന്റെ പേരെന്താണ്?
1: പേര് ധ്യാൻദർശ്.
0: ധ്യാൻദർശ്, ഓക്കെ.
1: ധ്യാൻദർശ് ഒന്ന് ഫസ്റ്റ് ബർത്ത്ഡേ ആണ്.
0: ആദ്യത്തെ ബർത്ത്ഡേ. ഇതിനിടയില് June 12th ദിവസം ഉണ്ടെങ്കിൽ വിളിക്കാം.
1: വിളിക്കാം. ചിലപ്പോ ഞാൻ ഇവിടെ കാണൂല വിളിക്കാനേ, അതുകൊണ്ട് വിളിക്കാം. ശനിയാഴ്ച ആയപ്പോ എനിക്ക് ഇത്തിരി ഒരു സൗകര്യമായി. നമ്മളെ LEC ഓഫീസ് ഇല്ല, അതുകൊണ്ട് മിക്കവാറും ഇവിടെ തന്നെ കാണും.
0: ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ അവധിയാണിപ്പോ.
1: അതെയോ, ശനിയും ഞായറും ഒക്കെ അവധിയാണ്.
0: ഓക്കെ.
1: പിന്നെ ചോദിച്ച പാട്ട് റൌഡി രാമു എന്ന ഇതിലെ വേഗം പോയി നേരം പോയി നേരം പോയി നടകാളെ വേഗം.
0: ഓ, ആ പാട്ടാണ് കേൾക്കാൻ.
1: ഒരു പഴയ പാട്ട്.
0: ഓ ശരി ശരി.
1: പഴയ പാട്ടല്ലേ നമുക്ക് ഇഷ്ടം. അല്ലാതെ നമ്മള് മിക്കവാറും ഇഷ്ടപ്പെടുന്ന പാട്ടൊക്കെ രാവിലെ 6 മുതൽ കേൾക്കണുണ്ട്. വീട്ടിൽ നിൽക്കുമ്പോ ഒക്കെ കേൾക്കണുണ്ട്, പല രീതിയിലും ഏതെങ്കിലും ഒക്കെ ഇതില്. ഇപ്പൊ നേരത്തെ സുധ ചേച്ചി ചോദിച്ച മറ്റേ എന്തോ ഒരു പാട്ടുണ്ടല്ലോ, ഭയങ്കര മറവി, ഓർമ്മ കുറവ്.
0: ചന്ദ്രകലഭം ചാർത്തി.
1: ചന്ദ്രകലഭം ആദ്യം അത് ചോദിക്കാന്നും പറഞ്ഞാൽ ഇന്നപ്പോഴാണ് അതിൽ ഇതിൽ കേക്കണേ. അതുകൊണ്ട്
0: ഓരോ ശ്രോതാക്കളും ആഗ്രഹിക്കുന്ന പാട്ടുകളിലൂടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും.
1: ഏതെങ്കിലും ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പാട്ടുകൾ വരും. ഇത് ഇത് അത് ഇത് ഇതുവരെയും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് നമ്മളെ കരുണാസായി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: പിന്നെ ധ്യാൻ ദർശൻ ഈ പാട്ട് തന്നെയാണോ ചോദിക്കുന്നത്?
1: അവന് ഞാൻ പിന്നെ വിളിക്കുമ്പോ ചോദിച്ചോളാം, അവന്റെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിരുന്നാ മതി.
0: തീർച്ചയായും. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: കേൾക്കാം കേൾക്കാം. 5th ഞങ്ങൾക്ക് ഒരു ആലപ്പുഴ ഹൗസ് ബോട്ട് ഉണ്ട് LIC എന്ന്.
0: ഓ,
1: അതിന് പോണുണ്ട്.
0: ഒരു ദിവസം
1: കന്യാകുമാരി പോയി, പൊന്മുടിയിൽ പോയി. കഴിഞ്ഞ ആഴ്ച കന്യാകുമാരി പോയി, അവിടെ ഒക്കെ കൊറേ കറങ്ങി. അതിനു മുൻപേ പൊന്മുടി പോയി. ഇത് തന്നെ ജോലി.
0: നല്ലതല്ലേ യാത്ര ചെയ്യാൻ പറ്റുന്നത്?
1: എനിക്ക് യാത്ര ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറ്റുമെന്നുള്ളവരും മക്കളെയൊക്കെ വീട്ടിലുള്ളവരും കൂടെ സമയം ഉണ്ടെങ്കിലും പൈസ ഉണ്ടെങ്കിലും കൂട്ടാറും ഉണ്ട്.
0: അപ്പൊ അവസരങ്ങൾ ഇനിയും ഇനിയും തേടി തേടി വരട്ടെ. മാക്സിമം യാത്രകൾ ചെയ്യൂ.
1: ശരി.
0: അപ്പൊ പാട്ട് കേൾക്കാം.
1: ഓക്കെ.
0: എന്തായാലും പോക്കുവിൽ പരിപാടിയുടെ ഇന്നത്തെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ഒരുപാട് ശ്രോതാക്കൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പാട്ടുകളും വിശേഷങ്ങളും ഒക്കെയായി നമ്മളെ വിളിച്ചിരുന്നു. പകൽ വെളിച്ചം പൂർണ്ണമായും വഴിമാറുന്ന ഒരു സമയമാണ് പോക്കുവേൽ സമയം. ഇരുട്ടിന്റെ പുതപ്പിനുള്ളിലേക്ക് ഈ പോക്കുവേലും മെല്ലെ മറയുന്നു. പക്ഷേ ഇതൊരു അവസാനമല്ല, വരാനിരിക്കുന്ന മനോഹരമായൊരു പ്രഭാതത്തിന്റെ തുടക്കമാണ്. ഇനി ഈ റേഡിയോ തരംഗങ്ങളിൽ പോക്കുവേലിന്റെ പൊൻവെളിച്ചം പടരാൻ വരുന്ന ചൊവ്വാഴ്ച വരെ നമുക്ക് കാത്തിരിക്കാം. ആ കാത്തിരിപ്പിലും നിങ്ങളുടെ മനസ്സിൽ ഈ വരികളും ഓർമ്മകളും പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കൂട്ടുണ്ടാവട്ടെ. നമുക്ക് വരുന്ന ചൊവ്വാഴ്ച വീണ്ടും എത്തിച്ചേരാം. അപ്പൊ ശശികല സൈമൺ റോഡ് ആവശ്യപ്പെട്ട ഈ ഒരു ഗാനത്തോടുകൂടി പോക്കുവേൽ പരിപാടിയിൽ നിന്ന് നമുക്ക് സ്നേഹപൂർവ്വം വിട പറയാം. അതുവരെ ഓർമ്മകൾ സുഗന്ധമുള്ളതായിരിക്കട്ടെ, സ്വപ്നങ്ങൾ മനോഹരമായിരിക്കട്ടെ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പോക്കുവെയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് അത്ഭുതകരമായി തുണയ്ക്കാൻ ഒരു കൈയും നീണ്ടുവരികയില്ല. അധ്വാനമേ അഭയമാകൂ എന്നോർക്കണം. കഠിനാധ്വാനികളാണ് ഈ ലോകം പണിതത്. ഈ ലോകത്തിന്റെ എല്ലാ വികസനങ്ങളും അധ്വാനത്തിലൂടെ ആർജിച്ചതാണ്. അവനവന്റെ വികാസവും സമൂഹത്തിന്റെ വികസനവുമെല്ലാം അധ്വാനത്തിന്റെ പരിണത ഫലങ്ങളാണ്. അധ്വാനിക്കുന്ന മനുഷ്യനാണ് ചരിത്രത്തിന്റെ ചക്രം തിരിച്ചിട്ടുള്ളത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് റാണി ചന്ദ്ര എന്ന അഭിനേത്രിയെക്കുറിച്ച് കേൾക്കാം. മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ കുറച്ചു കാലം മാത്രം തിളങ്ങി നിന്നിട്ടും പ്രേക്ഷക മനസ്സുകളിൽ മായാത്തൊരധ്യായം തീർത്ത ചലച്ചിത്ര നടിയാണ് റാണി ചന്ദ്ര. ഇന്നേക്ക് ഏകദേശം 4.5 പതിറ്റാണ്ടിനു മുൻപ് സംഭവിച്ച ഒരു ദുരന്തം

അവരുടെ ജീവിതത്തിന് അപ്രതീക്ഷിതമായ തിരശീലയിട്ടു. കെ ജി ജോർജിന്റെ വിഖ്യാത ചിത്രമായ സ്വപ്നാടനം, രാജീവ്നാഥിന്റെ തണൽ, ഐ വി ശശിയുടെ ഉത്സവം തുടങ്ങിയ ചിത്രങ്ങൾ റാണിചന്ദ്ര എന്ന അഭിനേത്രിയുടെ പ്രതിഭയ്ക്ക് സാക്ഷ്യമാണ്. മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുള്ള ഈ നായിക 1976 നടന്ന ഒരു വൻ വിമാന അപകടത്തിലാണ് അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊപ്പം ലോകത്തോട് വിട പറഞ്ഞത്. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ നിന്ന് അകാലത്തിൽ പൊഴിഞ്ഞുപോയ ആ സൗന്ദര്യത്തെയും പ്രതിഭയെയും ഇന്നും ഓർമ്മിക്കുന്ന ഒരു തലമുറ നമുക്കുണ്ട്. റാണിചന്ദ്രയുടെ ദാരുണമായ അന്ത്യത്തിന് അരനൂറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആ കണ്ണീർ അധ്യായത്തിന് ഒരു സ്മരണാഞ്ജലി അർപ്പിക്കുന്നു.

1949 റാണിചന്ദ്രയുടെ ജനനം. ഫോർട്ട് കൊച്ചിയിലും ആലപ്പുഴയിലുമായി വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. പിതാവ് ചന്ദ്രൻ അക്കാലത്തെ പ്രമുഖനായ ഒരു ഷിപ്പിംഗ് ഏജന്റായിരുന്നു. തുറമുഖവുമായി ബന്ധപ്പെട്ട ജോലികളിലൂടെ ആലപ്പുഴയിലും കൊച്ചിയിലുമായി സാമ്പത്തികമായി ഉയർന്ന നിലയിൽ ജീവിച്ചിരുന്ന കുടുംബമായിരുന്നു അവരുടേത്. മാതാവ് കാന്തിമതിയും പിതാവും റാണിക്ക് 4 സഹോദരിമാർക്കും ഒരു സഹോദരനുമൊപ്പം സ്നേഹനിർഭരമായ കുടുംബ അന്തരീക്ഷം നൽകി. പിതാവിന്റെ തൊഴിൽപരമായ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് കുടുംബം ഫോർട്ട് കൊച്ചിയിലേക്ക് താമസം മാറിയത്. ഫോർട്ട് കൊച്ചിയിലെ ഫാത്തിമ ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു റാണിയുടെ വിദ്യാഭ്യാസം. ബാല്യം മുതൽ തന്നെ നൃത്തത്തിൽ അഭിരുചി പ്രകടിപ്പിച്ച റാണി സ്കൂൾ കാലഘട്ടത്തിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നീ നൃത്തരൂപങ്ങളിൽ പ്രാവീണ്യവും നേടിയിരുന്നു. അതുകൂടാതെ സ്കൂൾ തലത്തിൽ നടന്ന നാടകങ്ങളിലും റാണി സജീവ സാന്നിധ്യമായിരുന്നു.

ഫോർട്ട് കൊച്ചിയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലാണ് റാണിചന്ദ്ര തന്റെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഈ കോളേജ് കാലഘട്ടത്തിലാണ് റാണിചന്ദ്ര തന്റേതായ ഒരു ഡാൻസ് ട്രൂപ്പ് രൂപീകരിച്ച് പ്രവർത്തിപ്പിച്ചു തുടങ്ങിയത്. നൃത്തത്തോടുള്ള അഭിനിവേശവും സംഘാടന വൈദഗ്ധ്യവും ഈ ട്രൂപ്പിന് കൂടുതൽ വേദികൾ നേടിക്കൊടുത്തു. കോളേജ് വിദ്യാഭ്യാസ സമയത്താണ് റാണിയുടെ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവ് സംഭവിക്കുന്നത്. 1965 എറണാകുളത്തോ തൃശൂരോ വച്ച് നടന്ന മിസ് കേരള സൗന്ദര്യ മത്സരത്തിൽ റാണിചന്ദ്ര കിരീടമണിഞ്ഞു. മലയാള സിനിമയിലേക്ക് ഒരു നായികയെ കണ്ടെത്താനായി ഈ മത്സരം സംഘടിപ്പിച്ചു എന്നൊരു പ്രചാരണം പോലും അക്കാലത്ത് ശക്തമായിരുന്നു. ഈ മിസ് കേരള പദവി റാണിചന്ദ്ര എന്ന വ്യക്തിയെ അക്കാലത്ത് തന്നെ ഒരു സെലിബ്രിറ്റി സ്ഥാനത്തേക്ക് ഉയർത്തി.

മിസ് കേരള കിരീടം റാണിചന്ദ്രയ്ക്ക് പരസ്യരംഗത്തേക്കുള്ള വാതിൽ തുറന്നുകൊടുത്തു. കാർട്ടൂണിസ്റ്റ് തോമസിന്റെ ഡിസൈനേഴ്സ് എന്ന പരസ്യ കമ്പനി ശ്രീധരി ഹെയർട്രോണിക്സിന്റെ മോഡലായി റാണിയെ തിരഞ്ഞെടുത്തു. മുടി അഴിച്ചിട്ട് ആകർഷകമായ ആ മുഖം ദിനപത്രങ്ങളിലും വാരികകളിലും നിരന്തരം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. പ്രസിദ്ധീകരണങ്ങളിലെ ഈ സാന്നിധ്യം റാണിയെ മലയാള സിനിമാ പ്രവർത്തകരുടെ ശ്രദ്ധാകേന്ദ്രമാക്കി. മനോരമ ആഴ്ചപ്പതിപ്പിലെ നീണ്ട കഥയായ പ്രമീളയിലെ നായികയായി പോസ്റ്റ് ചെയ്യാനും റാണിക്ക് അവസരം ലഭിച്ചു. ഇങ്ങനെ കിട്ടിയ പ്രസിദ്ധിയും വാർത്താ പ്രാധാന്യവും റാണിചന്ദ്രയുടെ മനസ്സിൽ സിനിമാ നടിയാകാനുള്ള മോഹം ആളിക്കത്തിച്ചു. മകൾ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു നടിയാകണമെന്ന് പിതാവായ ചന്ദ്രനും അതിയായി ആഗ്രഹിച്ചു. ഈ അഭിലാഷമാണ് റാണിയെ സിനിമാ രംഗത്തേക്കെത്തിച്ച പ്രധാന കാരണം.

പ്രസിദ്ധീകരണങ്ങളിലെ ചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചലച്ചിത്ര നിർമ്മാതാക്കൾ റാണിയെ തേടിയെത്തി. 1967 പി എ തോമസ് സംവിധാനം ചെയ്ത പാവപ്പെട്ടവൾ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ റാണി ചന്ദ്രയ്ക്ക് അവസരം ലഭിച്ചു. സത്യൻ, കമലാദേവി, അടൂർ ഭാസി, സുകുമാരി തുടങ്ങിയ പ്രമുഖ താരങ്ങൾ അണിനിരന്ന ഈ ചിത്രത്തിൽ ഒരു ചെറിയ വേഷമാണ് റാണിയെ തേടിയെത്തിയത്. ഈ ചിത്രം ജനശ്രദ്ധ നേടിയെങ്കിലും സാമ്പത്തികമായി പരാജയമായിരുന്നു. ഈ പരാജയത്തിന് ശേഷം ഒരു വർഷത്തോളം അവർക്ക് കാര്യമായ ചിത്രങ്ങളൊന്നും ലഭിച്ചില്ല. തുടർന്ന് 1968 എം കൃഷ്ണൻനായർ സംവിധാനം ചെയ്ത 5 സുന്ദരികൾ എന്ന ചിത്രത്തിൽ റാണിയുടെ ആദ്യ ശ്രദ്ധേയമായ വേഷം ലഭിച്ചു. ഈ ചിത്രത്തിലൂടെ റാണിയെ പ്രേക്ഷകർക്കിടയിലും സിനിമാരംഗത്തും ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ സാമ്പത്തിക വിജയം കണ്ടില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ആദ്യത്തെ രണ്ട് സിനിമകളും സാമ്പത്തികമായി പരാജയപ്പെട്ടത് റാണിയുടെ കരിയറിനെ പ്രതികൂലമായി ബാധിച്ചു. അന്ധവിശ്വാസങ്ങൾ കൊടികുത്തി വാണിരുന്ന മലയാള സിനിമയിൽ റാണിചന്ദ്ര രാശിയില്ലാത്ത നടിയെന്ന് മുദ്രകുത്തപ്പെട്ടു. നായികയായി പരിഗണിക്കുന്നതിന് പകരം ചെറിയ വേഷങ്ങൾ നൽകി റാണിയെ ഒതുക്കിക്കളയുന്ന ഒരു പ്രവണത അക്കാലത്ത് ശക്തമായിരുന്നു. കൂടുതൽ അവസരങ്ങൾ തേടിയാണ് റാണിയും കുടുംബവും സൗത്ത് ഇന്ത്യൻ സിനിമയുടെ കേന്ദ്രമായിരുന്ന മദ്രാസിലേക്ക് താമസം മാറിയത്. സിനിമയിൽ വേണ്ടത്ര അവസരം ലഭിക്കാതിരുന്ന ഈ കാലഘട്ടത്തിലും റാണി തളർന്നില്ല. സഹോദരിമാരെ കൂടി ഉൾപ്പെടുത്തി നടത്തിയിരുന്ന മിസ് കേരള ആൻഡ് പാർട്ടി എന്ന ഡാൻസ് ട്രൂപ്പിന്റെ പരിപാടികൾ റാണിയുടെ കരിയറിലെ മുഖ്യഭാഗമായിരുന്നു. ഈ ട്രൂപ്പുകളുമായി അവർ ഇന്ത്യക്കകത്തും വിദേശത്തും ധാരാളം പരിപാടികളുമായി തിരക്കിലുമായി.

സിനിമയിൽ ചെറിയ വേഷങ്ങളിൽ ഒതുങ്ങിപ്പോയ റാണിയുടെ കരിയറിൽ വഴിത്തിരിവായത് 1974 രാമു കാര്യാട്ടിന്റെ നെല്ല് എന്ന ചിത്രത്തിലെ ചെറിയ വേഷമാണ്. ഈ ചിത്രം റാണിയുടെ രാശി മാറ്റാൻ കാരണമായി. രാമു കാര്യാട്ടിന്റെ സംവിധാന സഹായിയായിരുന്ന കെ ജി ജോർജ് തന്റെ ആദ്യ സംവിധാന സംരംഭമായ സ്വപ്നാടനം എന്ന ചിത്രത്തിലേക്ക് നായികയായി റാണിചന്ദ്രയാണ് തീരുമാനിച്ചത്. രാശിയില്ലാത്ത നടിയെന്ന ദുഷ്പേര് പറഞ്ഞ് പലരും കെ ജി ജോർജിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും റാണിചന്ദ്രയുടെ കണ്ണിൽ തന്റെ നായികയെ കണ്ടിരുന്ന കെ ജി ജോർജ് തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. 1976 പുറത്തിറങ്ങിയ സ്വപ്നാടനം എന്ന ഈ ചിത്രത്തിലെ സുമിത്ര എന്ന കഥാപാത്രത്തിന് റാണിചന്ദ്രയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തു. ഇത് റാണിയുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമായി മാറുകയും അവർക്ക് മുൻപുണ്ടായിരുന്ന ദുഷ്പേരുകളെല്ലാം മായ്ച്ചു കളയുകയും ചെയ്തു.

സ്വപ്നാടനം എന്ന ചിത്രത്തിലെ വിജയം റാണിചന്ദ്രയുടെ കരിയറിന്റെ ഗതി മാറ്റിമറിച്ചു. മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകരായ കെ എസ് സേതുമാധവൻ, പി എൻ മേനോൻ തുടങ്ങിയവർ റാണിക്ക് മികച്ചതും പ്രാധാന്യമുള്ളതുമായ വേഷങ്ങൾ നൽകാൻ തുടങ്ങി. ചെമ്പരത്തിയിലെ സാവിത്രി, സ്വപ്നാടനത്തിലെ സുമിത്ര, ഐ വി ശശിയുടെ ഉത്സവത്തിലെ ലീല എന്നീ കഥാപാത്രങ്ങൾ റാണിചന്ദ്രയുടെ അഭിനയ ജീവിതത്തിലെ തിളക്കമാർന്ന ഏടുകളാണ്. ഡോക്ടർ ബാലകൃഷ്ണൻ നിർമ്മിച്ച സിന്ദൂരം റാണിയുടെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ചിത്രമാണ്. കൂടാതെ ലക്ഷ്മി വിജയൻ, മുച്ചീട്ടു കളിക്കാരന്റെ മകൾ, അയോധ്യ, ആലിംഗനം, ദേവി, സ്വപ്നം, ജീസസ് തുടങ്ങി നിരവധി സിനിമകളിലൂടെ റാണിചന്ദ്ര മലയാള സിനിമയിലെ മുൻനിര താരങ്ങളിൽ ഒരാളായി വളർന്നു. ഈ കാലഘട്ടത്തിൽ അവർ തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെ ചിത്രങ്ങളിലും സജീവമായി പ്രവർത്തിച്ചിരുന്നു.

സിനിമയിലെ ചെറിയ വേഷങ്ങളിലൂടെ കടന്നുപോയപ്പോഴും റാണിചന്ദ്രയുടെ സാന്നിധ്യം ഏറ്റവും ശക്തമായിരുന്നത് തന്റെ നൃത്തവേദികളിലായിരുന്നു. റാണിയും സഹോദരിമാരും ചേർന്ന് നടത്തിയിരുന്ന മിസ് കേരള ആൻഡ് പാർട്ടി എന്ന ഡാൻസ് ട്രൂപ്പ് ഇന്ത്യക്കകത്തും വിദേശത്തും നിരവധി വേദികൾ കീഴടക്കി. നൃത്തത്തോടുള്ള അവരുടെ അടങ്ങാത്ത അഭിനിവേശം, താൻ പ്രാവീണ്യം നേടിയ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നീ നൃത്തരൂപങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. സിനിമകൾ ഇല്ലാതിരുന്നപ്പോഴും ഈ നൃത്ത ട്രൂപ്പാണ് റാണിയുടെ സാമ്പത്തിക ഭദ്രതയും കലാജീവിതത്തിലെ തുടർച്ചയും ഉറപ്പുവരുത്തിയത്. സിനിമയിലെ വിജയം നേടുന്നതിന് മുൻപ് നൃത്തവേദികളിലൂടെ അവർക്കൊരു സെലിബ്രിറ്റി പദവി ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായി. മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടി കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് റാണിചന്ദ്രയെ മലയാള സിനിമയ്ക്ക് എന്നേക്കുമായി നഷ്ടമായത്. 1976 ഒക്ടോബർ 12 മുംബൈയിൽ വെച്ചുണ്ടായ വലിയ വിമാന അപകടത്തിലാണ് റാണിചന്ദ്ര മരണമടഞ്ഞത്. തന്റെ ഡാൻസ് ട്രൂപ്പുമായി വിദേശ പരിപാടികൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന റാണി ആ ദാരുണമായ വിമാന ദുരന്തത്തിൽ റാണിക്കൊപ്പം അവരുടെ അമ്മയും സഹോദരങ്ങളും ഉൾപ്പെടെയുള്ള നൃത്ത ട്രൂപ്പിലെ അംഗങ്ങളും മരണത്തിന് കീഴടങ്ങി. അഭിനയ ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയാതിരുന്ന ആ കലാകാരിയുടെ അന്ത്യം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു തീരാനഷ്ടമായി ഇന്നും അവശേഷിക്കുന്നു. 49 വർഷങ്ങൾക്കിപ്പുറവും റാണിചന്ദ്രയുടെ ആ ഹൃദയസ്പർശിയായ കഥാപാത്രങ്ങൾ മലയാളിയുടെ ഓർമ്മകളിൽ ഒരു നൊമ്പരമായി നിലനിൽക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. പണ്ടൊക്കെ, പ്രത്യേകിച്ച് 80കളിലും 90കളിലുമൊക്കെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന പിറ്റേ ദിവസത്തെ പത്രത്തിനു വേണ്ടി കാത്തിരിക്കുമായിരുന്നു. 1970 മാർച്ച് 24 ആദ്യ മലയാള ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നടക്കുന്നത്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് കുമാരസംഭവത്തിനായിരുന്നു. മാർച്ച് 29 യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ചാണ് പുരസ്കാരങ്ങൾ നൽകിയത്. കുമാരസംഭവം പോലുള്ള ചിത്രങ്ങളെയാണോ പരിപോഷിപ്പിക്കേണ്ടത് എന്ന ചർച്ച ആദ്യ ദിവസം തന്നെ ഉണ്ടായി. സിനിമയെ ഒരു കലാസൃഷ്ടിയായി പരിഗണിക്കണമെന്നും കലാമൂല്യത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും നയപരമായ തീരുമാനമെടുക്കാൻ ഈ ചർച്ച സർക്കാരിനെ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് വ്യവസായ വകുപ്പിൽ നിന്നും പുരസ്കാര ചുമതല PRD മാറിയത്. 1970 മുതൽ 1998 PRD ആയിരുന്നു നേതൃത്വം. 1998 കേരള ചലച്ചിത്ര അക്കാദമി നിലവിൽ വന്നു. അതോടെ പുരസ്കാരത്തിന്റെ മുഴുവൻ ചുമതലയും അക്കാദമിക്കായി. ഒരു പാട്ട് കേട്ടാലോ?

മികച്ച നടനുള്ള അവാർഡിന് 1971 സത്യൻ അവാർഡ് എന്ന് പേര് നൽകി. അക്കൊല്ലം മികച്ച നടനായി തിരഞ്ഞെടുത്തതും സത്യനെയായിരുന്നു. സത്യൻ്റെ പേരിലുള്ള പുരസ്കാരം സത്യൻ്റെ മരണത്തിനു ശേഷമാണെങ്കിലും അത് സത്യന് തന്നെ നൽകുന്നതിൽ അനൌചിത്യം കണക്കാക്കി പിറ്റേ വർഷം മുതലാണ് സത്യൻ അവാർഡ് പ്രാബല്യത്തിൽ വരുന്നത്. 1975 മികച്ച ഗാനരചയിതാവിനുള്ള വയലാർ രാമവർമ്മ പുരസ്കാരം വയലാറിന് തന്നെ നൽകുകയുണ്ടായി. അടുത്ത വർഷം ഈ പുരസ്കാരം ONV കുറുപ്പിനായിരുന്നു ലഭിച്ചത്. 1977 പേരുകളിലുള്ള എല്ലാ അവാർഡുകളും സർക്കാർ പിൻവലിച്ചു. ഒരു പാട്ട് കേൾക്കാം.

അവാർഡിൻ്റെ തുടക്കം മുതൽ ഹാസ്യ നടനുള്ള പുരസ്കാരമുണ്ടായിരുന്നു. അടൂർ ഭാസിക്കായിരുന്നു ആദ്യ പുരസ്കാരം. 1972 പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ബഹദൂർ പറഞ്ഞ പ്രസ്താവന കണക്കിലെടുത്ത് അവാർഡ് നിർത്തലാക്കി. അഭിനയത്തെ ഹാസ്യമെന്നും കരുണമെന്നുമൊക്കെ കള്ളികളായി തിരിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് ബഹദൂർ പറഞ്ഞു. 2008 ഹാസ്യനടനുള്ള പുരസ്കാരം പുനഃസ്ഥാപിച്ചെങ്കിലും അവാർഡ് 2013 പിന്നെയും പിൻവലിച്ചു. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: ഫാൽക്കെ അവാർഡിന്റെ മാതൃകയിൽ ഒരു അവാർഡ് മലയാളത്തിലും ആവശ്യം എന്ന രീതിയിലാണ് ജെ സി ഡാനിയൽ അവാർഡ് നിലവിൽ വന്നത്. ആദ്യ ജെ സി ഡാനിയൽ അവാർഡ് ലഭിച്ചത് നിർമ്മാതാവ് ടി ഇ വാസുദേവനായിരുന്നു. 1969 മികച്ച ചിത്രം കുമാരസംഭവമായിരുന്നു. കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത അടിമകൾ ആയിരുന്നു മികച്ച രണ്ടാമത്തെ ചിത്രം. ജന്മഭൂമി മൂന്നാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരവും നേടി. ജോൺ ശങ്കരമംഗലമാണ് അത് സംവിധാനം ചെയ്തത്. നദി സംവിധാനം ചെയ്ത എ വിൻസെന്റ് ആയിരുന്നു മികച്ച സംവിധായകൻ. കടൽപ്പാലത്തിലെ അഭിനയത്തിന് സത്യനും കള്ളിച്ചെല്ലമ്മയിലെ അഭിനയത്തിന് ഷീലയ്ക്കും പുരസ്കാരം ലഭിച്ചു. നദിയിലെയും കടൽപ്പാലത്തിലെയും ഗാനരചനയ്ക്ക് വയലാർ രാമവർമ്മയ്ക്കായിരുന്നു പ്രഥമ പുരസ്കാരം. കെ ജെ യേശുദാസും പി ലീലയും ഗായകനും ഗായികയ്ക്കുമുള്ള പുരസ്കാരവും നേടി. ഒരു പാട്ട് കേട്ടാലോ?

ഈ കടലും മറുകടലും എന്ന പാട്ടിനായിരുന്നു ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വയലാറിന് ലഭിച്ചത്. 1970 മികച്ച ചിത്രം ഓളവും തീരവുമായിരുന്നു. പി എൻ മേനോനായിരുന്നു അതിൻ്റെ സംവിധാനം. മധു സംവിധാനം ചെയ്ത പ്രിയയും കെ എസ് സേതുമാധവൻ്റെ അരനാഴിക നേരം എന്നിവയും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി. കെ എസ് സേതുമാധവനായിരുന്നു മികച്ച സംവിധായകൻ. സ്ത്രീ എന്ന ചിത്രത്തിലെ ഗാനരചനയ്ക്ക് പി ഭാസ്കരൻ മികച്ച ഗാന രചയിതാവായി. ത്രിവേണിയിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിന് ജി ദേവരാജൻ മികച്ച സംഗീത സംവിധായകനുമായി. ഒരു പാട്ട് കേട്ടാലോ?

1971 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു. വിലയ്ക്കു വാങ്ങിയ വീണ എന്ന ചിത്രത്തിനു വേണ്ടി എഴുതിയ സുഖമെവിടെ ദുഃഖമെവിടെ എന്ന ഗാനം. വി ദക്ഷിണാമൂർത്തിയായിരുന്നു സംഗീത സംവിധായകൻ. കെ ജെ യേശുദാസിന്റെ ആലാപനം. ആ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രം തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത ശരശയ്യ എന്ന ചിത്രമായിരുന്നു. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: പണിതീരാത്ത വീട് എന്ന ചിത്രം ജനകീയമായിരുന്നു. ചിത്രം കെ എസ് സേതുമാധവന്റെ സംവിധാനം. സ്വയംവരത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ പത്രസമ്മേളനം നടത്തി. ആ വർഷത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ സ്വയംവരത്തിന് ഏറ്റവും നല്ല ചിത്രം, ഏറ്റവും നല്ല സംവിധായകൻ, നല്ല ഛായാഗ്രാഹകൻ, നല്ല നടി എന്നീ വിഭാഗങ്ങളിൽ അവാർഡ് ലഭിക്കുകയും ചെയ്തു. ദേശീയ പുരസ്കാരത്തിൽ പണിതീരാത്ത വീടിന് ഏറ്റവും നല്ല മലയാള ചിത്രത്തിനുള്ള അവാർഡും ലഭിച്ചു. ഇതിങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. സംസ്ഥാന പുരസ്കാരം ലഭിക്കാതെ പോവുക, ദേശീയ പുരസ്കാരം ലഭിക്കുകയും ചെയ്യുക ഒരേ ചിത്രത്തിന്. അതൊക്കെ അങ്ങനെയാണ്.

നിർമാല്യത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തുകൊണ്ടായിരുന്നു 1973 പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടത്. മികച്ച ചിത്രത്തിനും മികച്ച നടനുമുള്ള ദേശീയ പുരസ്കാരവും നിർമാല്യത്തിന് ആ വർഷം ലഭിച്ചു. ONV ആയിരുന്നു മികച്ച ഗാനരചയിതാവ്. സ്വപ്നം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് കെ രാഘവന്റെ സംഗീതം. PJ ആന്റണിക്കായിരുന്നു നിർമാല്യത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചത്. MT ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം എന്ന സവിശേഷതയും നിർമല്യത്തിനുണ്ടായിരുന്നു. ONV കുറുപ്പ് ആദ്യമായി മികച്ച ഗാനരചയിതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതും 1973 ആയിരുന്നു. ആ പാട്ട് കേൾക്കാം.

നീലപ്പൊന്മാനെ എന്ന പാട്ടിന് വയലാർ രാമവർമ്മയ്ക്ക് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചത് 1974 നെല്ല് എന്ന ചിത്രത്തിലെ പാട്ട്. ആ വർഷത്തെ മികച്ച ചിത്രം ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ഉത്തരായനമായിരുന്നു. നെല്ല് സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടും. വത്സലയുടെ നോവലാണ് രാമു കാര്യാട്ട് ചലച്ചിത്രമാക്കിയത്. ആ വർഷത്തെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം എസ് ജാനകിക്കായിരുന്നു. ചന്ദ്രകാന്തം എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി ആലപിച്ച ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ എന്ന ഗാനം അത് കേട്ടാലോ.

0: സുഖതമീ രാത്രി.
1: ചുവന്ന സന്ധികൾ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല ആലപിച്ച പൂവുകൾക്ക് പുണ്യകാലം എന്ന പാട്ടിനായിരുന്നു 1975 മികച്ച ഗാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ആ വർഷത്തെ മികച്ച ചിത്രം സ്വപ്നാടനമായിരുന്നു, കെ ജി ജോർജിന്റെ സംവിധാനം. ചുവന്ന സന്ധികളിലെ ഗാനങ്ങൾ രചിച്ചത് വയലാർ രാമവർമ്മയായിരുന്നു. ആ വർഷത്തെ മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരവും വയലാർ രാമവർമ്മയ്ക്കായിരുന്നു. പൂവുകൾക്ക് പുണ്യകാലം ആ പാട്ട് കേട്ടാലോ നമുക്ക്.

1976 മികച്ച പുരസ്കാരം ഗാനരചനയ്ക്ക് ലഭിച്ചത് സർവേക്കല്ല് എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി രചിച്ച ധീരസമീരെ യമുനാ തീരെ എന്ന പാട്ടിനായിരുന്നു. ആ വർഷത്തെ മികച്ച ഗായിക എസ് ജാനകിയായിരുന്നു. ആലിംഗനം എന്ന ചിത്രത്തിലെ ഗാനാലാപനത്തിനായിരുന്നു പുരസ്കാരം. 1976 ഏറ്റവും മികച്ച സംഗീത സംവിധായകൻ എ ടി ഉമ്മറായിരുന്നു. തണൽ എന്ന ചിത്രത്തിന്റെ സംവിധാനത്തിന് ടി രാജീവ്നാഥ് മികച്ച സംവിധായകനായി. നമുക്കിപ്പോൾ ധീരസമീരെ യമുനാ തീരെ ആ പാട്ട് കേൾക്കാം.

സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. ഉന്മേഷത്തോടെ ഉണർന്നാലല്ലേ കർമ്മനിരതമായിരിക്കാൻ കഴിയൂ. കർമ്മനിരതമായിരുന്നാലല്ലേ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാകൂ. അതുകൊണ്ട് സുഖമായി ഉറങ്ങാം. ഉന്മേഷത്തോടെ ഉണരുന്നതിന് വേണ്ടി ഈ രാത്രി സുഖമായി ഉറങ്ങാം. ശുഭരാത്രി. സ്നേഹപൂർവം, മധുജൻ.